നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 11, കൊലവർഷം 1201 ഇടവം 18, 2026 ജൂൺ 1 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധീർ കിടങ്ങൂർ.
1: ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തി എവിടെ എങ്ങനെയായിരുന്നു? എപ്പോഴും കൗതുകമുണർത്തുന്ന ഒരു ചോദ്യമാണിത്. ഈർപ്പവും സൂര്യപ്രകാശവുമാണ് ജീവന്റെ ആധാരം. വിത്തുകൾ മുളച്ച് സസ്യങ്ങളായി വളരുന്നത് അത്തരമൊരു സ്ഥലത്താണ്. ഷഡ്പദങ്ങളും ഉരഗങ്ങളും പരാദങ്ങളും പക്ഷികളും പിന്നെ മൃഗങ്ങളും മനുഷ്യരും പിറക്കും. തുടർന്ന് ഭാഷയും സംസ്കാരവും ഉരുവം കൊള്ളും. ഭൂമിയും ആകാശവും വായുവും ജലവും അഗ്നിയും അടങ്ങുന്ന പഞ്ചഭൂതങ്ങൾ സമ്മേളിക്കുന്ന അത്തരമൊരു സ്ഥലത്ത് മാത്രമേ ജീവൻ ഉണ്ടായി നിലനിൽക്കുകയുള്ളൂ. ഭൂമിയിൽ ആദ്യത്തെ ജീവോൽപ്പത്തി ഉണ്ടായത് തെക്കേ ഇന്ത്യയിലെ സിംഹളദ്വീപിലാണെന്ന് അഗസ്ത്യമുനി രചിച്ച ചില പ്രാചീന കൃതികളെ ആധാരമാക്കി ചട്ടമ്പിസ്വാമികൾ തന്റെ ആദിഭാഷയിൽ എഴുതി. ഭാരതത്തിന്റെ ആദിഭാഷ തമിഴാണെന്ന് ശബ്ദശാസ്ത്രത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ ഒടുവിലാണ് സ്വാമികൾ ജീവന്റെയും ഭാഷയുടെയും ഉത്ഭവകേന്ദ്രത്തെ നിർണയിക്കുന്നത്. ആദ്യമായി പ്രാണികൾ ഉത്ഭവിച്ച സ്ഥലകാല സന്ദർഭങ്ങൾക്കായി അന്വേഷിച്ചു ചെന്ന സ്വാമികൾ ആദ്യം പ്രാണിവംശമുണ്ടായത് ഭൂഗോളത്തിന്റെ മറുഭാഗത്താവാമെങ്കിലും ജന്തുവർഗവും മനുഷ്യവർഗവും ആദ്യമായി ഉത്ഭവിച്ചത് സിംഹളദ്വീപിന് അഥവാ ലങ്കയ്ക്ക് 700 കാതം കിഴക്കുള്ളതും ശീതോഷ്ണങ്ങൾക്ക് മാത്രാനുഗുണ്യമുള്ളതുമായ ഒരു സർവ്വലക്ഷണ സ്ഥാനത്താണെന്നും അഗത്യർ ഞാലനൂൽ എന്ന അഗസ്ത്യരചനയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ജീവോൽപ്പത്തിയുടെ ആരംഭ സ്ഥലം കടൽ കയറി ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. അഗസ്ത്യമുനി ആ മാതൃകാ സ്ഥാനത്തെ ഇങ്ങനെയാണ് വരച്ചു കാട്ടുന്നത്. പല്ലുയിരേ മുന്നിന്റെ മാതാവപ്പാ

0: ഇതി മുഖം പെടുമിന്ത പാർതാനപ്പാ, ചൊലുമിതിൻ കിഴക്കിലങ്കൈ എഴുന്നൂറപ്പാ, ചുരിന്തുൾഗു മകുടയൻ ഇതുദാനപ്പാ. പലതരം ജീവജാലങ്ങൾക്ക് അഥവാ ജൈവ വൈവിധ്യത്തിന് മാതാവായ ദേശം, സൂര്യമുഖം അല്ലെങ്കിൽ പ്രകാശം തെളിയുന്ന ശ്രീലങ്കയിൽ നിന്ന് 700 ഗാദം കിഴക്കുള്ള പ്രദേശം, ജീവൻ തിളങ്ങി വിളങ്ങുന്ന മകുടം ഇതുതന്നെയാണ്. അതാണ് ഈ വരികളുടെ അർത്ഥം. ഇതര ജീവികളോട് താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ഉയർന്ന സംസ്കാരമുള്ള ഉത്തമ ജീവിയാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ച സംസ്കാരം അഥവാ വാസന ആ വിഷയത്തിൻ്റെ ആവർത്തനയുടെ ഫലമാണല്ലോ. അങ്ങനെ വരുമ്പോൾ അനന്ത സംസ്കാര വിശേഷം കൊണ്ട് സിദ്ധിക്കുന്ന വിശിഷ്ടമായ മനുഷ്യത്വം അനേകം പരിണാമങ്ങളുടെ അവസാനത്തിൽ ലഭിച്ചതായിരിക്കണം. അതെങ്ങനെയായാലും ജന്തുസൃഷ്ടിക്ക് സാധകമായ സ്ഥലത്ത് മാത്രമേ മനുഷ്യരും ആദ്യം ഉണ്ടാകാനിടയുള്ളൂ എന്ന് തീർച്ചയാണ്. ആദ്യം മനുഷ്യൻ ഉണ്ടാകുന്നിടത്തായിരിക്കും ആദ്യം ഭാഷ ഉണ്ടാവുക. അങ്ങനെ ഒന്നാമതായി ഉണ്ടാകുന്ന ഭാഷ ശേഷിച്ചവയുടെ മാതൃഭാഷയും ആയിരിക്കും. അപ്പോൾ സിംഹളം തുടങ്ങിയ ദക്ഷിണദേശങ്ങളിൽ ഇന്ന് പ്രചരിക്കുന്ന ഭാഷയുടെ പൂർവ്വരൂപമായ പ്രാചീന ദ്രാവിഡ ഭാഷയായിരുന്നു ലോകത്തിലെ ആദ്യ ഭാഷ എന്നും അതുതന്നെയാണ് മറ്റെല്ലാ ഭാഷകളുടെയും ജനയിത്രി എന്നും അനുമാനിക്കാം. അതായത് പഴയ ദ്രാവിഡ ഭാഷ തന്നെയാണ് സംസ്കൃതം മുതലായ പരിഷ്കൃത ഭാഷകളുടെ മൂലഭാഷ. അഗസ്ത്യമുനി സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ജീവൻ ഉരുവം കൊള്ളുകയും ഭാഷ ഉത്ഭവിക്കുകയും ചെയ്ത ആ തുരുത്ത് കടലെടുത്തുപോയി. ഭൂപടത്തിൽ നിന്ന് ആ മഹാവിസ്മയസ്ഥാനം മാഞ്ഞുപോയി. ഉണ്ടാകുന്നതൊക്കെ പിൽക്കാലത്ത് ഇല്ലാതാകും എന്നത് നിയതിയുടെ നിയമമാണ്. എല്ലാം മായ്ച്ചു കളയുന്ന കാലം നമ്മുടെ മഹത്തായ സംസ്കൃതിയെ മായ്ച്ചു കളയാതിരിക്കട്ടെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ സുധീർ കിടങ്ങൂർ. പുനഃപ്രക്ഷേപണം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി.ആർ. പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. മിൽമ പാലിന്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിലാകും. ലിറ്ററിന് 4 രൂപയാണ് വർധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ചു പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇതിനാവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഗം പദ്ധതിക്ക് കോഴിക്കോട് IIM തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6-ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു തുടർച്ചയായ 2-ാം തവണ കിരീടം സ്വന്തമാക്കിയത്.

ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ചങ്ങമ്പുഴയുടെ പൈതൽ എന്ന കവിത ആലാപനം ഡോക്ടർ എസ് അശ്വതി, ഉദയഗീതം എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത് പ്രഭാതഭീരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ഗ്രാമകേരളം, ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 35, തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളൈ ശിവൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരും. 11:02 ഹലോ ആകാശവാണി, വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം. ഉച്ചയ്ക്ക് 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരിപ്പൂക്കൾ. 12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സൗമ്യ എസ് നായർ സംസാരിക്കുന്നു. 12:50, 2:30, 4 മണി, രാത്രി 7:20, 8 മണി എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ. അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:45 തിരയപ്പൂക്കൾ, 3 മണിക്ക് വെള്ളി വെളിച്ചം, പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും, ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:30 രാഗരസം, രാഗം ഹരികാംബൂജി. 9:30 സംഗീതസുധ, ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കെ സി വിവേക് വയലിൻ, ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഖടം. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിലുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.5 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കൾക്കേവർക്കും നമസ്തേ. അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ശുഭദിനാശംസകളോടെ സ്വാഗതം. ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൈതൽ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ഡോക്ടർ എസ് അശ്വതി.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൈതൽ എന്ന കവിത. ആലപിച്ചത് ഡോക്ടർ എസ് അശ്വതി.
1: ഇനി ഉദയഗീതമാണ്. ഉദയഗീതത്തിൽ നിന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത് കേൾക്കാം. വിശ്വനാഥാഷ്ടകം.

കാശീപുരപതിം ഭജ വിശ്വനാഥം ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷിതാംഗം വ്യാഘ്രാജിനാംബരധരം ജടിലം ത്രിനേത്രം പാശാങ്കുശാഭയവരപ്രദശൂലപാണിം വാരാണസീപുരപതിം

ഉദയഗീതത്തിൽ നിന്ന് കേട്ടത് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. ഇനി അമരം എന്ന ചിത്രത്തിനു വേണ്ടി ലതികയും സംഘവും പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

0: സമയം 6:30. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടത്തി നവാഗതരെ വരവേൽക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിൽ പിഴവ് സംഭവിച്ചതായി CBSE. ഉത്തരക്കടലാസുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി മൂല്യനിർണയം നടത്തിയ ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ പാളിച്ച ഉണ്ടായെന്നാണ് വിശദീകരണക്കുറിപ്പ്. 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ ഇന്ന് സ്വീകരിച്ചു തുടങ്ങും. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മിൽമ പാലിന്റെ വില വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ വില വർധന അനിവാര്യമാണെന്ന് മിൽമ ചെയർമാൻ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന് തുടർച്ചയായ 2-ാം കിരീടം. ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിനെ തോൽപ്പിച്ചാണ് ബംഗളൂരു കിരീടം നിലനിർത്തിയത്. വിരാട് കോഹ്ലി കളിയിലെ താരമായി. വൈഭവ് സൂര്യവംശിയാണ് ടൂർണമെന്റിലെ താരം.
1: ആഘോഷങ്ങളോടെ മറ്റൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുന്നു. പുതുപുസ്തകങ്ങളുടെ മണവും യൂണിഫോമിലെ സ്വപ്നങ്ങളും പ്രവേശനോത്സവത്തിന്റെ നിറങ്ങളും കുട്ടികളെ കാത്തിരിക്കുമ്പോൾ ഇടുക്കി പൊരിക്കണ്ണിയിലെ കുട്ടികൾക്ക് ഈ വർഷവും സ്കൂളിലേക്കുള്ള യാത്ര സാഹസികമാണ്. 6 acres ലഭ്യമായ വിദ്യാഭ്യാസം അടക്കമുള്ള സൗകര്യങ്ങൾക്കായി നിലയില്ല കയത്തിനിക്കരെ കുട്ടികൾ കാത്തു നിൽക്കുന്നു.
2: 2018 പ്രകൃതിക്ഷോഭത്തിൽ പാലം മഴക്കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണ്.
1: പൊതുപ്രവർത്തകൻ ജോണി ഇഞ്ചി പറമ്പിൽ.
2: ഇതുവരെ ആ പാലം നന്നാക്കാൻ ആരും തന്നെ മുൻപന്തി വന്നിട്ടില്ല. ചങ്ങാനം പോകുന്ന കഴിവെന്ന് പറഞ്ഞ 68 അടി താഴ്ചയുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം 3 കൊച്ചുകള് ചങ്ങാനത്തെ പോയതാണ്. ആൾക്കാർ ചാടി ഇറങ്ങി പിള്ളേരെ രക്ഷിക്കുകയൊക്കെ ചെയ്തു. 10-280 കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്, ഊരാമ്പാറ എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികളായി 10-280 പേരും, ആരടി പ്രാഥമിക ആശുപത്രിയിലേക്ക് കുരുകണ്ണി ചപ്പാത്ത കരിന്തിരി എന്നീ പ്രദേശ ആൾക്കാർ ചങ്ങാനം വഴിയാണ് ആശുപത്രിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കൂടിക്കഴിയുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത 100% ആ പ്രദേശത്ത് 380 കുടുംബക്കാരാണ് താമസിക്കുന്നത്. കൊരികണ്ണിയിൽ നിന്നും ചങ്ങാടകത്തിൽ കയറിയാൽ ലാലരിയിൽ തന്നെ ആ ചങ്ങാടത്തിന്റെ ദൂരം എന്ന് പറയുന്നത് 128 meters ഉണ്ട്. കഴിഞ്ഞ വർഷം ഒരു ആദിവാസി കന്യാക്കുടിയിൽ നിന്ന് വന്ന വെള്ളത്തിൽ ചങ്ങാടത്തിൽ നിന്ന് പോയിട്ട് തുരിച്ചാലടകളുടെ മൂടി പോകിയത്. അങ്ങനെ പലവട്ടം അപകടമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച 3 കുഞ്ഞുങ്ങള് വേദപാഠം പഠിക്കാൻ പോകുന്ന ചങ്ങാടത്തിൽ നിന്ന് മറിഞ്ഞു പോയിട്ട് ഇങ്ങനത്തെ ചായക്കടക്കാരി ഇങ്ങനെയുള്ള ആൾക്കാർ കൂടെ കൂടി ചാടിയാണ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത്.
1: പൊരിക്കണ്ണി മുൻ വാർഡ് മെമ്പർ സിനിമോൾ ജോസഫ്.
3: പുരുകണ്ണിയുടെയും ലോണ്ടറിയുടെ ഭാഗത്തായിട്ട് രണ്ടും കൂടെ ചേരുന്ന ഒരു ഭാഗമുണ്ട്. അക്കര പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അയ്യപ്പം കോവിൽ പഞ്ചായത്താണ്. ഫ്രാൻസിസ് ജോർജ് MP ആയിരിക്കുന്ന സമയത്താണ് നടപ്പാലം തന്നിട്ടുണ്ടായിരുന്നു. ആ പാലം നമ്മുടെ 2018 പ്രളയത്തിൽ ഒലിച്ചുപോയി. അതിനുശേഷം അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ 5 വർഷം ജനപ്രതിനിധിയായിരുന്നു. അതായത് ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ചെങ്ങാടം കൊടുക്കണമെന്ന് പറയുകയും പഞ്ചായത്തിൽ നിന്നത് ചെങ്ങാടം പണിയിച്ചു കൊടുക്കുകയും ചെയ്തു. അയ്യപ്പം കോവിലെ മെമ്പർ ലോണ്ടറിയിലെ പുരുകണ്ണിയിലെ ഞങ്ങൾ 3 പേരോടെ കൂടിയാണ് അത് ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ 2-3 വർഷം ഞങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷെ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഇനിയിപ്പോ ശരിക്കും അപകടമായ ഒരു പാതയിലൂടെയാണ് കുട്ടികൾ പോകുന്നത്. കുട്ടികളെ വിടാൻ നമ്മുടെ പേരൻസ് പേടിക്കണം. അതേ അവസ്ഥയാണ്. മുളകൊണ്ടാണ് ചെങ്ങാടം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു കമ്പിയിൽ ബന്ധിപ്പിച്ചിട്ട് കയർ വഴി വലിച്ചാണ് അക്കരയ്ക്കര എത്തുന്നത്. അല്ലെങ്കിൽ വീണ്ടും ഒരു പാലം കൊടുക്കുകയാണെങ്കിൽ അക്കര ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമുണ്ട്. ചെറിയാറിന്റെ പ്രത്യേകത അറിയാലോ, ഈ ഭാഗത്തൊക്കെ ഒരു ഭയങ്കര വീതിയാണ്. കുട്ടികളെ വിടുമ്പോൾ നമ്മൾ വളരെയധികം ആദ്യ പിടിച്ചാണ് പേരൻസ് കുഞ്ഞുങ്ങളെ ആ ചെങ്ങാടത്തെ കയറ്റി വിടുന്നതും. കൂലിപ്പണിക്കാരാണ് ആ പ്രദേശവാസികളെല്ലാം കൂലിപ്പണിക്കാരാണ്. അപ്പൊ അതിൽ ആരെയും ഒരു പേരൻസ് നിന്നാണ് ഈ കുട്ടികളെ അക്കരയ്ക്കര എത്തിക്കുന്നത്.
1: രക്ഷകർത്താവ് അഞ്ജന.
4: ഒരു വർഷത്തിൽ ഞങ്ങൾ ഒരു 4 ചങ്ങാടമെങ്കിലും ഉണ്ടാക്കാറുണ്ട്. എല്ലാ കുട്ടികൾക്കും നീന്തൽ ഒന്നും അറിയത്തില്ല. എല്ലാ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ആ ഭയമുണ്ട്. സ്കൂൾ ബസ്സിനെ ആശ്രയിക്കുമ്പോൾ ഇപ്പോ 1500 രൂപയോളം ബസ് ചാർജ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പാലം നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അക്കരെ ഇക്കരെ കടന്നു പോകാൻ 1500 രൂപയിൽ നിസ്സാരമായി പകുതി തുകയാവുന്നുള്ളൂ പിള്ളേർക്ക് സ്കൂളിലെത്താൻ വേണ്ടിയിട്ട്. ഒരു ഓട്ടോയെ ആശ്രയിക്കുകയാണെങ്കിൽ ഏകദേശം 200 രൂപ ഒരു ട്രിപ്പ് സിറ്റിയിലെത്താൻ വേണ്ടി വണ്ടിക്കൂലിക്കാവുന്നുണ്ട്. തോട്ടം തൊഴിലാളി കരിന്തിരി എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്കത് ഒരു ദിവസത്തെ ആ കൂലി താങ്ങാവുന്നതിനും അപ്പുറമാണ്. അവിടെ ഒരു 300 കുട്ടികൾ LKG മുതൽ ഡിഗ്രി അത്രയും പഠിക്കുന്ന കുട്ടികൾ, 500 പ്രദേശവാസികളും ഉണ്ട്. ഇവര് അക്കരെ ഒരു ആശുപത്രി പോകാനോ അല്ലെങ്കിൽ നിസ്സാരം ഒരു പഞ്ചായത്തിൽ ഒരു ആവശ്യത്തിന് പോകാനോ ഒക്കെ ആയിട്ട് അവര് ആശ്രയിക്കുന്നത് ഈ ചങ്ങാടത്തെയാണ്. അത് വെള്ളം കൂടുന്ന സമയത്ത് ഈ ചങ്ങാടം നമുക്ക് കെട്ടിയിടാനുള്ള ഒരു അസൗകര്യമുണ്ട്. നിയന്ത്രിക്കാൻ പറ്റാതെ വെള്ളം വരുമ്പോ ഈ ചങ്ങാടം ഒഴുകി പോകും. അതിന് ജീവം പണയം വെച്ച് ഇത്രയും കുട്ടികൾ അക്കരെ ഇക്കരെ കടക്കുന്നു. മഴയുടെ കാടിനനുസരിച്ച് എത്രത്തോളമാണ് വെള്ളം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ അധ്യാപകരുണ്ട്, അക്കരെ എസ്റ്റേറ്റ് മേഖലകളിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ആശ്രയിക്കുന്നത് ഈ ചങ്ങാടത്തെ തന്നെയാണ്. ഞങ്ങൾക്ക് സിറ്റിയിൽ എത്താൻ വേണ്ടി ഒരു എസ്റ്റേറ്റ് മേഖലയിൽ കൂടി ചുറ്റിക്കറങ്ങി വേണം പോകാൻ. വഴി നടന്നു പോകാൻ പിള്ളേർക്ക് ഭയമുണ്ട്. ചുറ്റും വീടുകളൊന്നുമില്ല. ഒരു എസ്റ്റേറ്റ് ഏലക്കാട് തേയിലക്കാട് അത്രയും താണ്ടിയാണ്. ഒരു 5 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം കുട്ടികൾ സിറ്റിയിൽ എത്തിയിട്ട് അവിടുന്ന് ബസ് കയറി പോകാൻ. അത്രയും ദൂരത്തെ വണ്ടിക്കൂലിയാണ് ഈ 200 രൂപ എന്ന് പറഞ്ഞത്. കുട്ടികളെ തന്നെ വേണം പറഞ്ഞു വിടാനും. ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭീതി ഇല്ലാതെ വിടായിരുന്നു. കുഞ്ഞു കുട്ടികളുടെ കൂടെ പറഞ്ഞു വിടാൻ ആൾക്കാരില്ലാത്തത് കൊണ്ട് അതും ഒരു ഭയമാണ്. പല ദിവസങ്ങളിലും കൂട്ടുകാരില്ല എങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകാറില്ല.
1: പൊരിക്കണ്ണിയിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ എത്തുക എന്നത് ദിനേനയുള്ള പോരാട്ടമാണ്. മഴക്കാലം തുടങ്ങിയാൽ താൽക്കാലിക രക്ഷയാകുന്നത് മുള കൊണ്ടുള്ള ചങ്ങാടങ്ങളാണ്. അതിലൂടെയുള്ള യാത്രയോ അതിസാഹസികവും.
5: കമ്പിയിലാണ് കയറിട്ടാണ് ചങ്ങാടം വെച്ചിരിക്കുന്നത്.
1: അധ്യാപിക ആലീസ് മാത്യു.
5: മഴക്കാലം തുടങ്ങി അങ്ങനെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഈ കമ്പിയിൽ ഇതിന്റെ സ്പാർക്കിംഗ് ഉണ്ടാവുകയും ഞങ്ങൾക്ക് കടക്കാൻ വലിയ പാടാണ്. വലിയ ഒഴുക്കായി കഴിഞ്ഞാൽ ചങ്ങാടം മറിഞ്ഞു. ഒരു പ്രാവശ്യം ഞങ്ങൾ മറിഞ്ഞു പോയി. നാട്ടുകാർ ഓടി വന്നൊരു ദൈവാനുഗ്രഹത്തെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി കിട്ടി. കാരണം 2.5 വയസ്സുള്ള കൊച്ചു ചേട്ടന്റെ മോളും ഇതിലുണ്ടായിരുന്നു. വലിയ മുളകൊണ്ടാണ് ചങ്ങാടം ഉണ്ടാക്കുന്നത്. ഈ ചങ്ങാടം എന്ന് പറയുന്ന 1 വർഷത്തെ കാലാവധി ഉള്ളൂ. കുറച്ച് 6 മാസം ആകുമ്പോഴത്തേനും ഇതിന്റെ കമ്പ് ഒലിഞ്ഞു പോകാൻ തുടങ്ങും. പലരുടെയും കാല് നമ്മളത് ഒളിഞ്ഞു പോയിട്ട് മുറിവുകളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിലുപരി ഞാൻ ഒരു 23-24 പോയിന്റ് അകലെ ഉള്ള ഒരു സ്ഥലത്താണ് പോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ബസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എനിക്കാണെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ ഒരു സഹായം ഞങ്ങൾക്ക് ഒരു പാലം ചെറുതായാലും കടപ്പാലം കിട്ടുകയാണ്. ഞങ്ങൾക്ക് 5 വീട്ടുകൊണ്ട് അക്കരെ തന്നാല് ബസ് സൗകര്യമുണ്ട്.
1: പ്രദേശവാസിയും കോൺട്രാക്ടറുമായ അനീഷ് പി ജെ.
6: അപകടാവസ്ഥ എന്ന് പറഞ്ഞാല് 45 ഡിഗ്രി കാഴ്ച ഉണ്ട് തന്നെ. സെന്ററില് ഇഷ്ടംപോലെ സ്കൂളില് പിള്ളേര് പോകുന്നുണ്ട്. ആ കുട്ടികള് പോകുമ്പോ ഒരു കുഞ്ഞെങ്കിലും വെള്ളത്തിലെങ്ങാനും പെട്ടുപോയാൽ അവരുടെ ജീവിതം അതോടുകൂടി തീരുക. അക്കരയെന്ന് നീന്തി വരാനോ പറ്റത്തില്ല. അപകടം വരുമ്പോഴത്തേന് ഇക്കരയെന്ന് നീന്തി പോകാനും പറ്റത്തില്ല. ഈ കഴിഞ്ഞ ദിവസം എന്റെ കൂടുതൽ വർക്ക് ചെയ്ത കുഞ്ഞ് ഒരു ചെറുക്കൻ, അവൻ വെള്ളത്തിൽ പോയെന്നേ, എന്റെ കുഞ്ഞ് വെള്ളത്തിൽ വീണിട്ട് അവനെ ഞാൻ നീന്തൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നീന്തൽ പഠിപ്പിച്ച് വെച്ചതുകൊണ്ട് എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ആ ചങ്ങാടത്തിൽ നിന്ന് തെന്നിപ്പോകുന്നേ, ഈ മുളച്ചങ്ങാടമായതുകൊണ്ട് നമ്മൾ കയറുമ്പോ തന്നെ തെന്നിപ്പോകും.
1: അധ്യാപികയും പ്രദേശവാസിയുമായ ആലീസ്.
7: ഒരു 5 പേര് പരമാവധി കയറി കഴിഞ്ഞാൽ ചങ്ങാടം മുങ്ങുന്ന ഒരവസ്ഥയാണ്. വലിക്കാൻ അറിയാത്തവര് വലിച്ച് മുന്നോട്ട് പോയാൽ പോലും ചങ്ങാടം മുങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അതില് ഞങ്ങൾക്ക് ജീവനെ തന്നെ ഭയക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്.
1: ഒരു കയ്യിൽ പുസ്തക ഭാഗം, മറ്റേ കയ്യിൽ സ്വന്തം ജീവനും പിടിച്ചുകൊണ്ടുള്ള യാത്രയിൽ കുട്ടികൾ പഠിക്കുന്നത് പുസ്തകത്തിലെ പാഠങ്ങൾക്കപ്പുറം അവഗണനയുടെ ഭൂമിശാസ്ത്രമാണ്.
8: മഴക്കാലത്ത് ഞങ്ങൾ ചങ്ങാടത്തിൽ കൂടെ പോകാൻ പറ്റാത്ത സാഹചര്യം വരും.
1: 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി അനന്യ അനീഷ്.
8: ഞങ്ങളുടെ കൂടെ KG സെക്ഷൻ മുതൽ പഠിക്കുന്ന കുഞ്ഞുകുട്ടികൾ വരെ ഉണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്തുള്ള വെള്ളമായിരിക്കത്തില്ല ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചു വരുന്നത് മഴക്കാലത്ത്. അപ്പോൾ ഞങ്ങൾ ആലിൽ ഇറങ്ങി ആറ്റി ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വലിക്കാൻ പറ്റത്തില്ലായിരിക്കും. കുഞ്ഞു പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ ചപ്പാത്തിൽ പോയിട്ട് അവിടുന്ന് 1.5 മണിക്കൂർ മിച്ചം ഞങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ

0: ഫണ്ട് ഉൾപ്പെടുത്തി മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പെരിയാറിനക്കരെ ഞങ്ങൾക്ക് നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഈ കഴിഞ്ഞ 8 വർഷമായി ജീവൻ ഒരു കയറിൽ പിടിച്ചാണ് ഞങ്ങൾ ചങ്ങാടത്തിൽ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും. ഞങ്ങൾക്ക് നീന്താനൊന്നും അറിയത്തില്ല. എന്റെ അപ്പനും മുതൽ കൂലിപ്പണിക്ക് പോകുന്നവരാണ് ഇവിടെ കൂടുതലും. മഴക്കാലത്ത് അവർക്കും പണിക്ക് പോകാൻ സാധിക്കാറില്ല. ഞങ്ങളുടെ ആറിന് നടുക്കത്ത് എത്തുമ്പോഴത്തേനും ഭയങ്കര ഒരു പേടിയാണ്. അതായത് ഇങ്ങനെ പോയി പോയി ഇങ്ങനെ കുറച്ചെങ്കിലും ഒരു ധൈര്യം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞു പിള്ളേര് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ വെള്ളം ആഴം അങ്ങനെയൊക്കെ ഇവർക്ക് ഇങ്ങനെ തോന്നുമ്പോഴത്തേനും അവരുടെ ഒരു പേടി. അവര് ചിലപ്പം ഒച്ച വെക്കും, കയറി പിടിച്ച് ഒന്നും നോക്കാൻ നമ്മളിങ്ങനെ വലിച്ചു പോകുമ്പോഴത്തേനും പോകുന്ന ആ സംഭവത്തിന് നമുക്കൊരു ധൈര്യം നമുക്ക് നഷ്ടപ്പെടും. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ ഇറങ്ങണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ആലടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളമാണെങ്കിൽ പിന്നെയും ചപ്പാത്തിലോട്ട് പോയിട്ട് അവിടെ നടന്നു വേണം പോകാൻ. 2 മണിക്കൂർ വെച്ചും മഴ പെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ചങ്ങാടത്തില്ല. ഇപ്പം ഈ മഴക്കാലത്ത് ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലമൊക്കെ തന്നെയാണ് ആലടി പൊരുകണ്ണി. ഈ പ്രദേശം ആശുപത്രി ആയിക്കോട്ടെ, ആലടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒക്കെ തൊട്ടടുത്താണ്. ഇപ്പൊ ഞങ്ങൾ മഴക്കാലത്ത് ഞങ്ങൾക്ക് ചെറിയൊരു പനി വന്നാലോ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആശുപത്രി പോയി തൊട്ടടുത്താണ്, വളരെ അടുത്താണ്. പക്ഷെ ആറ് മുറിച്ച് കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സ്കൂളിൽ നമ്മൾ ആലടിൽ ഇറങ്ങി നമ്മള് പേരൻസ് നമ്മളെ നോക്കിയാണല്ലോ ഇരിക്കുന്നത് സ്കൂളിൽ. ചിലപ്പോൾ ഞങ്ങൾ 6 മണി 6 കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ വരുമ്പോൾ. ഒരു 10 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് പേടിക്കുമല്ലോ. ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ട് വീട്ടിൽ അവരുടെ വീട്ടിൽ സേഫാക്കി എത്തിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. വേറൊന്നും ആവശ്യപ്പെടുന്നില്ല, ഞങ്ങള് നടപ്പാലം മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ.
1: 2018 ഒലിച്ചുപോയ പാലത്തിന് പകരം സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയെങ്കിലും എന്നും അവ ഫയലുകളിൽ ഉറങ്ങുകയാണ്.
2: ഈ പൊരുകണ്ണി പാലത്തെപ്പറ്റി സംബന്ധിച്ച് പറഞ്ഞാൽ 2018 പ്രളയത്തില് അത് ഒലിച്ചുപോയി. അന്ന് മുതലിരിക്കുന്ന ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, പഞ്ചായത്തുണ്ട്. ഈ ഭരണസമിതി ഇതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചതാണ്.
1: ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ
2: നിയമസഭയിലെ ബഡ്ജറ്റിനകത്ത് ഈ പാലത്തിന് ഫണ്ട് വെച്ചു എന്നൊക്കെയാണ് അറിഞ്ഞത്. പിന്നെ അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. പുതിയ ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷം അയ്യപ്പൻകോവിൽ പഞ്ചായത്തും ഉപ്പുതറ പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. നിരവധി കുട്ടികൾ പോകുന്നതാണ്. ഇപ്പൊ ഇത്രയും വർഷമായി അത് ഈ ഭരണസമിതി അത് നിയമസഭയിലും ഒരു ഉറപ്പുണ്ടാക്കിക്കൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന് വേണ്ട മേൽ നടപടി സ്വീകരിക്കും. വണ്ടിയും കൂടെ വരുന്ന രീതിയിലുള്ള പാലം നിർമ്മിക്കുവാണെങ്കിൽ ഒത്തിരി ലാഭമുണ്ട്.
1: പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ്:
3: എനിക്കത് ആ പ്രശ്നങ്ങൾ വളരെ നന്നായിട്ട് അറിയാവുന്ന അവിടെ ഒരു ഒരു പാലം വളരെ അനിവാര്യമാണ്. ആദ്യത്തെ ആ ഒരു ഒരു പരിഗണന ആ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ നൽകും. അത് ഞാൻ അവിടുത്തെ പ്രദേശവാസികളോട് ഉറപ്പു കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് അത്യാവശ്യം ഗതാഗത സൗകര്യപ്രദമായ ഒരു പാലം വേണമെന്നാണ് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. നമുക്ക് ആവശ്യമായ പഠനങ്ങളൊക്കെ നടത്തണമല്ലോ. സത്യര നടപടി കാര്യത്തിലുണ്ടാവും.
1: ഇത് ഒരു ഗ്രാമത്തിന്റെ മാത്രം കഥയല്ല, വികസന ഭൂപടങ്ങളിൽ പലപ്പോഴും കാണാതാകുന്ന അരികുവൽക്കരിക്കപ്പെടുന്നവരുടേതു കൂടിയാണ്. ആഘോഷവേദികളിൽ ഉയരുന്ന കയ്യടികൾക്കപ്പുറം കയങ്ങൾക്കുമീതെ മഴവെള്ളത്തിൽ ഒഴുകുന്ന ചങ്ങാടങ്ങൾ ചോദിക്കുന്ന ചോദ്യം ലളിതമാണ്: ഈ കുട്ടികൾ കേരളത്തിന്റേതല്ലേ?

0: പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ 6:30. നമസ്തേ അനന്തപുരിയിൽ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: ഞമഞ്ഞു സഞ്ജുവേട്ടാ, ഇങ്ങനത്തെ ഒരു അവസരം ജന്മത്തെ കിട്ടൂല. സഞ്ജുവേട്ടാ, എനിക്ക് 3 മക്കളാണ്. നീ വല്ലതും വെള്ളത്തിലത്ത് പോയ പിന്നെ ഞാൻ ഇത് ആരനെ നോക്ക്. ഞമഞ്ഞു പോയാലും മേളിൽ ഹെലികോപ്റ്റർ ഉണ്ട്. 250 കിലോമീറ്റർ സ്പീഡിലാണ് നീ പോണേ. നിന്റെ പൊടി പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പെടുന്നതാണ് യുണീക്ക് എന്ന ക്വിസ് ക്ലബും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബും. ഇത് തുടങ്ങിയത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കൈകസി മാം ആണ്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. മിൽമാപ്പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും.

0: സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോബ് പ്രോജക്റ്റ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പ്രവേശനോത്സവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ.
1: ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. 300,000 വിദ്യാർത്ഥികൾ നവാഗതരായി വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം പ്രാപ്തമാകും. ആ രീതിയിലുള്ള ഒരു ശാക്തീകരണമാണ് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത്. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം.
0: കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത്, വിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്ററി എന്നിവയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജില്ലയിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മാള സെക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ MP, ജില്ലാ കലക്ടർ ശിഖാ സുരേന്ദ്രൻ, ജനപ്രതിനിധി എന്നിവർ വിശിഷ്ടാതിഥികളാകും. സ്കൂൾ പ്രവേശനോത്സവം കാരണം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. നാളെ പുനരാരംഭിക്കുന്ന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ തുടരും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞുവരുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും തിരുത്തൽ ശക്തിയായി മുന്നോട്ടു പോകാൻ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും VD സതീശൻ നിർദ്ദേശിച്ചു. മിൽമ പാലിന്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിൽ വരും. പാൽ ലിറ്ററിന് 4 രൂപയും തൈര് കിലോയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഇന്ന് തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിന്റെ ലക്ഷ്യം. കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പൊതുജന പ്രതിനിധികളും സംരംഭത്തിൽ പങ്കുചേരണമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതര ശിക്ഷ അഭിയാൻ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ നിർവഹിക്കും. തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ PM ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡന്റ് സെമിനിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന വിവിധ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിക്കും.
0: ഇന്ന് ലോക രക്ഷാകർത്തൃ ദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ചു പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സുരക്ഷിത വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ശിവകാശി പോലെ നിർമ്മാണ കേന്ദ്രങ്ങൾ മാതൃകയാക്കി ഒരുക്കങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കണമെന്നും സുരേഷ് ഗോപി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെയും സംസ്ഥാനത്തുടനീളം മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ മഞ്ഞ ജാഗ്രത ഇല്ലാത്തത്. സംസ്ഥാനത്തെ എല്ലാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും അർദ്ധരാത്രിയോടെ 5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിച്ചു വരുന്നുണ്ട്. നാളെ വരെ കേരള ലക്ഷദ്വീപ് തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ടിക്കും. മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുമുണ്ട്.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലനിർത്തി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു കിരീടം സ്വന്തമാക്കിയത്. ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ ബംഗളൂരു മറികടക്കുകയായിരുന്നു. 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാ വീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഗം പദ്ധതിക്ക് കോഴിക്കോട്ട് IIM

മിൽ തുടക്കമായി. ഐ ഐ എം ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ ആറാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വന്ദേഭാരത് യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ ലഭിക്കാൻ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ അറിയിച്ചു. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൗകര്യം ഈ മാസം 10 ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കിഴൂപ്പറമ്പിലെ പഴമ്പറമ്പിൽ 2000 വർഷത്തിനടുത്ത് പഴക്കമേറിയ കാൽക്കുഴികൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി ശിവദാസന്റെ നേതൃത്വത്തിലെ ഗവേഷകരാണ് ചരിത്രശേഷിപ്പുകൾ പരിശോധിച്ചത്. തൃക്കളയൂർ ക്ഷേത്ര ദേവസ്വത്തിന്റെ പറമ്പിലാണ് കാൽക്കുഴികൾ കണ്ടെത്തിയത്. കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെ ശ്രമിക്കണമെന്നും മൂല്യങ്ങളറിഞ്ഞ് വളർന്ന പുതുതലമുറയിലാണ് ലോകത്തിൻ്റെ ഭാവിയെന്നും മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൻ്റെ ആദ്യ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിൻ്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. മിൽമാപ്പാലിൻ്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നമസ്തേ അനന്തപുരി തുടരുന്നു.
1: മുത്തണി മുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുത്തണി വണ്ടിയിൽ അങ്ങകലെ കമറുപുരിയിലണയാ.

0: പൂക്കാലം വരവായി എന്ന ചിത്രത്തിന് വേണ്ടി ബിജു തിരുമല രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി എം ജി ശ്രീകുമാരും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഒപ്പം ഫിലോമിനി.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ഇന്നത്തെ ചോദ്യം, നീതി ആയോഗിന്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി, നീതി ആയോഗിന്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ്? എസ് ജാനകി കൂടെവിടെ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: ഇനി കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിപിഐ ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന തൊഴിൽ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ശശി തരൂർ എംപി, മേയർ വി വി രാജേഷ്, ക്ഷീരവികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, ജോയിന്റ് ഡയറക്ടർ സിനില ഉണ്ണികൃഷ്ണൻ, മിൽമ ചെയർമാൻ കെ എസ് മണി, കെ സി എം എം എഫ് മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ്, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ സിന്ധു ഉൾപ്പെടെ ക്ഷീരമേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, കെ എൽ ഡി ബി, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷക ഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടായിരിക്കും. വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995155346 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. സിപിസിആർഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയ്ക്ക് വേണ്ടി ഈ മാസം 4 ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 2027 മാർച്ച് 31 വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4 പുരുഷന്മാർ 35 വയസ്സ്, സ്ത്രീകൾ 40 വയസ്സ്. ICIR അംഗീകരിച്ച ഒരു കോളേജ് അഥവാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര

0: ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVK യിലോ നടപ്പാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിൽ ഉള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. പ്രതിമാസ ഫെലോഷിപ്പ് 37,000 രൂപ പ്ലസ് HRA. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപര്യമുള്ളവർ 9447779268 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ മാസം 4-ാം തീയതി രാവിലെ 9:30 കൃഷ്ണപുരത്തെ CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ SSLC മുതലുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതുമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 3-ന് ആരംഭിക്കുന്നു. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് June 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷന് അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷിവകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി 85 പൈസ പെർ യൂണിറ്റ് അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുത്തവർ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൌൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: പി ഭാസ്കരന്റെ രചന, MB ശ്രീനിവാസന്റെ സംഗീതം, ലതാദേവി, മാലതി എന്നിവരും സംഘവും പാടിയത് ചിത്രം ഓപ്പോൾ.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് സ്കൂൾ കുട്ടികളുടെ ഭക്ഷണശീലങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ അനിതാ മോഹൻ സംസാരിക്കുന്നു.
4: സ്കൂളിലും പുറത്തും മികച്ച കഴിവുകൾ കാട്ടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് അവർ കഴിക്കുന്ന ആഹാരമാണ്. സമ്പുഷ്ടമായ ഭക്ഷണം ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു. പോഷക ഗുണങ്ങളോടൊപ്പം മക്കളുടെ ഇഷ്ടവും കണക്കാക്കി വേണം ഭക്ഷണം നൽകാൻ. ഒരേ തരം ഭക്ഷണം പ്രാതലായും ഉച്ചഭക്ഷണമായും നൽകാതെ വൈവിധ്യമുള്ള ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന പരാതി അമ്മമാർക്ക് കൂടുതലാണ്. വിശപ്പുണ്ടെങ്കിൽ കുട്ടി തീർച്ചയായും ഭക്ഷണം കഴിക്കും. ബിസ്ക്കറ്റ് പോലുള്ള മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കി പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകുവാൻ ശ്രമിക്കുക. കുട്ടിക്ക് വേണ്ട ഉണർവും ഉന്മേഷവും ശ്രദ്ധയുമെല്ലാം ഈ ഭക്ഷണങ്ങൾക്ക് നൽകാൻ സാധിക്കും. 1-ാം ക്ലാസ്സുകാരന് ഊർജവും പ്രോട്ടീനും കൂടുതലടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം കൂടുതൽ അളവിൽ നൽകാതിരിക്കുക. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ പാല്, മുട്ട, മത്സ്യം, മാംസം, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തണം. പോഷകങ്ങളുടെ ആവശ്യകത ഓരോ പ്രായത്തിലും വ്യത്യസ്തമാണ്. 6 മുതൽ 9 വയസ്സുവരെയുള്ള കുട്ടികൾ വളരെ ആക്റ്റീവായതിനാൽ അവരുടെ ഊർജത്തിന്റെ ആവശ്യകത ഈ സമയത്ത് വളരെ കൂടുതലാണ്. ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് അന്നജം. 45 മുതൽ 60% ഊർജം അന്നജത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, പ്രത്യേകിച്ചും ധാന്യങ്ങളിൽ നിന്നും. ആരോഗ്യകരമായ ജീവിതശൈലിക്കൊപ്പം സമീകൃത ആഹാരവും കുട്ടികൾക്ക് പ്രധാനമാണ്. സ്കൂളിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ട് തുടങ്ങുന്ന തുടക്കക്കാർ ചുറുചുറുക്കോടെ സ്കൂളിൽ സമയം ചിലവഴിക്കാനും കൂട്ടുകാരുമൊത്ത് കളിക്കാൻ താൽപര്യം കാണിക്കാനും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാലോ പാൽ ഉൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ അധിക കൊഴുപ്പുള്ളത് ഒഴിവാക്കുക. ചുവന്ന മാംസത്തേക്കാൾ കോഴിയിറച്ചിക്കും മത്സ്യത്തിനും പ്രാധാന്യം കൊടുക്കുക. കുട്ടികളുടെ ഭക്ഷണത്തിൽ പാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായതിനാൽ പാൽ കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പല ഫ്ലേവറുകൾ ചേർത്ത് മിൽക്ക്ഷേക്കായോ യോഗത്തായോ തൈരായോ കൊടുക്കാവുന്നതാണ്. കൊഴുപ്പ് കുറഞ്ഞ ചീസിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുതലുള്ളതിനാൽ അമിത ഭാരമുണ്ടാകുമെന്ന പേടിയില്ലാതെ സുരക്ഷിതമായി കഴിക്കാവുന്നതാണ്. പ്രഭാത ഭക്ഷണമായി നമ്മുടെ

0: റൈസ് എന്നിവ മാറി മാറി കൊടുക്കാം. ഇവയെല്ലാം വളരെ പോഷക ഗുണങ്ങൾ ഉള്ളതാണ്. 7 മണിക്ക് അത്താഴത്തിന് ദോശ, ചപ്പാത്തി എന്നിവയും ചോറും കറികളും ഇഷ്ടമുള്ളവർക്ക് അതും കൊടുക്കാവുന്നതാണ്. അവധി ദിവസമായാലും സ്കൂളിൽ പോകുന്ന ദിവസമായാലും ഉച്ചഭക്ഷണവും സ്നാക്സും പോഷക ഗുണം ഉള്ളതാവാൻ ശ്രദ്ധിക്കണം. കഴിവതും കൊഴുപ്പും പഞ്ചസാരയും മധുരവും കൂടിയ ബേക്കറി പലഹാരങ്ങൾ നൽകി ശീലിപ്പിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ ചപ്പാത്തി റോൾ, മുട്ടയും ചിക്കനും ചേർത്ത ഫ്രൈഡ് റൈസ്, ലൈം റൈസ്, ഇലക്കറികൾ ചേർത്ത ഓംലെറ്റ് റോൾ എന്നിവ നൽകാവുന്നതാണ്. കുട്ടികളുടെ ആഹാരനിഷ്ഠയിൽ മാതാപിതാക്കളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി പരസ്യങ്ങളിൽ കാണുന്ന ഭക്ഷണ സാധനങ്ങൾ അവരെ ശീലിപ്പിക്കാതിരിക്കുക. വറുത്തതും പൊരിച്ചതും ഇഷ്ടമാണെന്ന് കരുതി ഇവ അമിതമായി നൽകാതിരിക്കുക. ജങ്ക് ഫുഡ്, ഐസ്ക്രീം, മധുര പലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ എന്നിവ ശീലമാക്കാതെ വല്ലപ്പോഴും എന്ന രീതിയിലേക്ക് മാറ്റുക. ഫ്രൂട്ട് ജ്യൂസുകൾ കഴിവതും വീട്ടിൽ തന്നെ തയ്യാറാക്കി നൽകുക. പ്രാദേശികമായി ലഭിക്കുന്ന സീസണൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഒരു നേരമെങ്കിലും മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക.
1: ആയുരാരോഗ്യത്തിലെന്ന് സ്കൂൾ കുട്ടികളുടെ ഭക്ഷണശീലങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനിതാ മോഹൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം. രചന പി ഭാസ്കരൻ, ചിത്രം നസീമ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഇന്ന് June 1.
3: ചരിത്രത്തിൽ ഇന്ന്
4: 1958 June 1 കേരളത്തിലെ പ്രധാന റെയിൽവേ പാതകളിലൊന്നായ കോട്ടയം കൊല്ലം മീറ്റർ ഗേജ് റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തിരുവിതാംകൂർ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ ഈ പാത വലിയ പങ്കുവഹിച്ചു. ഇതിനു തൊട്ടുമുമ്പ് 1956 എറണാകുളം കോട്ടയം പാതയും നിലവിൽ വന്നിരുന്നു. പിന്നീട് 1970 മധ്യത്തോടെ ഈ മീറ്റർ ഗേജ് പാത പൂർണമായും ബ്രോഡ് ഗേജ് പാതയായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിനായ ഡെക്കാൻ ക്വീൻ 1930 June 1 മുംബൈയിൽ നിന്നും പൂനെയിലേക്ക് സർവീസ് ആരംഭിച്ചത്. 1930 June 1 അന്നത്തെ ബോംബെ പൂനെ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഡൈനിങ് കാർ ഘടിപ്പിച്ച ട്രെയിൻ എന്ന ഖ്യാതി ഇതിനു സ്വന്തം. നീലയും വെള്ളയും കലർന്ന ഇതിന്റെ പരമ്പരാഗത നിറം യാത്രക്കാർക്കിടയിൽ വളരെ പ്രശസ്തമാണ്. യാത്രക്കാരുടെ താൽപര്യം പരിഗണിച്ച് അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ രൂപകൽപ്പന ചെയ്ത റെസ്റ്റോറെട്രോ ലുക്കാണ് ഇപ്പോൾ ട്രെയിനിന് നൽകിയിരിക്കുന്നത്. പഴയ നീല നിറത്തിന് പകരം കടും പച്ച, ചുവപ്പ്, ഇളം മഞ്ഞ എന്നീ നിറങ്ങൾ കലർന്ന പുതിയൊരു രൂപത്തിലാണ് ഡെക്കാൻ ക്വീൻ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന HD ദേവഗൌഡ രാജ്യത്തിന്റെ 11th പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് 1996 June 1. കോൺഗ്രസിന്റെ പിന്തുണയോടെ രൂപീകരിച്ച യുണൈറ്റഡ് ഫ്രണ്ട് സഖ്യ സർക്കാരിന്റെ നേതാവായാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. 1996 June 1 മുതൽ 1997 April 21 വരെ അദ്ദേഹം ഈ പദവിയിൽ തുടർന്നു. പ്രധാനമന്ത്രിയാകുന്നതിന് തൊട്ടുമുൻപ് അദ്ദേഹം കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. പ്രശസ്ത ബോളിവുഡ് നടിയും മുൻ രാജ്യസഭാംഗവുമായിരുന്ന നർഗീസ് ദത്ത് ജനിച്ചത്

0: 1929 ജൂൺ 1-നാണ്. ഫാത്തിമ റാഷിദ് എന്നതായിരുന്നു യഥാർത്ഥ നാമം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായ മദർ ഇന്ത്യയിലെ രാധ എന്ന കഥാപാത്രം അവരെ പ്രശസ്തയാക്കി. ഓസ്കർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രമാണിത്. മികച്ച നടിക്കുള്ള ആദ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയത് നർഗീസാണ്. പത്മശ്രീ ബഹുമതി നേടുന്ന ആദ്യ ചലച്ചിത്ര നടി കൂടിയാണ് അവർ. സാമൂഹിക സേവന രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 1980 അവർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അർബുദ രോഗത്തെ തുടർന്ന് 1981 May 3 അവർ അന്തരിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിവാദപരവുമായ സൈനിക നടപടികളിൽ ഒന്നായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചത് 1984 June 1 അമൃത്സറിലെ സുവർണക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ തമ്പടിച്ചിരുന്ന ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള സിഖ് കലാപകാരികളെ പുറത്താക്കാനാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സൈന്യം ഈ ദൌത്യം നടപ്പാക്കിയത്. ഈ നടപടിക്കിടെ സിഖ് മതക്കാരുടെ പരമാധികാര കേന്ദ്രമായ അകാൽ തഖ്തിന് കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഭിന്ദ്രൻവാല ഉൾപ്പെടെയുള്ള കലാപകാരികളും നിരവധി സൈനികരും സാധാരണക്കാരായ തീർത്ഥാടകരും ഇതിൽ കൊല്ലപ്പെട്ടു. 1984 October 31 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരുടെ സിഖ് അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. ഇത് രാജ്യത്തുടനീളം വലിയ സിഖ് വിരുദ്ധ കലാപങ്ങൾക്ക് ഇടയാക്കി. എഞ്ചിനീയറിംഗ് അത്ഭുതമായ സ്വിറ്റ്സർലാൻഡിലെ ഗോഡ്ഹാർഡ് ബേസ് ടണൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2016 June 1 ആൽപ്സ് പർവ്വതനിരകൾക്ക് അടിയിലൂടെയാണ് ഈ തുരങ്കം കടന്നുപോകുന്നത്. 57.1 km നീളമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ തുരങ്കമാണ്.
1: ചരിത്രത്തിലിന്ന്
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല, ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 to June 7.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: ചിത്രം ഓളങ്ങൾ, ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ, പാടിയത് S. ജാനകി.

0: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. പിന്നെ കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: തൊഴിൽ ദർശനം.
4: ശ്രീ പദ്ധതിക്ക് കീഴിൽ ആന്ധ്രാപ്രദേശിലെ വിവിധ മുനിസിപ്പാലിറ്റികളിലെ ഓട്ടിസം സെന്ററുകളിലേക്ക് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റാഫ് തസ്തികയിലേക്ക് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ് അപേക്ഷ ക്ഷണിച്ചു. 879 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 125, ഫിസിയോതെറാപ്പിസ്റ്റ് 125, സൈക്കോളജിസ്റ്റ് 125, സ്പീച്ച് തെറാപ്പിസ്റ്റ് 125, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 125, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സെക്കൻഡറി ലെവൽ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രൈമറി ലെവൽ 125, PMU കൺസൾട്ടന്റ് 4. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്പീച്ച് തെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികകൾക്ക് തെലുങ്കു ഭാഷയിൽ പ്രാവീണ്യമുണ്ടാവണം. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന് സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, ആന്ധ്രാപ്രദേശ് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യത ഉണ്ടായിരിക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് ഇല്ല. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://edcilindia.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://edcilindia.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 4. രാജസ്ഥാൻ കേന്ദ്ര സർവകലാശാലയിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും പ്രൊഫസർ 6, സ്പോർട്സ് ബയോ സയൻസ് 1, സ്പോർട്സ് സൈക്കോളജി 1, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 1, ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് 1, ഇംഗ്ലീഷ് 1, പബ്ലിക് പോളിസി ലോ ആൻഡ് ഗവർണൻസ് 1, അസോസിയേറ്റ് പ്രൊഫസർ 7, കെമിസ്ട്രി 1, സ്പോർട്സ് ബയോ സയൻസ് 2, സ്പോർട്സ് സൈക്കോളജി 2, ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് 2, അസിസ്റ്റന്റ് പ്രൊഫസർ 11, കമ്പ്യൂട്ടർ സയൻസ് 3, മാത്സ് 1, സ്പോർട്സ് സൈക്കോളജി 1, ഹോട്ടൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് 3, എക്കണോമിക്സ് 1, ഹെൽത്ത് സയൻസ് 2, കാർഡിയോളജി 1, ന്യൂറോ സയൻസ് 1. ഓൺലൈനായി അപേക്ഷിച്ച് ഹാർഡ് കോപ്പി തപാലിൽ അയക്കണം. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.curaj.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.curaj.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 4. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി June 10. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ തമിഴ്നാട്ടിലെ വെല്ലിംഗ്ടണിലുള്ള ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് DSSC വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 78 ഒഴിവുണ്ട്. 10-ാം ക്ലാസ് +2 ബിരുദ യോഗ്യതയുള്ളവർക്കാണ് അവസരം. തസ്തികകളും ഒഴിവും ലോവർ ഡിവിഷൻ ക്ലാർക്ക് 9, സിവിലിയൻ മോട്ടോർ ഡ്രൈവർ 13, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 38, സ്റ്റെനോഗ്രാഫർ 5, നെറ്റ്വർക്കിംഗ് സൂപ്പർവൈസർ 1, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 4, ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്റർ 4, ലൈൻമാൻ 2, ബോട്ട് ബിൽഡർ 1, ടെക്നിക്കൽ അറ്റൻഡന്റ് 1. യോഗ്യത: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ids.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ids.nic.in. കൊച്ചിൻ പോർട്ട് അതോറിറ്റി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സീനിയർ അസിസ്റ്റന്റ് സെക്രട്ടറി പബ്ലിക് റിലേഷൻസ് 1, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 3. അപേക്ഷ ഓൺലൈനായി അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in.
3: തൊഴിൽ ദർശനം.
5: ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവി ബോംബെ, പാടിയ ദേശദാസ്, ചിത്രം വിദ്യാരംഭം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്. നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആശ നജീബ്. നല്ല മലയാളത്തിൽ ഇന്ന് പുതുമലയാൻമതൻ മഹേശൻ എന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ്റെ ഭാഷയെക്കുറിച്ചാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഭാഷാശൈലി ലളിതവും മനോഹരവും ഭക്തിനിർഭരവുമാണ്. ഭാരതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നിയണം കാലേ കാലേ എന്നാണ് രചനാ സമയങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഹരിശ്രീ ഗണപതായേ നമഃ എന്ന മണലിലെ അക്ഷരമെഴുത്ത് സമ്പ്രദായവും 30 അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരമുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയതും എഴുത്തച്ഛനാണ്. സംസ്കൃതത്തിൻ്റെ ഗാംഭീര്യവും പച്ചമലയാളത്തിൻ്റെ മാധുര്യവും സമന്വയിപ്പിച്ചാണ് അദ്ദേഹം തൻ്റെ കൃതികൾ രചിച്ചത്. ഭാവപ്രകാശനത്തിന് വാക്കുകളും വാക്യങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ശക്തമായ ഉപകരണങ്ങൾ. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു എന്നും നീർപ്പോള പോലെ ശരീരങ്ങൾ അങ്ങനെ വായ്പോട് കാണാം മറയും ഉടനവ തുടങ്ങിയ കാവ്യഭാവങ്ങൾ ഭാവാവിഷ്കാരത്തിന് ഉദാഹരണങ്ങളാണ്. ആദിപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം എന്നിവ കൃതികളിൽ ഉടനീളം കാണാം. പദങ്ങൾ ഇരട്ടിക്കുമ്പോൾ വന്നു ചേരുന്ന ചാരുതയും ശ്രദ്ധേയമാണ്. എഴുത്തച്ഛന്റെ ഭാഷാശൈലിയുടെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് കൃതികളിൽ കഥ പറയാൻ ഒരു കിളിയെ മാധ്യമമായി സ്വീകരിച്ചു എന്നതാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനം അങ്ങനെ രൂപം കൊണ്ടതാണ്. സംസ്കൃത മലയാള സമന്വയത്തിലൂടെ അക്കാലത്ത് നിലനിന്നിരുന്ന സംസ്കൃത വാക്കുകളുടെ അതിപ്രസരം ഒഴിവാക്കി ലളിതമായ പദപ്രയോഗങ്ങളിലൂടെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന പദങ്ങളും നാടൻ ശൈലികളും ഉപയോഗിച്ചു. പാട്ട്, മണിപ്രമാളം, നാടോടിപ്പാട്ട് തുടങ്ങിയ 3 കാവ്യ സമ്പ്രദായങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഭാഷ എഴുത്തച്ഛൻ സൃഷ്ടിച്ചു. അതോടൊപ്പം മണിപ്രമാളത്തിന്റെ ചാരുതകൾ സ്വീകരിക്കുകയും ചെയ്തു. എഴുത്തച്ഛന്റെ ശൈലികളും പ്രയോഗങ്ങളും പൊതുജീവിതത്തിൽ ധാരാളമായി പ്രചരിച്ചിട്ടുണ്ട്. ഒന്നുകൊണ്ടറിയണം രണ്ടിന്റെ ബലാബലം, ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, ഇത്തരം എത്രയോ എഴുത്തച്ഛൻ ശൈലികൾ മലയാളികളുടെ വ്യവഹാരങ്ങളിൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്നു. എഴുത്തച്ഛന്റെ കാവ്യങ്ങൾ തെളി മലയാളത്തിലായിരുന്നില്ല. സംസ്കൃത പദങ്ങൾ അദ്ദേഹം തന്റെ കാവ്യങ്ങളിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്. എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമക്കണക്കാണ് മലയാള കാവ്യഭാഷയ്ക്ക് ഇന്നും ഉള്ളത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സും ഓർക്കണം, അഗ്നിസന്തപ്ത ലോകസ്താമ്പു ബിന്ദുനാ സന്നിപം, മർത്യജന്മം ക്ഷണഭംഗുരം, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ, കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ തുടങ്ങിയ വരികൾ എഴുത്തച്ഛൻ്റെ തൂലികയിലൂടെ ജീവൻ കൊണ്ട് മായ്ച്ചു കളയാനാവാത്ത വിധം ജനമനസ്സിൽ പതിഞ്ഞിരിക്കുന്നവയാണ്. അസാധാരണമാം വിധം കാവ്യഭംഗി തികഞ്ഞവയാണ് എഴുത്തച്ഛൻ്റെ വാങ്മയ ചിത്രങ്ങൾ പലതും. സദ്ഗുണസമ്പന്നമായ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എഴുത്തച്ഛൻ എഴുതുമ്പോൾ പറക്കുന്നു കുതിരകൾ എഴുത്താണിത്തുമ്പിലൂടെ എന്ന പ്രശസ്ത കവി സച്ചിദാനന്ദന്റെ വാക്കുകൾ കടമെടുത്ത് മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഭൂമികയിൽ കുലപർവ്വത തുല്യം ഉയർന്നും ഉറച്ചു നിൽക്കുന്ന എഴുത്തച്ഛനെന്ന മഹാപ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആശ നജീബ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും ഉണ്ണിമേനോനും പാടിയ ഗാനം, രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട് വട്ടപ്പാറ.
1: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഗ്രാമകേരളം.
5: കൊട്ടയും മുറവും.
6: കാർഷിക മേഖലയുമായി ചേർന്ന് ജീവിച്ചിരുന്ന കേരളത്തിന്റെ ഐശ്വര്യ സൂചകങ്ങളായ ഉപകരണങ്ങളാണ് കൊട്ടയും മുറവും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്തെന്നാൽ മുളയോ ഈറലോ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഈറലിന്റെ കൊട്ടകൾ പലതരമാണ്. ഇടങ്ങഴി കൊള്ളുന്ന കൊട്ടകൾ മുതൽ ആരക്കൊട്ടകൾ വരെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. കാർഷിക ആവശ്യത്തിനുള്ള കൊട്ടകളൊക്കെ നന്നായി കയറുകൊണ്ട് വരിഞ്ഞ് ബലപ്പെടുത്തിയിരുന്നു. ഭാരം നിറയ്ക്കുന്ന വലിയ കൊട്ടകൾ കയറുകൊണ്ട് വരിയുന്നത് കൂടാതെ ചാണകമിട്ട് മെഴുകി ഉണക്കുകയും ചെയ്തിരുന്നു. മുറം കാർഷിക വൃത്തിയിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു ഉപകരണം തന്നെയാണ്. അരിയും നെല്ലും മറ്റു ധാന്യങ്ങളുമൊക്കെ പാറ്റി കൊഴിക്കുന്നതിനും ഉണങ്ങാൻ വെക്കുന്നതിനുമൊക്കെ മുറമാണ് ഉപയോഗിച്ചിരുന്നത്. ഈറൽ കൊണ്ടുണ്ടാക്കുന്ന മുറത്തിൽ ചാണകം മെഴുകി ഇഴകൾക്കിടയിൽ വിടവുകൾ അടച്ചുണ്ടാക്കിയാണ് അരിയും ധാന്യങ്ങളും വൃത്തിയാക്കിയിരുന്നത്. പണ്ടൊക്കെ ഒരു മുറം നെല്ല്, ഒരു മുറം അരി എന്നിവയൊക്കെ കൈമാറ്റം ചെയ്തിരുന്നു. സാധാരണയായി പണ്ടൊക്കെ മുറം നിർമ്മിച്ചിരുന്നത് മുളയുടെ ചീളുകൾ കൊണ്ടാണ്. അവ നീളത്തിൽ കീറിയെടുത്ത് ചീകി നേർത്ത ചീളുകളാക്കി പ്രത്യേക രീതിയിൽ മെനഞ്ഞെടുക്കുന്നു. മുറത്തിന്റെ വശങ്ങളിൽ ബലം നൽകാനായി മുളയുടെ കഷ്ണങ്ങൾ വെച്ച് വക്കുകൾ തുന്നിക്കെട്ടുന്നു. കൂടുതൽ കാലം നിലനിൽക്കുന്നതിനും ദ്വാരങ്ങൾ അടയ്ക്കുന്നതിനുമായാണ് ചാണകം മെഴുകി ബലപ്പെടുത്തിയിരുന്നത്. അങ്ങനെയുള്ള മുറം നനയാതെ സൂക്ഷിക്കുമായിരുന്നു. കൊട്ടകളുടെ നിർമ്മാണവും സമാനമാണ്. നല്ല വിളഞ്ഞ ഈറ്റ വെട്ടിയെടുത്ത് ചെത്തി വൃത്തിയാക്കി കത്തി ഉപയോഗിച്ച് നെടുകെ പിളർന്ന് നേർപാളികളാക്കി മാറ്റുന്നു. ഈ പാളികളെ അരിശെന്നും ചിന്തലെന്നുമൊക്കെ പണിക്കാർ വിളിക്കുന്നു. വലിയ കൊട്ടകൾക്ക് 6-8 ബലമുള്ള ഈറ്റ ചിന്തലുകൾ നെടുകയും കുറുകയും വെച്ച് അഷ്ടദിക്കുകളിൽ മുനകൾ വരത്തക്ക രീതിയിൽ വയ്ക്കുന്നു. ഇവയ്ക്ക് കുറുകെ ഒന്നിടവിട്ട് മെടഞ്ഞു തുടങ്ങുന്നു. കൊട്ടയുടെ അടിഭാഗം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് മുകളിലേക്ക് ചുറ്റിവരിയുന്നു. അടിഭാഗത്തിന്റെ നിർമ്മാണത്തിന് ചുവടുവയ്ക്കൽ എന്നാണ് പറയുന്നത്. ആവശ്യമായ വലിപ്പം കൊട്ടയുടെ ചുവടുവയ്ക്കലിലൂടെ രൂപകൽപ്പന ചെയ്യുന്നു. കൊട്ടയുടെ വൃത്താകൃതി വ്യക്തമായി ലഭിക്കുന്നതിനായി കൊട്ടമിടയുമ്പോൾ കൈകൾ കൊണ്ട് അമർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് വലിപ്പമായി കഴിഞ്ഞാൽ കൊട്ടയുടെ മുകൾ ഭാഗം ഉറപ്പിക്കേണ്ടതുണ്ട്. ബാക്കി വരുന്ന ഈറ്റ ചീളുകൾ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുന്നു. ഈ ഭാഗത്ത് വൃത്താകൃതിയിൽ ബലമുള്ള ഈറ്റ കഷ്ണങ്ങളാൽ ബലപ്പെടുത്തുന്നു. വായ്ഭാഗം വള്ളി ഉപയോഗിച്ച് വരിഞ്ഞു കെട്ടുന്നു. ഇതിനെ വായ്വട്ടം കെട്ടുക എന്നാണ് പറയാറുള്ളത്. ശേഷം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈറ്റയുടെ ഭാഗങ്ങൾ ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കുന്നു. പൂക്കൊട്ട, പച്ചക്കറിക്കൊട്ട, നെൽക്കൊട്ട എന്നിവയും പല രീതിയിലും വലിപ്പത്തിലുമാക്കുന്നു. കൊട്ടയിലാക്കുക എന്നാൽ തോൽപ്പിക്കുകയോ ചതിക്കുകയോ ചെയ്യുക എന്ന ശൈലി പ്രചാരത്തിലുണ്ടായിരുന്നു. ദുരിതം പുറത്തു കാണിക്കാതെ ആഡംബരമായി ജീവിക്കുന്നതിനെ അടുക്കളയിൽ കൊട്ട അരങ്ങത്ത് പാട്ട് എന്ന് കളിയാക്കാൻ വേണ്ടി നാട്ടുകാർ പറഞ്ഞിരുന്നു. മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാനാവില്ല എന്ന പഴഞ്ചൊല് വലിയ സത്യത്തെ നിസാരമായവ കൊണ്ട് മറച്ചുവെക്കാനാവില്ലെന്നും സൂചിപ്പിക്കുന്നു. കൊട്ടയും മുറവും എടുത്തു പോകുക എന്നാൽ ഒരു വീട്ടിലെ ജോലിയിൽ നിന്നും പരിപൂർണമായി വിട്ടുപോകുക എന്നും അർത്ഥമാക്കിയിരുന്നു. ഇപ്രകാരം മലയാളികളുടെ ഗ്രാമീണ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കൊട്ടയും മുറവുമായി ബന്ധമുണ്ടായിരുന്നു. കാലമേറെ മാറി. കാർഷികോപകരണങ്ങളും

0: അപ്രത്യക്ഷമായി തുടങ്ങി. പഴയ രീതിയിലുള്ള കൊട്ടയും മുറവുമൊക്കെ ഇന്ന് അപൂർവമായിരിക്കുന്നു. അവിടെയൊക്കെ പ്ലാസ്റ്റിക്കും റബ്ബറും മറ്റു വസ്തുക്കളുമൊക്കെ സ്ഥാനം കയ്യേറിയെങ്കിലും ഇന്നും ആ പഴയ പ്രൗഢികളിൽ നാം പലപ്പോഴും അഭിമാനിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
1: കൊട്ടയും മുറവും, രചന സുരേഷ് മണ്ണറശ്ശാല, ആഖ്യാനം ഗായത്രി ദേവി, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: ഞമഞ്ഞ സഞ്ജീവേട്ടാ, ഇങ്ങനത്തെ ഒരു അവസരം ജന്മത്തിൽ കിട്ടൂല. സഞ്ജീവേട്ടാ, എനിക്ക് 3 മക്കളാണ്, നീ വല്ലതും വെള്ളത്തിലത്ത് പോയ പിന്നെ ഞാൻ ഇത് ആരനെ നോക്ക്. ഞമഞ്ഞ പോയാലും മേളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, 250 കിലോമീറ്റർ സ്പീഡിലാണ് നീ പോണേ, നിന്റെ പൊടി പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
4: നമസ്തേ, അനന്തപുരി തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.

നമസ്കാരം. പ്രധാന വാർത്തകൾ. സൃഷ്ടിപരമായ പത്രപ്രവർത്തനം യുവാക്കളിൽ ആത്മവിശ്വാസം വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നല്ല പ്രവൃത്തികളിൽ അഭിനന്ദിക്കുന്നതിലാണ് പത്രപ്രവർത്തനത്തിന്റെ യഥാർത്ഥ ധർമ്മം ഉൾക്കൊള്ളുന്നതെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ദീപിക ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിനിന്റെ ലക്ഷ്യം. കോഴിക്കോട് ഐഐഎമ്മിൽ തുടക്കമായ യുവസംഘം പദ്ധതിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്നും മൂല്യങ്ങൾ അറിഞ്ഞു വളർന്ന പുതുതലമുറയിലാണ് ലോകത്തിന്റെ ഭാവിയെന്നും മാതാ അമൃതാനന്ദമയി ദേവി. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. മലപ്പുറം ജില്ലയിൽ കീഴുപറമ്പിലെ തൃക്കളയൂർ ക്ഷേത്ര ദേവസ്വത്തിന്റെ പറമ്പിൽ 2000 വർഷത്തിനടുത്ത് പഴക്കമേറിയ കാൽക്കുഴികൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോ പി ശിവദാസിന്റെ നേതൃത്വത്തിലെ ഗവേഷകരാണ് ചരിത്രശേഷിപ്പുകൾ പരിശോധിച്ചത്. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, നീതി ആയോഗിന്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ്? ഉത്തരം അശോക് കുമാർ ലാഹിരി. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര സർക്കാരിന്റെ മുൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവുമായിരുന്ന ഇദ്ദേഹം 15-ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നീതി ആയോഗിന്റെ പുതിയ ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി.

0: മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ, സംഗീത ശ്രീകാന്ത് എന്നിവരും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ. ഇനി കേൾക്കാം കാലം സാക്ഷി.
1: കോവിലൻ. മലയാള സാഹിത്യത്തിലെ ഗോത്ര തനിമ നിറഞ്ഞതും അനുഭവവേദ്യവുമായ എഴുത്തിന്റെ വക്താവായിരുന്നു വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്ന കോവിലൻ. 1923 ജൂലൈ 9 ഗുരുവായൂരിലെ കണ്ടാണശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. കണ്ടാണശ്ശേരി എക്സൽസിയർ സ്കൂൾ, നെന്മിനി ഹയർ എലമെന്ററി സ്കൂൾ, പാവറട്ടി സാഹിത്യദീപിക സംസ്കൃത കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. റോയൽ ഇന്ത്യൻ നേവിയിലും കോർ ഓഫ് സിഗ്നൽസിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സൈനിക ജീവിതത്തിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തട്ടകം, തോറ്റങ്ങൾ, ശകുനം, A-B, ഏഴാമിടങ്ങൾ, ഹിമാലയം, ഭരതൻ, ജന്മാന്തരങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ച് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. തോറ്റങ്ങൾ എന്ന നോവലിനും ശകുനം എന്ന കഥാസമാഹാരത്തിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. തട്ടകം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കൂടാതെ വയലാർ പുരസ്കാരം, മുട്ടത്തുവർക്കി പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും ഫെലോഷിപ്പും ലഭിച്ച കോവിലന് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളതും ശക്തവുമായ ഭാഷയിലൂടെ പതിറ്റാണ്ടുകളോളം മലയാള സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു

0: നിന്ന കോവിലൻ 2010 ജൂൺ 2 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് കോവിലന്റെ ശബ്ദം.
1: എൻ്റെ അച്ഛന് 2 ആൺമക്കളായിരുന്നു ഞങ്ങള്. അതില് ഒരാളെങ്കിലും എന്തെങ്കിലും ഈ സാഹിത്യ സംബന്ധമായി ചെയ്യുമെന്ന് അച്ഛന് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് ഞാനിപ്പോൾ കരുതുക. എന്താ വെച്ചാൽ അച്ഛൻ തന്നെ അന്നത്തെ ഈ കല്യാണപ്പാട്ടുകൾ പലതരം പാട്ടുകളൊക്കെ ആ കാലത്തുണ്ട്. അച്ഛൻ്റെ ചെറുപ്പകാലത്ത് അച്ഛന് എഴുതാനൊക്കെ വളരെ താല്പര്യമായിരുന്നു. പക്ഷേ തനിക്ക് തൻ്റെ താല്പര്യം പോലെ പഠിക്കാൻ സാധിച്ചില്ല എന്ന് വലിയ ഖേദമുണ്ടായിരുന്നു അച്ഛന്. ഇത് അച്ഛൻ്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ വീട്ടിൽ രാമായണം വായിക്കുക എന്ന് പറയുന്നത് ഒരു ആചാരമായിരുന്നു ദിവസേന. പിന്നെ എഴുത്തച്ഛൻ്റെ മഹാഭാരതം, പിന്നെ കമ്പരാമായണം. ഞങ്ങൾ ഈ പാവക്കൂത്തിൻ്റെ ഏരിയയാണത്. ഈ പാവക്കൂത്ത് പാലക്കാട് ജില്ലയിലേ ഉള്ളൂ എന്ന് പറയും, പക്ഷേ ഞങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയിലാണ്, ഈ കണ്ടാനശ്ശേരി. അവിടെ 7 ദിവസം ഈ തോൽപ്പാവക്കൂത്ത് ഉണ്ട്. അതുകൊണ്ട് എഴുത്തച്ഛൻ്റെ രാമായണം പോലെ തന്നെ പ്രചാരമുള്ള ഗ്രന്ഥമായിരുന്നു കമ്പരാമായണം. ഇതൊക്കെ അച്ഛൻ വായിക്കുക, അച്ഛൻ വായിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്തിരുന്നിട്ട് കേട്ട് വായിക്കുക എന്നുള്ളത് ഞാൻ സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് പതിവുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇത് അച്ഛൻ്റെ മനസ്സിൽ നിന്നാണ്, വീട്ടിലെ ദിനചര്യകളിൽ നിന്നാണ് സാഹിത്യമായിട്ട് എനിക്ക് ബന്ധമുണ്ടായതെന്നാണ്. എനിക്ക് അല്പം ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പബ്ലിഷറോ പത്രാധിപരോ ശ്രദ്ധിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഓരോ പുതിയ എഴുത്തുകാരനെയും ഞാൻ ഒരടി മുമ്പോട്ട് വെക്കാനായിട്ട് ഞാൻ എന്നെ കൊണ്ടാവുന്നത് ചെയ്തിട്ടുണ്ട്,
2: പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്.
1: അന്ന് പ്രഭാകരൻ ഇപ്പം അങ്ങനെ പ്രോത്സാഹനം എന്നാണ് അതിനെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടിയതായിട്ട് ഓർമ്മയിലില്ല.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കോവിലന്റെ ശബ്ദം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
4: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: നമുക്ക് ചുറ്റും ജൂൺ മാസത്തെ റേഷൻ വിതരണത്തിന് മുന്നോടിയായി സ്റ്റോക്ക് ക്രമീകരിക്കുന്നതിനാൽ റേഷൻ കടകൾക്ക് ഇന്ന് അവധി. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപമുള്ള റോഡുകളിലും പരിസര റോഡുകളിലും വാഹന പാർക്കിംഗ്, വഴിയോര കച്ചവടങ്ങൾ എന്നിവ അനുവദിക്കില്ല. സ്കൂൾ സോണുകളിൽ സ്കൂൾ സമയത്തും തിരക്ക് അനുഭവപ്പെടുന്ന സമയങ്ങളിലും ചരക്ക് വാഹനങ്ങൾ അനുവദിക്കില്ല. നഗരപരിധിയിൽ ചരക്ക് വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള സമയക്രമീകരണം പാലിക്കണം. കഴക്കൂട്ടം വനിതാ ഐടിഐയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ ഇന്ന് രാവിലെ 11 മണിക്ക് വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ ഒറിജിനൽ രേഖകളും അവയുടെ പകർപ്പുകളും സഹിതം കഴക്കൂട്ടം ഐടിഐ പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാക്കേണ്ടതാണ്. വനിതകൾക്കും

ആരംഭിച്ചു. ക്ഷമിക്കണം, ജൂൺ മാസം 18 മുതൽ ആരംഭിച്ചു. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ്, സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിൽ ലാറ്ററൽ എൻട്രി വഴി രണ്ടാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി അപേക്ഷിക്കാവുന്നതാണ്. പ്ലസ് ടു VHSE അല്ലെങ്കിൽ ITI, KGCE വിഭാഗക്കാർ 50% കുറയാതെ മാർക്ക് ലഭിച്ച് പാസായി ഉന്നത പഠനത്തിന് അർഹത നേടിയിരിക്കണം. പ്ലസ് ടു അല്ലെങ്കിൽ VHSE വിഭാഗക്കാർ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി എന്നിവ പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ രണ്ടു വർഷം മെട്രിക്, ITI, KGCE കോഴ്സുകൾ പഠിച്ച് പാസ്സായിരിക്കണം. ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒന്നാം വർഷത്തിന്റെ അധിക വിഷയങ്ങൾ നിശ്ചിത സമയത്തിനകം പാസ്സാകേണ്ടതാണ്. പൊതുവിഭാഗങ്ങൾക്ക് 400 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസ് അടച്ച് പൂർത്തിയാക്കേണ്ടതും അതിനുശേഷം വിവിധ സർക്കാർ എയ്ഡഡ്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ്, സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നതുമാണ്. വിശദവിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും IEPolyAdmission.org എന്ന അഡ്മിഷൻ പോർട്ടലിലും വിവിധ സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ഡെസ്കുകളിലും ബന്ധപ്പെടാവുന്നതാണ്. ഹെൽപ്പ് ഡെസ്കിനെ സംബന്ധിച്ച വിവരങ്ങൾ അഡ്മിഷൻ പോർട്ടലിൽ ലഭ്യമാണ്. SC, ST, OEC, SCBC വിഭാഗങ്ങളിലെ അപേക്ഷകർക്ക് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള സംവരണം ലഭിക്കുന്നതാണ്. മെയ് 18 ആരംഭിച്ച ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ജൂൺ 3 വരെ തുടരുന്നതാണ്. കേട്ടത് നമുക്ക് ചുറ്റും.

0: സ്വന്തം സംഗീതത്തിൽ ഹാറ്റ് സ്മിത്ത് ദിൽറൂഹിനോടൊപ്പം പാടിയ ഗാനമാണ് കേട്ടത്. രജത് പ്രകാശ്, ചിത്രം വാഴ 2.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും. ഇനി നാടൻ ചിക്കൻ.

0: വാങ്ങാനെങ്ങും മലയണ്ട കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
1: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
0: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലമൂട്.
2: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
3: സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി യാസിൻ നിസാർ പാടിയ ഗാനം. രചന അഹല്യ ഉണ്ണികൃഷ്ണൻ, സംഗീതം പി എസ് ജയഹരി.

0: ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സമയം 8:30.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
6: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
7: അന്ന് രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ ഒരു ചാവാളിക്കുതിരയെ പൂട്ടിയ വണ്ടി ആ പട്ടണവീഥിയിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അവിടെയുള്ള 5 കുതിരവണ്ടികളിൽ ഒന്നാണത്. വീരാൻകുട്ടിയുടെ ആ വണ്ടി പ്രസിദ്ധമാണ്. 8 നാഴിക ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആളുകളെ കയറ്റിക്കൊണ്ടുവരാൻ തക്ക കേൾപ്പുള്ളത് ആ വണ്ടിക്കാണ്. ആവശ്യക്കാർ നേരത്തെ ബുക്ക് ചെയ്യണമെന്നു മാത്രം. വീരാൻകുട്ടിയുടെ എക്സ്പ്രസ് ചെമ്മണ്ണിലൂടെ അരഞ്ഞു നീങ്ങി. എത്താറായോ? വണ്ടിക്കുള്ളിൽ നിന്ന് നേർത്ത മൃദുലമായ ഒരു ശബ്ദം വിളിച്ചു ചോദിച്ചു. ദാ എത്തിക്കഴിഞ്ഞില്ലേ? വീരാൻകുട്ടി കുറച്ച് ഹുങ്കോടുകൂടി തന്നെ പറഞ്ഞു. കുതിരയല്ല, താനാണ് വണ്ടി വലിച്ചെത്തിച്ചത് എന്നൊരു ഭാവത്തിൽ. വാസ്തവമാണ്, അയാളുടെ ചാട്ടവാറിന്മേലാണ് ആ കുതിര ഓടുന്നത്. വണ്ടി ഒരു കിലുക്കത്തോടെ സ്കൂൾ കെട്ടിടത്തിന് അരികിലൂടെ നീണ്ടുപോകുന്ന ഇടവഴിത്തിരിവിൽ നിന്നു. അതിൻ്റെ പിമ്പുറത്തെ മറ നീക്കി 3 പേർ താഴേക്കിറങ്ങി. ഒരു സ്ത്രീയും 2 പെൺകുട്ടിയും 1 തടിമാടനും. പിന്നെ കുറെ കെട്ടുകളും ഭാണ്ഡങ്ങളും പെട്ടികളും മറ്റും പുറത്തേക്ക് വന്നു. തടിമാടൻ റാന്തൽ പൊക്കിക്കാട്ടി. വീരാൻകുട്ടി സാധനങ്ങളെടുത്ത് പുറത്തേക്ക് വെച്ചു. റാന്തലിൻ്റെ വെളിച്ചത്തിൽ ആ സ്ത്രീയുടെ മുഖം സ്വല്പം മങ്ങിയിട്ടാണെങ്കിലും കാണാമായിരുന്നു. വെളുത്ത് കൊലുന്നനെയുള്ള ശരീരം, 26-27 പ്രായം, തിളങ്ങുന്ന കണ്ണുകൾ, പറക്കാൻ നിൽക്കുന്ന തുമ്പിയുടെ പ്രതീതിയുണ്ടാക്കുന്ന മുഖം, കമ്പടയാളം വീഴാൻ തുടങ്ങിയ ഒരു മുളങ്കമ്പ് പോലെയുണ്ട്. മുളയുടെ ആകൃതി വന്നുവെങ്കിലും മിനുസം പോയിട്ടില്ല. വിടർന്ന നാസാദ്വാരങ്ങളും തുടുപ്പ് മാഞ്ഞിട്ടില്ലാത്ത കവിളും കൂടി. ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അവരുടെ പട്ടുസാരി തലപ്പും ചുരുൾമുടിയും വയൽപ്പരപ്പിൽ നിന്ന് അടിച്ചുവരുന്ന ഇളം കാറ്റിൽ പാറിക്കളിച്ചു. വീടെവിടെ അമ്മേ? കുട്ടി ചോദിച്ചു. അവൾക്ക് 4-5 വയസ്സ് പ്രായം തോന്നും. പൊരുപൊരുപ്പുള്ള ഒരു കൊച്ചു സുന്ദരി. അവൾ തുടർന്നു, അമ്മേ വീട് കാണിച്ചു തരൂ അമ്മേ. നിൽക്കൂ ശാന്തേ, അമ്മ മകളെ ശാസിച്ചു. അവൾ ചുറ്റുമുള്ള ഇരുട്ടിലേക്കൊന്ന് നോക്കി അമ്മയോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. വീരാൻകുട്ടി സാമാനങ്ങളെല്ലാം എടുത്ത് പുറത്തു വെച്ചിട്ട് ഒന്ന് നെടുവീർപ്പിട്ടു. എന്തെല്ലാം തട്ടുമുട്ട് സാമാനങ്ങളാ എന്ന് അവൻ ഉള്ളിൽ പറയുകയും ചെയ്തു. ഇതൊക്കെ ആരാ കൊണ്ടുപോവുക? സ്ത്രീ ചോദിച്ചു. അതാ ഇപ്പോൾ ഇച്ചിരി എടങ്ങാറ്, പിള്ളേരൊക്കെ കൂടിയിലെത്തിയിട്ടുണ്ടാവും. നിരത്തുവക്കത്ത് ഇടാൻ സാധിക്കോ?
8: എജ്ജാളെടുക്കൂലേ?
7: വീരാൻകുട്ടി തടിമാടനെ ചൂണ്ടിക്കാട്ടി.
8: അയ്യോ!
7: തടിമാടൻ കൈമലർത്തി. ഭിത്തി പോലുള്ള ആ ശരീരം ആകെയൊന്ന് നോക്കിയിട്ട് വീരാൻകുട്ടി പറഞ്ഞു,
8: ഇങ്ങളോളം തടിമിടുക്കുള്ള ഒരാള് ഇന്നാട്ടിലില്ല. എന്നിട്ടും
7: തർക്കിക്കാൻ നേരമില്ല. സ്ത്രീ ഇടയിൽ കടന്നു ശാസിച്ചു.
8: ആട്ടെ, നമ്മുടെ കുഞ്ഞന്നായരെ വിളിക്കാം.
7: ശരി. വീരാൻകുട്ടി റാന്തലുമായി നടന്നപ്പോൾ ആ സ്ത്രീ ഇറക്കി വെച്ച ഒരു പെട്ടിയിന്മേൽ കയറിയിരുന്നു. കുട്ടിയെയും പിടിച്ചിരുത്തി.
8: എടാ ശങ്കു.
7: ഓ,
8: സാധനങ്ങൾ ശ്രദ്ധിച്ചോ, ഉറക്കം തൂങ്ങണു.
7: ഓ, ശങ്കു സാമാനങ്ങളുടെ അടുത്തേക്ക് നീങ്ങി. ഒരു കോട്ടമതിൽ പോലെ അങ്ങനെ നിന്നു.
6: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
9: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബ്ബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരീശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബ്ബയ്യ ജുവലേഴ്സ്, ആരീശാല.
3: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
10: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
11: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. നമുക്കുമുണ്ടായിരുന്നു ഒരു സ്കൂൾ കാലം. വേനലവധി കഴിഞ്ഞ് പുതുമണം മാറാത്ത പുസ്തകങ്ങളുമായി കൂട്ടുകാരോടൊപ്പം തമാശയും ചിരിയുമായി സ്കൂളിലേക്ക് നടന്നു കയറിയ കാലം. നമ്മളെ കാത്തിരുന്ന പ്രിയപ്പെട്ട അധ്യാപകർ. ഓരോ വിദ്യാലയങ്ങളും ആ നാടിന് സ്വന്തമാണ്. അവിടെ ആഘോഷിക്കപ്പെടുന്ന സ്വാതന്ത്ര്യദിനവും കലോത്സവങ്ങളും വാർഷികങ്ങളും ആ നാടിന്റെ ഉത്സവ ദിനങ്ങൾ കൂടിയാണ്. അത്തരം ഓർമ്മകൾ സമ്മാനിക്കുന്ന രണ്ട് ഗാനങ്ങൾ ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേൾക്കാം.

0: ഇക്കര ഇക്കര ആടി വരുന്നത് ഒരക്ഷരമേളത്തം.
1: ആകെ പീച്ചേ ബായ് ദേനേ സീതാ ചൽ സീതാ ചൽ, ആവോ ബച്ചോ ഭാരത് മേരി മാതാജി ഹൈ ബോൾ.

0: മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച്, ജോൺസൺ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഒപ്പം ജഗതി ശ്രീകുമാർ.
1: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ എം ആർ ടി വാങ്ങാം.
2: എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: ഇനി മാണിക്കല്ല എന്ന ചിത്രത്തിനു വേണ്ടി ഷെർദിനും സംഘവും പാടിയ ഗാനം, രചന അനിൽ പനച്ചൂരാൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: മറ്റൊരു ആശയവുമായി തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് പ്രതിമധുരം വീണ്ടും എത്തും. നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ ഇതേ സമയം.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: യോഗ സൗഖ്യം.
3: ഇന്ന് ഈ പരിപാടിയിൽ പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
4: പവനൻ എന്നാൽ വായു. വായുവിനെ മുക്തമാക്കുന്ന സഹായിക്കുന്ന ആസനമാണ് പവനമുക്താസനം. ചെയ്യുന്ന വിധം: മലർന്നു കിടക്കുക, വിശ്രമിക്കുക, ശരീരവും മനസ്സും ആസനം ചെയ്യുവാൻ തയ്യാറാകുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക, വലതുകാൽ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് കണങ്കാലിന് താഴെ വയ്ക്കുക, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തി നെറ്റി മടക്കിയ കാൽമുട്ടിൽ മുട്ടിക്കുക. കുറച്ചു നേരം ഈ നില തുടരുക. തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക, കാലുകളും കൈകളും പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം 5-6 തവണ ആവർത്തിച്ചതിന് ശേഷം ഇടത് കാലും ഇതുപോലെ തന്നെ ചെയ്യുക. തുടക്കത്തിൽ ഓരോ കാലും, അതിനുശേഷം 2 കാലും ഒരുപോലെ ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ഈ ആസനത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിശോധിക്കാം. 1, കാലുയർത്തുക. 2, കാല് മടക്കുക. 3, കൈകൊണ്ട് മടങ്ങിയിരിക്കുന്ന കാലിന്റെ മടമ്പിൽ പിടിക്കുക. 4, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക. 5, കുറച്ചു കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി തറയിൽ വയ്ക്കുക. 6, കൈകൾ വിട്ട് നിലത്ത് വയ്ക്കുക. 7, കാലുകൾ ഉയർത്തുക. 8, കാലുകൾ താഴ്ത്തി വന്ന രീതിയിൽ തന്നെ തിരിച്ചുകൊണ്ട് വയ്ക്കുക. പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വാസം പുറത്തുവിട്ടാണ് സാധാരണ നാം എല്ലാവരും പരിശീലിക്കുന്നത്. പക്ഷേ പവനമുക്താസനത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്ന രീതി കൂടി നമുക്ക് പരിചയപ്പെടാം. മലർന്നു കിടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കാൽ ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് ശ്വാസം ഉള്ളിൽ തന്നെ നിലനിർത്തി, അതായത് കുംഭകാവസ്ഥയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തല ഉയർത്തി കാലിൽ മുട്ടിക്കുക. ശ്വാസം വിടണമെന്ന് തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തല പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം ശ്വാസം ഉള്ളിൽ നിർത്തി പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വസന വ്യവസ്ഥയെ സഹായിക്കുന്ന ഡയഫ്രം നന്നായി പ്രവർത്തിക്കുന്നു. ആമാശയത്തിലെ വായുവിനെ ശാരീരിക അവസ്ഥ അനുസരിച്ച് പുറന്തള്ളാൻ സഹായിക്കുന്നു. പവനമുക്താസനത്തിന്റെ വ്യത്യസ്തങ്ങളായ ചില മുറകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. കാലുകൾ മടക്കി പവനമുക്താസനത്തിൽ എത്തിയതിനു ശേഷം മുമ്പോട്ടും പുറകോട്ടും ശരീരത്തെ ചലിപ്പിക്കുക, വശങ്ങളിലേക്ക് ശരീരത്തെ ഉരുട്ടുക. ഇപ്രകാരം ചെയ്യുന്നത് വഴി നട്ടലിനും വാരിയലിനും നല്ല മസാജ് കിട്ടുകയും അവിടെയുള്ള വായു സഞ്ചാരം സുഗമമാവുകയും ചെയ്യുന്നു. ഒപ്പം അരക്കെട്ട് ബലപ്പെടും. പവനമുക്താസനം പ്രാണമയ കോശങ്ങളെ ബലപ്പെടുത്തുന്നു. പ്രാണൻ ജീവന്റെ ആധാരശിലയാണ്. യോഗയും പ്രാണനും ഒന്നു തന്നെയാണ്.
3: പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
5: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
6: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
9: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
10: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
11: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ

0: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഇന്ന് രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
5: ഞമ്മഞ്ഞ സഞ്ജീവേട്ടാ, ഇങ്ങനത്തെ ഒരു അവസരം ജന്മത്തിൽ കിട്ടൂല. സഞ്ജീവേട്ടാ, എനിക്ക് 3 നീ വല്ലതും വെള്ളത്തിലത്ത് പോയ പിന്നെ ഞാൻ ഇത് ആരനെ നോക്ക്. ഞമ്മഞ്ഞ പോയാലും മേളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, 250 സ്പീഡിലാന്ന് നീ പോണേ, നിന്റെ പൊടി പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട്.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10
6: ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിന് വേണ്ടി എം ജെ ശ്രീകുമാർ, ദീപാങ്കുരൻ, ബീന എന്നിവർ പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ഔസേപ്പച്ചൻ.

ഇന്ന് അക്ഷരലോകത്തിന്റെ പടികയറുന്ന നവാഗതരെ, ഒപ്പം തുടർ പഠനത്തിന്റെ മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ, നന്മയുടെ വഴികളിലൂടെ നക്ഷത്രശോഭയുള്ള ഭാവി നിങ്ങൾക്ക് സ്വന്തമാകട്ടെ. ആശംസകൾ.

നമസ്തേ എഴുന്നപുരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അറിവുകളും അറിയിപ്പുകളും വാർത്തകളും ചലച്ചിത്രഗാനങ്ങളുമൊക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടുമെത്തും നാളെ രാവിലെ 6:05.

ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ നിന്ന് 1961 മുതൽ 70 വരെയുള്ള വർഷങ്ങളിലെ ചിത്രങ്ങളിലുള്ള ഗാനങ്ങൾ. ആദ്യം ഉമ്മ എന്ന ചിത്രത്തിന് വേണ്ടി ജി കെ കൃഷ്ണവേണി പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: സ്വന്തം സംഗീതത്തിൽ MS ബാബുരാജ് മെഹബൂബിനോടൊപ്പം പാടിയത്. രചന പി ഭാസ്കരൻ. ചിത്രം കണ്ടം വെച്ച കൂട്ട്.

0: തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊക്കുന്ന കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുണ കോട്ടാണ്.
1: ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കെട്ടിയ കോട്ടാണ്. മമ്മദ് കാക്കട

പ്രവാചകന്മാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ടു നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. ഫക്കീർമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ടു നടക്കുന്ന

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കമുകര പുരുഷോത്തമനും മിസ് ജാനകിയും അൾത്താര എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന തിരുനയനാർ കുറിച്ചി, സംഗീതം MB ശ്രീനിവാസൻ.

0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട് പട്ടം പഴവങ്ങാടി.
1: പി ഭാസ്കരന്റെ രചന, എം എസ് ബാബുരാജിന്റെ സംഗീതം. ചിത്രം നിണമണിഞ്ഞ കാൽപ്പാടുകൾ. പാടിയത് പി ബി ശ്രീനിവാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പി ബി ശ്രീനിവാസും എസ് ജാനകിയും പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം MS ബാബുരാജ്, ചിത്രം ചേട്ടത്തി.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
1: വയലാറിന്റെ മറ്റൊരു രചന എൽ പി ആർ വർമ്മയുടെ സംഗീതം. പീലിയിലെ മേശുദാസും പാടിയ ഗാനം. ചിത്രം സ്ഥാനാർത്ഥി സാറാമ.
2: അക്കരപ്പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരമിതൾ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഈ ഒരു ഗാനം കൂടി. ചിത്രം രമണൻ, രചന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, സംഗീതം കെ രാഘവൻ, പാടിയത് KP ഉദയഭാനുവും പി ലീലയും.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. 1961 മുതൽ 70 വരെയുള്ള വർഷങ്ങളിലെ ചിത്രങ്ങളിലുള്ള ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോപഹാരത്തിൽ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ്, NTA, CBSE പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നും നാളെയും ന്യൂഡൽഹിയിൽ യോഗം ചേരും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി, NTA ഡയറക്ടർ ജനറൽ, യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ടിനെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ ഗുൽഷൻ ഗാർഗ് എന്നിവർ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജി പശ്ചിമബംഗാളിലെ CID ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ബംഗാൾ നിയമസഭയിലെ നാമനിർദ്ദേശങ്ങളിൽ പാർട്ടി MLA മാരുടെ ഒപ്പുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ബാഗ് ബെഞ്ച് രീതി ഒഴിവാക്കണമെന്നും ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മലബാറിന്റെ മുഖഛായ മാറ്റിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ മേയർ എന്ന നിലയിൽ സുപ്രധാന പങ്കുവഹിച്ചയാളാണ് TP ദാസനെന്ന് കോഴിക്കോട് പൌരാവലിയുടെ നേതൃത്വത്തിൽ ചേർന്ന അനുശോചന യോഗം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മുൻ മേയർ TP ദാസൻ നിര്യാതനായത്. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും. ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ്. മ്യാൻമാർ ഷാൻ സ്റ്റേറ്റിലെ ഗ്രാമത്തിലുണ്ടായ സ്ഫോടനത്തിൽ 55 പേർ മരിച്ചു. ഖനന ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. കോഴിക്കോട് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. 165 പോയിന്റ് നേടി വില്യാപ്പള്ളി ചൂരക്കുടി കളരി സംഘം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ LB ശാസ്ത്രി ക്രിക്കറ്റ് ക്ലബിന് ജയം. ഡെറാഡൂണിൽ 54 റൺസിന് കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
2: മാഡം പറഞ്ഞതുപോലെ ശിവൻ കുടുംബത്തിലെ സംവിധായകരുടെ ഇടയിലാണ് മാഡം പോയി കല്യാണത്തിന് ശേഷം ചെന്ന് എത്തിപ്പെട്ടത്. ഭർത്താവ് സഞ്ജീവ് ശിവൻ, സഹോദരങ്ങളായ സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ എല്ലാവരും പ്രശസ്ത സംവിധായകരാണ്. വീട്ടിലെ ചർച്ചകൾ മിക്കവാറും സിനിമയെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ ആയിരിക്കണം.
3: ഇല്ല,
2: ഇല്ല, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.
3: നമ്മുടെ മുഴുവൻ ആര് ചീട്ടില് ആരെന്നെ തോപ്പിക്കണം, ഇന്ന് എന്ത് കളി കളിക്കണം, ഇന്ന് ഭക്ഷണത്തിന് എന്താ, ഇന്ന് മധുരമൊന്നും ഇല്ലേ, ഇത് ഫുൾ ഫുഡ് വിശേഷം, അതും പിന്നെ അവിടെ പോയി ഇവിടെ പോയി ഇത് ചെയ്തു അത് ചെയ്തു, പിന്നെ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് എന്ത് നടന്നു അത്, പിന്നെ ബേസിക്കലി ആ ടൈം ബോണ്ടിങ് ടൈമാണ്, കാണുമ്പോ ഒക്കെ ബോണ്ടിങ് ടൈം. അപ്പൊ ആ സമയത്ത് നമ്മള് കൊറേ മാസങ്ങൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. അപ്പം എവിടുന്ന് നമ്മള് പിരിഞ്ഞു അപ്പൊ തൊട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും നമ്മൾ ഫാമിലി വിശേഷം, അത് അപ്പച്ചി എല്ലാം കഥകളൊക്കെയാണ്. സിനിമേന്റെ വളരെ ചുരുക്കം, അടുത്ത പ്രോജക്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ ഞാൻ സ്ക്രിപ്റ്റ് തരാം വായിക്കു എന്ന് പറയും സഞ്ജീവ് ഏട്ടൻ, അല്ലെങ്കിൽ മുനു ഓനെന്നല്ലാണ്ട് സംഗീത

0: ചേട്ടനും സന്തോഷനും സഞ്ജീവേട്ടനും വിളിച്ചിട്ടില്ല. എന്റെ മോളെ എന്നാണ് എന്നെയും വിളിക്കുന്നത്. എന്റെ സിസ്റ്റർ ഇൻ ലോ ഉണ്ട് സരിത ചേച്ചി, ഹൂസ് മാരിഡ് ടു ഉദയ്ബാനു, അങ്കിളുടെ മോന് രാജീവ് ഉദയ്ബാനു. സരിത ചേച്ചി വരെ മോളെ എന്നാണ് വിളിക്കുന്നത്. എന്റെ മോളെ എന്നൊക്കെ പറയും. അപ്പൊ ആ വീട്ടിൽ അങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അവര് തന്നെ എന്തെങ്കിലും കാണണമെങ്കിൽ പോലും ചോദിക്കും, ഞാൻ ഇത് ചെയ്തു നീ ഒന്ന് നോക്കിയിട്ട് പറ, അങ്ങനെയൊക്കെ പറയുള്ളൂ. അല്ലാണ്ട് വലിയ ഡിസ്കഷൻ ഒന്നുമില്ല. വലിയ ഡിസ്കഷൻ മുഴുവൻ കളിയും ചിരിയും ആഹാരത്തില.
1: അതുകൊണ്ടാണ് കുട്ടികളി മാറാത്തത് എന്നാണ് മമ്മൂട്ടിയോട് പറയണം.
0: അതെന്താണോ എന്തോ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ വീട്ടിലത്തെ ക്വീൻ ബീ ആണ്. നാലാമ്പുള്ളവരുടെ ഇടയ്ക്ക് ഇപ്പോഴും ഞാൻ ആ ടോംബോയ് ബോയ് ഇവരുടെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ.
1: സന്തോഷ് ശിവൻ ഇന്ത്യ കണ്ട മികച്ച ഛായാഗ്രാഹകർ ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ വർക്കുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
0: അദ്ദേഹത്തിന്റെ വർക്ക് മാത്രമായിട്ടല്ല, പൊതുവെ ഐ എം എ ലവർ ഓഫ് ഫിലിംസ്. അപ്പൊ എനിത്തിങ് നല്ലതാണെങ്കിൽ നല്ലതാ, ചീത്തയാണെങ്കിൽ ചീത്ത. ഇപ്പൊ സന്തോഷം ചെയ്ത പടങ്ങൾ ചീത്തയതും ഉണ്ട്, അപ്പൊ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, മൂന്നാല് മാസം എന്റെ അടുത്ത് സംസാരിക്കാണ്ട് വരുന്നിട്ടുണ്ട് മോൻ പേർപ്പിച്ചിട്ട്. പക്ഷേ ഹിസ് ഗുഡ് ഇൻ സിനിമാറ്റോഗ്രാഫി ഡെഫിനറ്റ്ലി. പക്ഷേ ഞാൻ ഓവറോൾ കോണ്ടന്റ് ഓഫ് എ ഫിലിം ആണ് നോക്കണേ. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിസ് വർക്ക്. ഞാൻ വേറെ കുറേ ഫിലിം മേക്കേഴ്സിന്റെ വർക്ക് ഞാൻ റിലീസ് ചെയ്യും. അതില് പ്രസന്റേഷൻ സ്റ്റൈലിനെ കാട്ടും ഐ ബിലീവ് ഇൻ ദ കോണ്ടന്റ്, ദ സബ്സ്റ്റൻസ്. സോ ഞാൻ വിശ്വസിക്കുന്ന എല്ലാം കൂടി മെർജ് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു ബ്യൂട്ടിഫുൾ ഫാന്റാസ്റ്റിക് സിനിമ. ഞാൻ ഭയങ്കര ഇമോഷൻസിലൊക്കെ ലവ് ആങ്കർ ഇമോഷൻസിൽ പോകുന്ന മാച്ചാ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടെങ്കിലേ എനിക്ക് ആ പടം
1: ഇഷ്ടപ്പെടും. മലയാള സിനിമയിൽ ഇപ്പോ കൂടുതലായിട്ടും വനിതാ സംവിധായകരൊക്കെ കടന്നു വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സെറ്റിൽ ഇപ്പൊ നൂറിലധികം ആൾക്കാരെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് ചിലപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ അനുസരിക്കും. സ്ത്രീ ആയതുകൊണ്ട് മാത്രം അത് വലിയ വില കിട്ടാതെ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ മാഡത്തിന്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ്?
0: സത്യസന്ധമായിട്ട് പറയണെങ്കിൽ സ്ത്രീയാണെന്നൊരു ഒരേ ഒരു റീസൺ കാരണം മാത്രം ഞാൻ ഇത്രയും വലിയ ബാക്ക്ഗ്രൗണ്ടിന് വരുന്നു. എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ ബാക്കിംഗ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആ സമയത്ത് ഹി വാസ് ഹാൻഡ്ലിങ് ദ പ്രൊഡക്ഷൻ. പക്ഷേ ഒരു ലേഡി ആയിരുന്നു എന്നൊരു റീസൺ കാരണം മാത്രം എനിക്ക് അതിൻ്റെതായ രീതിയിൽ ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ദ സപ്പോർട്ട്. സത്യം പറയാലോ, എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല, കേൾക്കാത്ത മാതിരി ഇരിക്കുക. ഞാനത് അങ്ങനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ആവശ്യമില്ല, ഓവർ റൂളിയും. സഞ്ജീവേട്ടൻ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ലൊക്കേഷനിൽ എവിടെയും കാണൂല, ബിക്കോസ് നീ തന്നെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കണം, ദാറ്റ് ഇറ്റ് ഈസ് യുവർ ബ്രെയിൻ, യുവർ ഐഡിയ, യുവർ തിങ്. ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നാളെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പറയും അത് അങ്ങേര് കൈവച്ചിട്ട് അങ്ങേര് ചെയ്തതാണെന്ന്. അറ്റ്ലീസ്റ്റ് ലൊക്കേഷനിലുള്ള എല്ലാവരുടെ അടുത്തും ചോദിച്ചാൽ അറിയല്ലോ ഞാൻ ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഞ്ജീവേട്ടൻ വരൂലായിരുന്നു, പക്ഷേ സഞ്ജീവേട്ടൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്തു. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ സഞ്ജീവേട്ടന് മെസ്സേജ് അയക്കും, ഞാൻ പറയുന്ന സാധനം ഇന്നും എനിക്ക് തരുന്നില്ല മെസ്സേജ്, എനിക്ക് ദേഷ്യം വരുന്ന ഇതാ, എന്റെ കലിപ്പ് തീരുന്നില്ലേ, ഞാൻ ഇവിടെ മിക്കവാറും ഇവിടെ വളം വെക്കുന്നു. അപ്പൊ ചിക്ക് ചേട്ടൻ വരും. അപ്പൊ ഞാൻ ചിലപ്പോ പറയായിരിക്കും എനിക്ക് ഇത് ഇങ്ങനെ വേണം അങ്ങനെ വേണം. ഏ അതിന്റെ ആവശ്യമില്ല ചേച്ചി, അതൊക്കെ വേണ്ട, ഇത് ബോർ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ സഞ്ജീവേട്ടന്റെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സഞ്ജീവേട്ടന്റെ ഒരു എൻട്രി ഉണ്ട് നമ്മുടെ സിനിമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഞ്ജീവേട്ടൻ എൻട്രി വന്ന് നേരെ വന്ന് മോണിറ്ററിന് മുമ്പിൽ എന്താ ഷൂട്ട് ചെയ്ത മോനെ ഒന്ന് കാണിച്ചു താ എന്നൊക്കെ എഡിറ്ററുടെ അടുത്ത് പറയും. അപ്പത്തേക്ക് സഞ്ജീവട്ടൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് ചുറ്റിവെറ്റ് നിൽക്കും, നമ്മളെ വരെ ഇല്ലല്ലോ. അന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സഞ്ജീവട്ടൻ ഉടനെ പറയാം, ഇത് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഷോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും, ഇത് ഈ സീൻ അല്ലേ, അത് ബ്യൂട്ടിഫുൾ ഐഡിയ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇതല്ലേ ഞാനും പറഞ്ഞത്, ഇതെന്നാ ഞാൻ പറഞ്ഞേക്കൂല. എന്റെ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു ഉമേഷ് എന്ന് പറഞ്ഞു, ചേച്ചി വിട്ടേക്ക് വിട്ടേക്ക്, ചേച്ചിക്ക് കാര്യം കിട്ടിയാൽ മതിയില്ലേ, നമുക്ക് കാര്യം നടന്നാൽ മതിയില്ലേ, ഇനി വിട്ടേക്ക്. എന്നാലും ഉമേഷ് ഞാൻ പറഞ്ഞ സാധനം ഏറ്റില്ല, സഞ്ജീവേട്ടൻ പറഞ്ഞപ്പോ എന്തൊരു ബ്യൂട്ടിഫുൾ ഐഡിയ, ഇതെന്തെന്ന്. പല തവണ ഞാൻ ഈ ഇഷ്യൂ ഫേസ് ചെയ്തു ഷൂട്ടിങ്ങിന്റെ സമയത്ത്. പിന്നെ ഉമേഷിന്റെ വക ഒരു പുതിയൊരു സ്ലോഗന്, ബുദ്ധം ശരണം ഗച്ഛാമി. ഞാനൊക്കെ ചിലപ്പോ മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ എറിയാൻ പോകുമ്പോ ബുദ്ധം ശരണം ഗച്ഛാമി എന്നായിരുന്നു.
1: ഇപ്പോ ഇന്ത്യൻ നേവിക്ക് വേണ്ടി കോൾ ഓഫ് ദ ബ്ലൂ വാട്ടേഴ്സ് സംവിധാനം ചെയ്ത അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അതായത് ഒരു വലിയ ഉത്തരവാദിത്തമായിരിക്കുമല്ലോ,
0: വളരെ
1: സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ യുദ്ധമുഖത്തെ കാര്യങ്ങളാണല്ലോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് ആ പ്രൊജക്ടിലോട്ട് എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വന്നത്?
0: എനിക്ക് ആസ് എ ആർമി ഓഫീസേഴ്സ് ഡോട്ടർ പേട്രിയോട്ടിസം ഇസ് ഇൻ മൈ ബ്ലഡ്. എന്തെങ്കിലും എൻ്റെ നേഷൻ്റെ പറ്റിയിട്ടോ എന്തെങ്കിലും അഗെയിൻസ്റ്റ് മൈ ഫ്ലാഗ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രക്തം തിളയ്ക്കുമ്പോൾ ഞാൻ ഭയങ്കര വയലൻ്റൊക്കെ അറിയുമ്പോൾ. അപ്പം ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് എനിക്ക് ഈ പടം ചെയ്യാനുള്ള അവസരം കിട്ടിയത് നമ്മൾ തന്നെ സോയിലിൻ്റെ നേവി ചീഫ് ഉണ്ടായിരുന്നു ഹരികുമാർ സർ, അഡ്മിറൽ ഹരികുമാർ. ഹി വാസ് റിയലി റീവാമ്പിങ് ദ എൻറ്റയർ നേവി, അതിൻ്റെ സ്ലോഗൻ, യൂണിഫോം. He's the actually the brainwave behind the modern mechanization of Indian Navy and things like that. Appam adeham ee ella changes nadathaneinte kootathil ivarude oru anthem undanu which was from independence le kitte saadhana 1947 le undayirna saadhana. Appo pullikaran vilichittu choichu ingane Sanjeev we want to do something like this, do you have any idea, do you have any vision or not? അങ്ങനെ സഞ്ജീവേട്ടൻ ഒരു ഐഡിയ കൊടുത്തതാണ് വൈ ഡോണ്ട് വി ഹാവ് എ ന്യൂ ആൻതം, ബിക്കോസ് ഇവർക്ക് റിക്രൂട്ട്മെന്റ് ഡ്രൈവ്സ് ഉണ്ട്, ഇവരുടെ എക്സിബിഷൻസ് ഉണ്ട്, ഇന്ത്യൻ നേവി കുറേ ഈ ഫോറിൻ ടൂർസ് എല്ലായിടത്തും പോകുമ്പോഴത്തേക്ക് പഴയ പാട്ട് പ്ലേ ചെയ്യുന്നതിൻ്റെ കണ്ടു നല്ല ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്പോസ് ചെയ്തതാണ് ശങ്കർ ആസാൻ ലോയും. ഇറ്റ് ഈസ് മോർ ലൈക്ക് ആ സമയത്ത് ടോപ്പ് ഗൺ ഇറങ്ങിയതായിരുന്നു. അപ്പം ആ ടോപ്പ് ഗണ്ണിൻ്റെ ആ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ആ ഫ്ലൈറ്റ് പോകുന്നത്. ആ വിഷ്വൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വിഷ്വൽസ് യു ക്യാൻ എവർ ഇമാജിൻ. പിന്നെ വി ഹാഡ് ലോഡ് ഓഫ് സെക്യൂരിറ്റി ക്ലിയറൻസ് വേണമായിരുന്നു, അതുകൊണ്ട് ഒരു വർഷം എടുത്തു നമുക്കത് കംപ്ലീറ്റ് ഷൂട്ട്
1: ചെയ്യാം. അതിൽ തന്നെ ഇന്ത്യൻ നേവിയുടെ പക്കലുള്ള വമ്പൻ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, പോർ വിമാനങ്ങൾ, അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് അത്. കാണുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ രോമാഞ്ചമൊക്കെ വരും.
0: നമ്മൾ പിന്നെ കുറേ പോർട്സിൻ്റെ റെക്കി ചെയ്യേണ്ടി വന്നു, ബിക്കോസ് നമുക്ക് സെക്യൂരിറ്റി, നമ്മളിപ്പോൾ ക്യാമറയും ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റ് സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അതർ അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പം അങ്ങനത്തെ ലൊക്കേഷൻസൊക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു. പിന്നെ അതേമാതിരി ഷിപ്സ് കിട്ടണമായിരുന്നു. ടുക്ക് അസ് വൺ ഇയർ ടു ഷൂട്ട് അത്.
1: അതിലൊക്കെ പോകാൻ പറ്റിയോ?
0: ആ എല്ലാത്തിലും ഷിപ്പ് ടു ഷിപ്പ് നമ്മൾ മൂവി എന്നൊരു സാധനം ഉണ്ട്, അത് ഒരു 250 കിലോമീറ്റർ സ്പീഡിലാണ് രണ്ട് ഷിപ്പ് ഇങ്ങനെ സൈമിൾട്ടേനിയസ്ലി പോകുമ്പോൾ ഒരു ഷിപ്പിൽ നിന്ന് മറ്റേ ഷിപ്പിലോട്ട് വരുന്ന ഒരു ഫോർഗോട്ട് ദ വേർഡ് ഫോർ ഇറ്റ്, അതുപോലും ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞു സഞ്ജീവേട്ടാ ഇങ്ങനത്തെ ഒരു അവസരം ജന്മത്തിൽ കിട്ടൂല. സഞ്ജീവേട്ടാ പറഞ്ഞു എനിക്ക് 3 മക്കളാണ്, നീ വല്ലതും വെള്ളത്തിലത്ത് പോയാൽ പിന്നെ ഞാൻ ഇത് ആരനെ നോക്ക്. ഞാൻ പറഞ്ഞു പോയാലും മേളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, അവരുടെ പ്രിക്കോഷൻസ് ഉണ്ട്, 250 കിലോമീറ്റർ സ്പീഡിലാണ് നീ പോണേ, നിന്റെ പൊടി പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ പ്ലീസ് തടസ്സം പറയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യമൊക്കെ കിട്ടി. അതിൻ്റെ ഷൂട്ടിങ്ങിന്റെ ഒരു പ്ലസ് പോയിന്റ്സും ഉണ്ട്, യു എൻജോയ് ദ ഷൂട്ടിംഗ്. ദർ ഇസ് എല്ലാ പ്രൊഫഷനിലും ഉണ്ട് പ്ലസ് പോയിന്റ്സും ഉണ്ട് മൈനസ് പോയിന്റ്സും ഉണ്ട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഹൗ ടു ടാക്കിൾ ഇറ്റ്, ഹൗ ടു ബി ഡിസ്കണക്റ്റഡ് വിത്ത് ദാറ്റ്, ഹൗ ടു എൻജോയ് യുവർ എവറി എക്സ്പീരിയൻസ്, അത് അതിലാണ് നീ സന്തോഷം കണ്ടെത്തണ്ടെന്നാണ് പറയുന്നത്.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: എന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഫിലിം അച്ചപ്പാസ് ആൽബം NFDC വേണ്ടി ചെയ്തത്. അതില് എനിക്ക് രണ്ട് പാട്ട് എന്റെ ഫേവറേറ്റാ. ഒന്ന് വന്ന് ഓണം, ബിക്കോസ് നമ്മളുടെ കൾച്ചർ, നമ്മളുടെ സംസ്കാരം അതിൽ ആ പടത്തിൽ, ഇഫ് യു നോട്ടീസ് ആ പാട്ടിൽ ഞാൻ രണ്ട് വേരിയേഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പത്തെ ഓണം ആണുങ്ങൾ തിരുവാതിര കളിക്കുന്നു, നമ്മൾ കോളനിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, പ്ലാസ്റ്റിക് ഇലയിൽ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ സെൽഫി എടുക്കുന്നു, അത്തപ്പൂ ഒരു പേരനിടുന്നു, അങ്ങനെയൊക്കെ നമ്മൾ. അതിന്റെ കോൺട്രാസ്റ്റ് നമ്മളെ 85 ഓണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുകുടുംബമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ തിരുവാതിര കളി കളിക്കുന്നു, നമ്മൾ ഒത്തപ്പോയിടുന്നു. ഓണം എന്ന് പറഞ്ഞാൽ ഫാമിലി റിയൂണിയൻ ആയിരുന്നു, പക്ഷെ ഇപ്പം ഇറ്റ് ഇസ് ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ ആ കോൺട്രാസ്റ്റ് ഞാൻ കാണിച്ചു. പക്ഷെ എന്റെ ബ്യൂട്ടിഫുള്ളി കമ്പോസ് സോങ് ആണ്, ഗുൽരാജ് സിംഗ് ആണ്. ഗുൽരാജ് സിംഗിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഓണം അറിഞ്ഞുകൂടാ കേരള എന്താന്ന് പറഞ്ഞിട്ട്, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം പറഞ്ഞു ഐ എം ദെയർ നോ ഐ വിൽ ടെൽ യു വാട്ട് ഐ നീഡ് ഫ്രം ഓണം. ദർ ആർ സെർട്ടൺ തിങ്സ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓണം, അത് ആ പാട്ടിന്റെ ലിറിക്സിൽ വേണം. അതുകൂടാതെ അതിന്റെ മ്യൂസിക്കിൽ ഐ വോണ്ട് ദീസ് ഡ്രംസ്, ഐ വോണ്ട് ദീസ് തിങ്സ്. പുള്ളിക്കാരൻ ഇന്നേ വരെ കേരളത്തിൽ വന്നിട്ടില്ലായിരുന്നു, പക്ഷെ പുള്ളിക്കാരനെ കൊണ്ട് ഞാൻ ആ ഓണം സോങ് കമ്പോസ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ് ഐ ലവ്. അത് പടം കണ്ടിട്ട് ഇറങ്ങിയ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഒരു ഫേവററ്റ് സോങ് ഉണ്ട്, എൻ്റെ മോൻ പാടിയ ഒരു പാട്ട്, അത് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോൾ തന്നെ 1 മില്യൺ വ്യൂസ് ആയി.
1: നമുക്ക് ഈ പാട്ട് കേൾക്കാം, തിത്തിത്താരോ.
0: യെസ്,
1: രചന നിർവഹിച്ചിരിക്കുന്നത് BK ഹരിനാരായണൻ,
0: BK ഹരിനാരായണൻ.
1: പാടിയിരിക്കുന്നത് ഹരിചരണും അപർണ രാജീവും ചേർന്ന്.

0: അറ്റ് പ്രസന്റ് എന്തൊക്കെയാണ് മാഡം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ്?
1: ഇപ്പം ഞാൻ ഡയറക്ട് ചെയ്യണു, പിന്നെ സഞ്ജീവേട്ടൻ പടം ഡയറക്ട് ചെയ്യണു. അപ്പം നമ്മൾ റോൾ റിവേഴ്സൽസ് ആണ്. ഞാൻ ഡയറക്ട് ചെയ്യുമ്പോൾ സഞ്ജീവേട്ടൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യും, സഞ്ജീവേട്ടൻ ഡയറക്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചും ഡയറക്ട് ചെയ്യാറുണ്ട് പ്രോജക്ട്സ് എന്നാൽ. അങ്ങനെയാണ് കോൾ ഓഫ് ദി ബ്ലൂ വാട്ടേഴ്സ്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയിട്ടൊരു ഗോഡ്സ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി ചെയ്തു. നമ്മൾ

0: മൈ അങ്കിൾ ആൻഡ് ഓൾ ഹൂ വാസ് ഇൻ ദി ആർമി. ഇറ്റ്സ് എ ഡിഫൻസ് സ്റ്റോറി. ബേസിക്കലി എനിക്ക് വലിയ ഈ ആഗ്രഹമൊന്നുമില്ല, ഓ ഞാൻ വലിയ ഡയറക്ടർ ആവണം, അതൊക്കെ സഞ്ജീവേട്ടൻ പുഷ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നയാ. ഐ വുഡ് ഓൺലി പ്രിഫർ ടു സീ സഞ്ജീവേട്ടൻ ആസ് എ ഡയറക്ടർ. പക്ഷേ സഞ്ജീവേട്ടൻ ആണെങ്കിൽ എന്നെ പുഷ് ചെയ്യും, യു ഡു ദിസ്, യു ഡു ദിസ്. എന്റെ ഒരു ആഗ്രഹം ഓൺലി ടു ഫിലിംസ് ആണ്. ഒന്ന് റൊമാൻറ്റിക് സിനിമ, ഞാൻ ഭയങ്കര ഡൈ ഹാർഡ് റൊമാൻറ്റിക് വുമൺ ആണ്. എന്റെ മോൻ എപ്പോഴും പറയും, അമ്മ അമ്മ റൊമാൻസ് വിചാരിക്കുന്ന മാതിരി ചെയ്യാൻ, അമ്മ എന്നെ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് സിനിമയൊക്കെ എടുക്കുന്ന പറയാൻ. ആ മോനെ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് സിനിമ എടുക്കണം. രണ്ടാമത്തെ, ആസ് എ ട്രിബ്യൂട്ട് ടു മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ, എനിക്കൊരു ആർമി ഒരു ഡിഫൻസിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അത് ഹിന്ദിയിലേ ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ആ മാഗ്നിറ്റ്യൂഡിൽ ചെയ്യണമെങ്കിൽ, ആ ബഡ്ജറ്റിൽ ചെയ്യണമെങ്കിൽ അത് ഹിന്ദിയിലേ പറ്റുള്ളൂ. അതുകൊണ്ടത് ഓൾമോസ്റ്റ് ഡൺ, ഡിസൈഡഡ് ഇൻ ദസ് തിങ്. അത് രണ്ടുമാണ് എന്റെ മെയിൻ ലൈഫ്. ബാക്കിയെല്ലാ സഞ്ജീവേട്ടന്റെ ഫിലിംസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നേ ആഗ്രഹമുള്ളൂ.
1: അപ്പോ മാഡം, ഈ പലവിധ റോളുകളിൽ ഇപ്പൊ ഒരുപാട് നാളായല്ലോ, ഇപ്പൊ പല മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുമ്പോഴും മാക്സിമം സന്തോഷം, അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ സന്തോഷവതിയായിട്ട്, ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് വിചാരിക്കുന്നത്?
0: ആക്ച്വലി എനിക്ക് ഏത് വർക്കിലാണ് ഇൻവോൾവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിത്തിങ് വിച്ച് ഇസ് ക്രിയേറ്റീവ് ഐ ലവ് ഇറ്റ്, ഭയങ്കര ഇഷ്ടം. അത് ഇവൻ എക്സിക്യൂഷൻ, ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ സഞ്ജീവേട്ടൻ പറയും സ്റ്റോറി കേൾക്കാൻ ഇരിക്ക്, എന്റെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ ആ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ലേ, ഇത് ഇതാ ഈ സീനിൽ ഇത് ആഡ് ചെയ്യുമ്പോ ആ ഒരു കോൺട്രിബ്യൂഷൻ വെൻ യു ആർ ഡൂയിങ് ഇറ്റ്, അതിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് എക്സിക്യൂഷനിലും ഹാപ്പിനെസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വെൻ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് ചുമ്മാ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരുമിച്ചൊന്ന് ഇരുന്നാ മാത്രം മതി, ആ ഒരു മൂമെന്റ്. നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾക്ക് ടി വി കാണണമായിരിക്കും, ഞാൻ ഇല്ല ഇല്ല ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും. മൂന്ന് മക്കളും ഫുൾ ടൈം കൂടെ ആ സമയത്ത് ആ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു മൂമെന്റ് ഓഫ് ഹാപ്പിനെസ് ഇസ് മൈ അൾട്ടിമേറ്റ് തിങ്. ഒരു കുട്ടി അടുത്തില്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ട്. എന്റെ മൂത്ത മോൻ ഇപ്പം എഞ്ചിനീയറിംഗ് ചെയ്യുക ബാംഗ്ലൂരിൽ, അപ്പം അടുത്തില്ല ഒരു നല്ലൊരു ഒക്കേഷനിൽ ഇല്ലെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, ഒരു എംപ്റ്റിനെസ്, അത് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സാധനം. ബേസിക്കലി ഐ എം മോർ ഓഫ് എ ഫാമിലി പേഴ്സൺ. ഐ ലൈക്ക് പീപ്പിൾ അറൌണ്ട് മീ. ഐ ലവ് ഡൂയിങ് ക്രിയേറ്റിംഗ് തിങ്സ്. ദാറ്റ് ഇസ് മൈ ബേസിക് ഹാപ്പിനെസ്. അത് ഐ ല് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലാണ് ഹാപ്പിനെസ്.
1: ഇപ്പോ ഈ മേഖലകളിലല്ലാതെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള നിലയ്ക്ക് എന്തായാലും പാട്ട് പാടാൻ ഒരു താല്പര്യം കാണുമല്ലോ, ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമോ?
0: ഞാൻ സ്കൂളിലും കോളേജിലും എപ്പോഴും ഒരു പാട്ട് പാടിയിട്ട് ഫസ്റ്റ് മേടിച്ചതാ. ഇപ്പം പാടിയിട്ട് വർഷങ്ങളായി. ജനമൻ ജനമൻ തേരേദോ നയൻ ചൊറി ചൊറിലേക്ക് ഗയേ ദേഖോ മേരാ മൻ, ജനമൻ ജനമൻ ജനമൻ.

0: यारी अभी से ये बेकरारी, दिन तो जरा ढलने दे, छोड़ दे दिलों की दूरी, ऐसी क्या है मजबूरी, दिल दिल से मिलने दे.
1: മാഗി മറന്നുപോയി.
2: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നന്നായിട്ട് പാടി, ഒരു ഹിന്ദി പാട്ടായാലോ.
1: യെസ്.
0: പെഹ്ലാ നശ പെഹ്ലാ ഗുമാ നയാ പ്യാർ ഹേ.
2: ഉദിത് നാരായണും സാധന സർഗവും ചേർന്ന് പാടിയത്.

0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട് പട്ടം പഴവങ്ങാടി.
1: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
6: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
7: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
8: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റ് ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
7: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
9: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരും. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10:30.
10: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.

0: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 14,320 രൂപ നിരക്കിലും പവന് 600 രൂപ കുറഞ്ഞ് 1,14,560 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരുന്നു.
4: ഒരു ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള വ്യക്തിബന്ധം എത്രത്തോളം സത്യസന്ധമായി ഒരു വർക്ക് പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കും? അല്ലെങ്കിൽ മാഡം നേരത്തെ പറഞ്ഞു, നേവിയുടെ ആന്തം ചെയ്ത സമയത്ത് അച്ഛനൊരു ആർമി പേഴ്സൺ ആയതുകൊണ്ട്, വളരെ പാട്രിയോട്ടിക് ആയതുകൊണ്ട് അത്രയും ഇൻവോൾവ്മെന്റ് നമുക്ക് ആ കാര്യത്തിലുണ്ട്. അപ്പൊ മാഡം ചെയ്യുന്ന വർക്കിലെല്ലാം ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ മാഡത്തിന് അത്രത്തോളം ഇൻവോൾവ്മെന്റ് കാണിക്കാൻ പറ്റുന്നതാണോ? അല്ല, ഇതെനിക്ക് ഒരു വ്യക്തിപരമായിട്ട് അത്തരം താല്പര്യങ്ങളില്ല എങ്കിലും അത്തരം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നാണോ?
5: ഞാൻ എന്ത് വർക്കായാലും അതിന്റെ എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഡോക്യുമെന്ററി ഓർ മൂവീസ് ഓർ എനിതിങ്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടേയുള്ള സാധന എന്ത് കാര്യം, ഇപ്പം ഞാൻ ആഹാരം ഉണ്ടാക്കിയാൽ പോലും അത് ബെസ്റ്റായിട്ട് എങ്ങനെയാ ഉണ്ടാക്കാൻ പറ്റുമോ? പഠിക്കാൻ നേരത്ത് പോലും ഐ വോണ്ട് ടു ബി ക്ലാസ് ടോപ്പർ. എന്ത് കാര്യം ചെയ്താൽ സെക്കൻഡ് ടു നൺ. ബേസിക്കലി എന്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, വേണു അങ്കിൾ, മേജർ ജനറൽ സി വേണുഗോപാൽ. എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ വിത്തിടുന്നത് അത് നമ്മളുടെ ഒരു ഇൻഗ്രീൻഡ് ക്വാളിറ്റി ആയി പോകും. അതുകൊണ്ടാണ് ഞാനും എന്റെ മക്കളുടെ പുറത്ത് ആ ചെറുപ്പത്തിലേ ആ ഡ്രില്ലിംഗ് ആണ്. 5 മണിക്ക് എണീക്കുക, രാവിലെ വിളക്കത്തിക്കുക, കുളിക്കുക, അങ്ങനെയൊക്കെ. ചെറുപ്പത്തിൽ എന്റെ ഒരു അങ്കിളിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ബി സെക്കൻഡ് ടു നൺ, ദാറ്റ് ഷുഡ് ബി യുവർ മോട്ടോ, സെക്കൻഡ് ടു നൺ. അപ്പം ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ബി സെക്കൻഡ്, ഹൗ ഡു യു ബി ദ ഫസ്റ്റ്? യു ഹാവ് ടു ബി ദ ബെസ്റ്റ്. ടു ബി ദ ബെസ്റ്റ്, വാട്ട് ഷുഡ് യു ഡു? നോബഡി ഷുഡ് ബി ഏബിൾ ടു ബീറ്റ് യു ഇൻ യുവർ ജോബ്. ആ തരുന്ന ജോലി ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ആവുമ്പോഴത്തേക്ക് എന്ത് പറ്റും എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു ബേസിക് ക്വാളിറ്റി തന്നെ നമ്മൾ ഓൾവേസ് വി വിൽ ട്രൈ ടു ഫൈൻഡ് ദ മീൻസ്. എങ്ങനെയാണ് അത് വേറെ ആരും വിചാരിക്കാത്ത മാതിരി നമ്മൾ ആ ഒരു സാധനം, ആ ഒരു ട്രേഡ് എൻഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം എന്റെ അച്ഛനും ഇന്ന് എന്റെ ഭർത്താവ് പറയുന്നത് എന്താന്ന് വെച്ചാ, ദീപ്തിക്കൊരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവള് 101% അത് ചെയ്തിട്ടേ വരുള്ളൂ, ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റായിട്ടേ ചെയ്യുള്ളൂ. അത് അവക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ജന്മത്ത് ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റില്ല. അത് അച്ഛൻ പണ്ട് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. എന്റെ റോൾ മോഡലായിരുന്നു അച്ഛൻ. എന്റെ അച്ഛൻ്റെ അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു. ഞാൻ ആ മാങ്ങേന്റെ പുറത്ത് തേങ്ങയാണെന്ന് പറഞ്ഞാൽ അത് അച്ഛൻ ആ അതന്നെ അതന്നെ അതേ ഇത്. അച്ഛൻ പോയപ്പോഴത്തേക്ക് അത് താങ്ങാൻ പറ്റിയില്ല അച്ഛന്റെ ആബ്സെൻസ്. പക്ഷെ ഭഗവാൻ റീപ്ലേസ് ചെയ്ത സഞ്ജീവേട്ടൻ. ഇപ്പൊ മക്കള് പറയുന്ന അച്ഛന്റെ അടുത്ത് വല്ലതും പറഞ്ഞ അച്ഛൻ അത് പറയും, അമ്മ പറയുന്ന സോറി, ഹോം മിനിസ്റ്റർ ഇസ് എവറിത്തിങ് എന്ന് പറയുന്ന മാതിരി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ വാലിഡേഷൻ ഇപ്പൊ എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്നു. ഇനി ഈ ലോകത്ത് ആരും എന്നെ എപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല, എനിക്ക് വിഷമേ ഇല്ല. പക്ഷെ എന്റെ ഭർത്താവ് എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും എനിക്ക് എൻഡോഴ്സ്മെന്റ് തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇംപ്രസ് ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ മാരിഡ് ഫോർ 30 ഇയേഴ്സ്, ഇപ്പോഴും എന്ത് പണി തന്നാലും പടം മാത്രല്ല, അതിൽ എനിക്ക് പേഴ്സണൽ അറ്റാച്ച്മെന്റ് വേണമെന്നില്ല. പടമല്ല, ഡോക്യുമെന്ററി അല്ല, എനി ടാസ്ക്, ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, എന്ത് വീട്ടിലത്തെ ടാസ്ക്, പിള്ളേരെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കേണ്ട ടാസ്ക്, അതിൽ ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ട് വരുത്തണം എന്നുള്ളൊരു ആ ഒരു ഫോക്കസ്, ആ ഒരു ഡിറ്റർമിനേഷൻ, അത് ഒരു ബേസിക് ക്വാളിറ്റി ആയി പോയി. ഇറ്റ് ഇസ് ബിക്കം പാർട്ട് ഓഫ് മീ ബീങ് സെക്കൻഡ് ടു നൺ.
4: അപ്പോ അതുകൊണ്ട് തന്നെ ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകളും മറ്റുമൊക്കെ നേടിയിട്ടുണ്ട്. എന്തൊക്കെ അവാർഡുകളാണ് ഇതുവരെ വാരിക്കൂട്ടിയത്?
5: ഒരുപാട്. ഞാൻ പണ്ട് വിചാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ ഓർത്തു വെക്കുന്നത്, ഇപ്പൊ ഞാൻ ആ സ്റ്റേറ്റിലെത്തിയപ്പോ നമ്മള് ഇന്നാളും മോൻ പറയുന്ന ഇതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ മറന്നുപോകുമ്പ പ്രോജക്ട്സ് വരെ നമ്മൾ ചെയ്തതൊക്കെ മറന്നുപോയി, എന്തെല്ലാം ഞാൻ ചെയ്തു വെച്ചേ. ഞാൻ പറഞ്ഞു നിങ്ങക്ക് ഇതൊന്ന് എഴുതിക്കൂടാ, എന്താ അമ്മ തന്നെ എഴുതണമെന്നുണ്ടാ, നീ തന്നെ ഇരുന്ന് ചെയ്തിന്റെ ഹോംവർക്ക് വെക്കേഷനിലേ എന്ന് പറഞ്ഞിട്ട് മക്കളെ പറയാ, അമ്മേന്റെ അടുത്ത് എന്തെങ്കിലും സജഷൻ പറഞ്ഞാൽ തിരിച്ചു നമ്മളുടെ അടുത്ത് തന്നെ വരും എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ബിംബോ വാച്ച്, പിന്നെ ഇഫി ഗോവയില് ഇന്ത്യൻ പനോറമയില് സെലക്ടഡ് ആയിരുന്നു, പിന്നെ ലണ്ടനില്, കാനില്, പിന്നെ ജിൻചോൺ കൊറിയ, പിന്നെ ജർമ്മനിയില് സ്റ്റുട്ട്ഗർട്ട്, ഒരുപാട് സ്ഥലത്ത് പോയി. കാനഡയിൽ കുറെ ഫെസ്റ്റിവൽസിൽ പോയി, യു എസ് എ പോയി, ഇപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാ പടവും ഓൾമോസ്റ്റ് എനിക്ക് ഇങ്ങനെ കുറെ ഇപ്പം ചപ്പാസ് ആൽബം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഓസ്ട്രേലിയയിൽ ഇറ്റ് വാസ് സെലക്ടഡ് അറ്റ് എ ഫെസ്റ്റിവൽ ഓർത്ത് വെക്കുന്നില്ല. അതാ സഞ്ജീവ് ഏട്ടൻ പറഞ്ഞ അത് നീ നോക്കി നിക്കല്ല, നിനക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടും, നീ അത് നോക്കി നിന്ന പിന്നെ ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോ. ആ ഒരു സാധനം പുള്ളിക്കാരൻ ഇട്ട് തന്നോണ്ട് ഇപ്പം അങ്ങനെ നോക്കത്തില്ല ഞാൻ, കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല.
4: ഒരു ക്രിയേറ്റീവ് വർക്കിലായിരിക്കുക എന്നുള്ള ഒരു പ്രോസസ് എൻജോയ് ചെയ്യുന്നു, ഔട്ട്കമ്മിനെ പറ്റി
5: വറി ചെയ്യാറേ ഇല്ല. എന്റെ മോനൊരു ഉഗ്രം ഒരു പടം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഒഴുകി ഒഴുകി ഒഴുകി, അതിൽ എല്ലാരും വിളിച്ചു പറഞ്ഞു മോൻ അസാധ്യമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ കൊൽപ്പൊക്കെ വാടി അദ്ദേഹം എന്റെ കൂടെ സിനിമേന്റെ ഫസ്റ്റ് ഡേ റിലീസിന് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചേട്ടൻ ഇവിടെ ഉണ്ടോ, പിന്നെ സഞ്ജീവിയുടെ പടം കാണാൻ പിന്നെ വരാണ്ട് എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു. ബി ആർ പ്രസാദിന്റെ ലാസ്റ്റ് ഫിലിം ആയിരുന്നു, പിന്നെ സോബിൻ ഷാഹിർ, നറീൻ ഇവരൊക്കെ അഭിനയിച്ച എന്റെ മോൻ അതിനകത്ത് ക്യാരക്ടർ. അപ്പൊ ഞാൻ പടം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു ചേട്ട ഇതാന്ന് മോൻ, ഈ മോനാന്ന് അഭിനയിച്ചിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് ആ ശരി വെരി ഗുഡ് നല്ല മോനെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പടം കണ്ടു, പടം കണ്ട് ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് സഡൻലി ഒരു മൂന്നാല് സീറ്റ് അപ്പുറത്താണ് ചെറിയ കൽപ്പകോടി അദ്ദേഹം ഇരിക്കുന്നെ. ഉടനെ തിരിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാ ഈ പടത്തിൽ കാണുന്ന ദീപ്തിന്റെ മോനാണോ, ഞമ്മഞ്ഞു അതെ ചേട്ടാ, അല്ല ഇപ്പൊ കണ്ട മോനാണോ ആ മോൻ, ഞമ്മഞ്ഞു അതെ ചേട്ടാ. അപ്പത്തേക്ക് പറഞ്ഞ സ്വന്തം മോൻ, ഞമ്മഞ്ഞു അല്ല ചേട്ടാ മാടെ കിടത്ത മോൻ, സ്വന്തം മോന്നല്ല, എന്തൊരു ചോദ്യാ ചേട്ടാ എന്ന് പറഞ്ഞ മാതിരി. അവ ആ സമയത്ത് എല്ലാരും കണ്ട പറഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പയ്യനെ അഭിനയിച്ചു. പുള്ളിക്കാരനെ സ്റ്റേറ്റ് അവാർഡിന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു മോന് കിട്ടാതെ. പക്ഷെ ചേട്ടന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നോണ്ട് കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, നമുക്ക് വാട്ട് ഈസ് ഡിസേർവിംഗ് ടു അസ്, ആർക്കും നിർത്താൻ പറ്റൂല. നമുക്ക് കിട്ടാൻ അർഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും ആർക്കും നിർത്താൻ പറ്റില്ല, കിട്ടാനില്ലെങ്കിൽ കിട്ടൂല. ആ ഒരു കോൺസെപ്റ്റിൽ ജീവിച്ചു പോകുന്നോണ്ട് വിഷമയില്ല ആക്ച്വലി.
4: മാഡം വളരെ കാലം മുന്നേ ഈ ഫീൽഡിൽ എത്തിയ ഒരാളാണ്. അപ്പൊ ഇപ്പോ ഒരുപാട് പേര് പുതിയതായിട്ടും വരുന്നുണ്ട്. അപ്പോ ഒരു സ്ത്രീ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യേണ്ടുന്ന ഒരു പൊസിഷനിൽ, ഇപ്പൊ ഡയറക്ടർ എന്നൊക്കെ പറയുന്ന പൊസിഷനിൽ സ്ത്രീകൾ വരുമ്പോ ഒബ്വിയസ്ലി നമ്മൾ എത്ര സ്ത്രീ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞാലും ചില സാഹചര്യങ്ങളിലെങ്കിലും അവർക്ക് ആ ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരുമ്പോ മനസ്സുമെടുക്കാനും ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പുതിയ കുട്ടികളോട് അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഒരു മെസ്സേജ് എന്നുള്ള രീതിക്ക് എന്താണ് പറയാനുള്ളത്?
5: സി, എന്ത് കാര്യത്തിലും ഹാർഡ്ഷിപ്സ് അനുഭവിക്കണം, അവസാനം എൻഡ് പ്രൊട്ടക്ടർ ലോഗർ കാണുള്ളൂ. അത് എങ്ങനെ ചെയ്തു, എന്തെല്ലാം നിങ്ങൾ അനുഭവിച്ചു, അത് ആരും അറിയാൻ പോണില്ല. ഇപ്പം സഞ്ജീവട്ടൻ പറഞ്ഞ ഒരു സാധനം, ഞാൻ പടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് വെച്ചിട്ട് സഞ്ജീവട്ടൻ പറയുന്ന അൾട്ടിമേറ്റ്ലി മോളെ പടം തീരുമ്പോഴത്തേക്ക് ഡയറക്ടഡ് ബൈ ദീപ്തി പിള്ളേ ശിവനെ വരാൻ പോണുള്ളൂ. ആ സമയത്ത് ഒരു മനുഷ്യനെ അറിയാൻ പോകുന്നില്ല, മറ്റേ ഹെൽപ്പ് ചെയ്തില്ല, മറ്റേ ഇങ്ങനെ ചെയ്തില്ല, ഇയാള് പറഞ്ഞ കേട്ടില്ല, ഇയാൾ ഈ ഷോട്ട് ഇങ്ങനെ കിട്ടിയില്ല, അത് ഇങ്ങനെ നടന്നില്ല. പടം നല്ലതാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് യുവർ ക്രെഡിറ്റ്, പടം ചീത്തയായാലും നിന്റെ ക്രെഡിറ്റ്. സോ വാട്ട് യു ഹാവ് ടു ഡു, നമ്മൾ നമ്മളുടെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ വെച്ചിട്ട് എല്ലാ ഏത് കാര്യത്തിലും നമ്മൾ ഫേസ് ചെയ്യേണ്ട. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സിനിമയിൽ മാത്രമല്ല, സിനിമയിലായിക്കോട്ടെ, കോർപ്പറേറ്റ് ലൈഫിലായിക്കോട്ടെ, നമ്മളുടെ ഒരു ഈവൻ ഓർഡിനറി പോസ്റ്റ് ഓഫീസ്, LIC, ബാങ്ക്, എല്ലായിടത്തും വിമൻ ഫേസ് ദിസ് ഇഷ്യൂ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് നമ്മളുടെ ഫീൽഡിൽ മാത്രമല്ല, എവിടെ വിമൻ ഫോക്സ് ആർ ദയർ വർക്കിംഗ് ഇൻ എനി ഓർഗനൈസേഷൻ, എവറി, ഞാനിപ്പോ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ട്, കുശുമുണ്ട്, കുനായ്മുണ്ട്, സംബഡി വോണ്ട്സ് ടു ക്രെഡിറ്റ് എടുക്കാനുണ്ട്, നമ്മൾ ചെയ്ത വർക്കിന് ക്രെഡിറ്റ് എടുക്കാൻ ആൾക്കാരുണ്ട്, അതിന്റെ നമ്മളിങ്ങനെ ഞെട്ടിയിരുന്നു പോകും. ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് സ്വന്തമായിട്ട് പുകഴ്ത്തി പറയാൻ അറിഞ്ഞൂടാ, മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. ചില പേർക്ക് ഒരു പണിയെടുക്കാണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ കഴിവാണ് അത്, നമ്മളുടെ കഴിവുകേട് എന്നത്. പക്ഷെ ആ കഴിവുകേട് കാരണം നമ്മളിരുന്ന് കരിഞ്ഞും പിടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, യു ഷുഡ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. ഈവൻ ഇൻ നമ്മൾ ആനിമൽ കിങ്ഡമിൽ നോക്കുന്നത് ഒരു ലയണും ലയണസിലും ഒരു സ്ത്രീ ലയണാണ് എല്ലാവർക്കും പേടി, ആക്ച്വലി ദാൻ ദ ലയൺ. ഈവൻ ടൈഗർ ടൈഗറസിൽ ടൈഗറസിനാണ് പവർ കൂടുതൽ. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ആരിനി നിർത്തിയാലും ഇടിച്ചു പൊളിച്ചു പോയിട്ട് ചെയ്യാം, അതിനെ എന്ത് ഫേസ് ചെയ്ത. അവർ പറയും അവള് ഭയങ്കര അഹങ്കാരിയാണ്, നമ്മള് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ നമ്മൾ നല്ലതാണെങ്കിലും ആൾക്കാർ പറയും അവള് ആറ്റിറ്റ്യൂഡാ. അമ്മ പറയായിരുന്നു പണ്ട്, നിന്നെ നല്ലത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ നിന്നെ നല്ലതേ കാണുള്ളൂ, നിന്നെ ചീത്ത കാണാനുള്ള ആഗ്രഹങ്ങൾ നിനക്ക് ചീത്തയെ കാണുള്ളൂ. അപ്പം പിന്നെ വേറെ ആൾക്കാർ നിന്നെ ജഡ്ജ് ചെയ്യുന്നത് നിന്റെ കോൺഷ്യൻസ് നിനക്ക് അറിഞ്ഞൂടെ, നീ നിന്റെ കോൺഷ്യൻസിന് വർക്ക് ചെയ്യുക. സോ ജസ്റ്റ് വർക്ക് ഫോർ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിനെ വഞ്ചിച്ചോണ്ട് ഒരു തെറ്റും ചെയ്യരുത്, അതേ ഉള്ളൂ. അതില് ബാക്കി ഫേസ് ചെയ്യാൻ പോകുന്ന വർക്കിലെ എല്ലാം

0: ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യുക, ഈശ്വരൻ മുകളിലുണ്ട്, ബാഷ് ഓൺ റിഗാർഡ്ലെസ്, അൾട്ടിമേറ്റ്ലി യു ആർ ദ വിന്നർ. ഐ ലിവ് ഹാർഡ്ഷിപ്സ്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദിസ് പ്രൊഫഷൻ, എവറി പ്രൊഫഷൻ, എവറി വുമൺ, ഐ സേ ദിസ് ആൻഡ് ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് അഡ്വൈസ്, ബിക്കോസ് ഞാൻ അത് ഫേസ് ചെയ്തതാണ്. നോട്ട് ജസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി, നോട്ട് ജസ്റ്റ് കോർപ്പറേറ്റ് വേൾഡ്, എവറിവെയർ.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: താരേസം ഇപ്പർ എന്താണ് എന്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ, ഇറ്റ് ടോക്സ് അബൌട്ട് അമ്മ ആൻഡ് ഐ വാസ് ഓൾവേസ് അറ്റാച്ച്ഡ് ടു അമ്മ. ഈ ഇടയ്ക്കായിട്ടാണ് ഐ ലോസ്റ്റ് മൈ മദർ, പക്ഷെ എന്നും ഇന്നും എപ്പോഴും ഓർക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അമ്മേനെ ഓർത്തിട്ട് ആ ഒരു പാട്ട് ഞാൻ ഷെയർ ചെയ്യണു.
1: മേരിമ
0: ശങ്കർ മഹാദേവൻ പാടിയ പാട്ടാണ്, അതുകൊണ്ട് ആ ഒരു ഫീൽ എപ്പോഴും ഉണ്ട് എനിക്ക്, ഇപ്പോഴും കണ്ണുന്ന് വെള്ളം വരും അത് കേൾക്കുന്ന.
1: ഓക്കെ, നമുക്ക് കേൾക്കാം.

0: ഇത്രയും സമയം വളരെ സന്തോഷത്തോടെ മാഡത്തിന്റെ ജീവിതാനുഭവങ്ങളും കഥകളും തമാശയും ഒക്കെ പറഞ്ഞ് ആകാശവാണി ശ്രോതാക്കളെ സന്തോഷിപ്പിച്ചതിന്, ഞാൻ എന്റെ പ്രിയഗാനങ്ങളിൽ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കാനായി ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ എത്തിയതിനും, ഭാവി പദ്ധതികൾക്കായി എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ ഈ സന്തോഷവും ഈ വൈബ്രൻസും ഒക്കെ എല്ലാ കാലത്തും കൂടെ ഉണ്ടാവട്ടെ. ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇത്രയും നാള് ഞാനൊരു റേഡിയോ സ്റ്റേഷൻ ഹെഡേ ചെയ്തിട്ടുള്ളൂ, അതിന് റേഡിയോ സ്റ്റേഷനിൽ ഇന്റർവ്യൂ കൊടുക്കണ്ട. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ നിങ്ങളെ ഞാൻ ജീവിതകാലം മുഴുവൻ ഓർക്കും. റിയലി ബിഗ് താങ്ക് യു ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി, എവറിബഡി. താങ്ക് യു സോ മച്ച്.
2: ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.
3: എനിക്കോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
4: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
9: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുബേരൻ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും സംഘവും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55 പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
2: സ്നേഹിതൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം രചന യൂസഫലി കെച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപം മഹത്താണെന്നും അത് വരും തലമുറയ്ക്ക് വെളിച്ചമേകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

കോഴിക്കോട് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന മണ്ഡലത്തിലെ മുഴുവൻ കുട്ടികൾക്കും നൽകാൻ സി കെ കാസിം എം എൽ എയുടെ സ്നേഹ സമ്മാനങ്ങൾ സ്കൂളുകളിലെത്തി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 2000-ലധികം നവാഗതർക്കാണ് എം എൽ എ സ്നേഹ സമ്മാനം നൽകുന്നത്. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തലയടക്കം മന്ത്രിമാരും മുതിർന്ന പോലീസ് മേധാവികളും പരിപാടിയിൽ പങ്കെടുക്കും. 2025-26 വർഷത്തെ സപ്ലൈകോയുടെ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് മാർച്ച് 31-നകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് തീയതി നീട്ടിയത്. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ക്യാൻസർ രോഗികളുടെ സംഘടനയായ പ്രതീക്ഷയും ചേർന്ന് ആക്ഷേപഹാസ്യ ഓട്ടൻതുള്ളൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ടി മുനവർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പൊതുജീവനേകി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുന്റെ ഹൃദയവും കരളും വൃക്കകളുമാണ് ദാനം ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ ഉത്സവം ഈ മാസം 24 വരെ. കഴിഞ്ഞ മാസം 29-നാണ് ഉത്സവം ആരംഭിച്ചത്. FM ന്യൂസ് ലൈൻസിനി 12 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഇപ്പോൾ വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ ഹലോ ആകാശവാണി പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MR രഞ്ജിനി.
2: ജീവിത സൗകര്യത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഒരിക്കൽ കാടിറങ്ങിയ മനുഷ്യൻ ഇന്ന് പല ആവശ്യങ്ങൾക്കുമായി തിരികെ കാടിനെ ആശ്രയിക്കുന്നുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വലുതാണ്. കാടിനെ അറിയാനും ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടും ദിനം പ്രതി നിരവധി ആളുകൾ കാട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും വന്യജീവികൾ കാടിറങ്ങുന്നുമുണ്ട്. ഈ അവസ്ഥയിലാണ് വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിന്റെ പ്രസക്തിയേറുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളയാണ്. മാമിന് പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്തേ.
2: മനുഷ്യനെ കാടിനെ അറിയാൻ സഹായിക്കുന്ന ഒരു പദ്ധതി ഇക്കോ ടൂറിസത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി ആരംഭിക്കാം.
3: തീർച്ചയായും. ഇക്കോ ടൂറിസം എന്നുള്ളത് കൊണ്ട് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ മനസ്സിലാകാം, ഇക്കോ എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്തിനും നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഇക്കോ എന്നുള്ള ആ ഒരു പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ടൂറിസം എന്ന് പറയുന്നത് വിനോദയാത്രയും. അപ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി ഇടങ്ങളിലേക്കുള്ള വിനോദയാത്രയെ ഒറ്റ വാക്കിൽ ഇക്കോ ടൂറിസം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇക്കോ ടൂറിസം ആയോ എന്ന് ചോദിച്ചാൽ ആവില്ല. കാരണം വെറുതെ നമ്മളൊരു പ്രകൃതിയിടത്തിലേക്ക് സാധാരണ ഒരു സഞ്ചാരിയെ പോലെ തന്നെ പോവുകയാണെങ്കിൽ അത് വെറും ഒരു ടൂറിസം മാത്രമേ ആകുകയുള്ളൂ. അപ്പം നമ്മുടെ മനോഭാവം അതിനകത്ത് വളരെ പ്രധാനമാണ്. ആ ഇടങ്ങൾ ഏത് തരത്തിലുള്ള ഇടങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടെയും അല്ലെങ്കിൽ കുറച്ച് കരുതലോടെയും ആ മേഖലയെ ഒന്ന് മനസ്സിലാക്കിയിട്ടും കുറച്ച് ശ്രദ്ധയോടെ ആ പ്രദേശത്തേക്ക് പോവുകയാണെങ്കിലും അത് ഇക്കോ ടൂറിസത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് മാറും. അതേപോലെ തന്നെ ആ ഇക്കോ ടൂറിസം പ്രോഗ്രാംസ് നടത്തുന്ന ആൾക്കാർ, അതിപ്പോൾ വനംവകുപ്പ് ആവട്ടെ പുറമേയുള്ളൊരു ഏജൻസി ആവട്ടെ, നടത്തുന്ന ഏജൻസികൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയും കൂടി അതിനകത്തേക്ക് പരിഗണിക്കണം. അവരുടെ ഉന്നമനവും അതിനകത്തെ ഒരു പ്രധാന ഘടകമായിട്ട് വരും. മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഇക്കോ ടൂറിസത്തിനെ നിർണ്ണയിക്കുന്നത്. ഒന്ന്, പ്രകൃതി രമണീയമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി ഇടങ്ങൾ. രണ്ടെന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ ആയിരിക്കണം, അല്ലെങ്കിൽ

0: പ്രകൃതി സംരക്ഷണത്തിനെ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റത്തോടുകൂടി പോകുന്ന ജനങ്ങൾ അല്ലെങ്കിൽ യാത്രക്കാര്. മൂന്നാമത്, ഇതുകൊണ്ടുള്ള ഉന്നമനം അല്ലെങ്കിൽ മെച്ചങ്ങൾ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് ലഭിക്കണം. അപ്പൊ ഇത് മൂന്നും കൂടി കൺസിഡർ ചെയ്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല ഇക്കോ ടൂറിസം പ്രോഗ്രാം ആയിരിക്കും. അല്ലെങ്കിൽ പറയാം അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇക്കോ ടൂറിസം പ്രോഗ്രാം എന്ന് പറയുന്ന ഈ മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പദ്ധതിയായിരിക്കും.
1: അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതിൽ തദ്ദേശീയർക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു. തനത് പ്രദേശത്തെ കല സംസ്കാരം അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ഇതൊക്കെയല്ലേ ലക്ഷ്യമിടുന്നത്?
0: തീർച്ചയായും.
1: അപ്പോ ഇതിന് എന്തൊക്കെ ഊന്നലുകളാണ് നൽകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പദ്ധതികളാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്?
0: ഇപ്പൊ വനംവകുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വനംവകുപ്പ് ഏതാണ്ട് 80 ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആണ് വനംവകുപ്പ് റൺ ചെയ്യുന്നത്. അതെല്ലാം പ്രധാനമായിട്ടും വനങ്ങളോട് ചേർന്ന മേഖലകളിലുള്ള എക്കോ ടൂറിസം പ്രോഗ്രാംസ് ആണ്. ഇതിലെല്ലാം പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഇതിനെല്ലാം നയിക്കുന്നത് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ അവരുടെ ഈ പ്രദേശത്തോട് അനുബന്ധിച്ചുള്ള അറിവുകളെല്ലാം ഇതിലേക്ക് വരും. അത്തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, കാട്ടിലേക്ക് പോകുന്ന ഒരു ട്രക്കിംഗ് പ്രോഗ്രാം ആണെങ്കിൽ ആ കാടിനെ നന്നായിട്ട് അറിയാം, ആ കാടിന്റെ പ്രത്യേകതകൾ, ആ വനത്തിലെ സസ്യങ്ങൾ, ജന്തുജാലങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല ധാരണ പാരമ്പര്യമായിട്ട് തന്നെ ഉള്ള വിഭാഗമാണ് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് ആശയവിനിമയം ചെയ്യാൻ കഴിവുള്ളവരെ ആയിരിക്കും നമ്മൾ ഈ പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇതുകൂടാതെ തന്നെ അവർക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മുടെ കിറ്റ്സ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആശയവിനിമയത്തിനായിട്ടുള്ള ഊന്നൽ കൊടുക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള ട്രെയിനിങ്സ്, ഇതെല്ലാം കൂടി ആകുമ്പോൾ അവരുടെ ആ അറിവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വിധത്തിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും. അപ്പം പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുന്നത് അത്തരത്തിൽ ചൂസ് ചെയ്യുന്ന തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും ഈ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് എടുക്കുന്ന ആൾക്കാരെ അത്തരത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ്നെസ് കൊണ്ടുവരാനായിട്ട് ഈ വിധത്തിൽ സാധിക്കുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അത് ഓരോ സ്ഥലത്തിനും സ്പെസിഫിക് ആയിട്ടായിരിക്കും. എല്ലായിടത്തും ഇപ്പോൾ ട്രക്കിംഗ് പ്രോഗ്രാം എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും എല്ലാ സ്ഥലത്തും ഒരേപോലെ ട്രക്കിംഗ് ആപ്ലിക്കബിൾ ആവില്ല, സാധ്യമാകണമെന്നില്ല. ചില സ്ഥലത്ത് ട്രക്കിംഗ് ആയിരിക്കും ഉചിതമായിട്ട് വരുന്നത്, ചില സ്ഥലത്തൊരു ബോട്ടിംഗ് ആയിരിക്കും വരുന്നത്, ചില സ്ഥലത്തൊരു മെഡിസിനൽ പ്ലാന്റ് ഗാർഡനോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഗാർഡനോ, ഇങ്ങനെ ആ ഓരോരോ സ്ഥലത്തിനും ചിലയിടത്ത് ഹെർബേറിയംസ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾ കൺസിഡർ ചെയ്തിട്ട് ഉള്ള എക്കോ ടൂറിസം പ്രോഗ്രാംസ് ആയിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. അതിന് പാകത്തിനുള്ള ട്രെയിനിങ്ങും കൊടുത്ത് ഏറ്റവും പറ്റിയ ആൾക്കാരെയും തിരഞ്ഞെടുത്തിട്ടാണ് ഈ ടൂറിസം പ്രോഗ്രാം റൺ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഇതിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ഒരു വലിയ ഘടകമാണ്. അപ്പൊ ഇത് നമ്മൾ റൺ ചെയ്യുമ്പം മുടക്കുന്ന ആ അധ്വാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു തിരിച്ചു വരവും നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്.
1: ഇതിൽ നിന്നൊരു വിഹിതം ഈ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത്.
0: റിവോൾവിംഗ് രീതിയിലാണ് അത് ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
1: അത്തരത്തിൽ അവരുടെ സാമ്പത്തിക ഒരു സാമൂഹിക ഉന്നമനം കൂടി ഇതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ പ്രത്യേക ഇടങ്ങളിലെ ഒരു സാംസ്കാരിക രീതി അല്ലെങ്കിൽ പ്രത്യേക ഇടങ്ങളിലെ ഭക്ഷണം അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും തനത് കലാരൂപം അങ്ങനെ എന്തിനെങ്കിലൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിലനിർത്തിപ്പോരുന്നുണ്ടോ?
0: അതെ അതെ, തീർച്ചയായിട്ടും ഇവരുടെ പലതരത്തിലുള്ള കലാരൂപങ്ങൾ, വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള നൃത്തങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വളരെ എത്നിക് ക്യുസീൻ എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതകൾ നിറഞ്ഞതും അതേപോലെ പോഷകങ്ങൾ നിറഞ്ഞതുമാണ്. ഈ അടുത്ത കാലത്തൊക്കെ മില്ലറ്റ്സ്, അതൊക്കെ ചെറുധാന്യങ്ങൾ വളരെയധികം പോപ്പുലറായി വരികയാണ്. അപ്പൊ കൃഷിയുടെ രീതിയിലാണെങ്കിലും നോക്കുമ്പം വളരെ കുറച്ച് മാത്രം ജലം ഉപയോഗിച്ചിട്ടുള്ള കൃഷി ആയതുകൊണ്ടും നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വളരെയധികം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തരം കൃഷിയാണ്. അപ്പൊ ഈ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾ കൂടുതലായിട്ടും എടുക്കുന്ന ഒരു തരത്തിലുള്ള ഇനമാണിത്. അവരുടെ ആഹാര രീതിയിലും ഇത് വളരെ കൂടുതലായിട്ട്
1: എല്ലാവരും ഈ ജീവിതശൈലി രോഗങ്ങൾ കാരണം റാഗി, തീന, വരക്, കമ്പം ഇതേപോലെയുള്ള സാധനങ്ങളിലേക്കും മില്ലറ്റുകളിലേക്കൊക്കെ മടങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതൊരു നല്ല പദ്ധതിയാണ്.
0: ഇവരത് സ്വാഭാവികമായിട്ട് അവരുടെ ഭക്ഷ്യരീതിയിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് തന്നെ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങളുണ്ട്. ഇതിപ്പോ കിഴങ്ങുകളുണ്ട്, റാഗിയുടെയൊക്കെ ലഡു ഒക്കെ, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഭക്ഷ്യ വിഭവങ്ങളുണ്ട്. ഇവരുടെ ഇത്തരം ഇനങ്ങളൊക്കെയും പല പ്രോഗ്രാംസിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മള് ഫുഡ് ഫെസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വിപണനം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് തേക്കടിയില്, പരമ്പിക്കുളം, ഇങ്ങനെ പല ഫോറസ്റ്റ് ഏരിയാസിലും. പിന്നെ ഇത് ഭക്ഷ്യവിഭവം മാത്രമല്ല, വനവിഭവങ്ങൾ ഇവർ ശേഖരിക്കുന്ന തേന്, കുന്തിരിക്കും, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇവർ ശേഖരിക്കുന്നത്, ഇതിനെല്ലാം ഒരു മാർക്കറ്റിംഗ് ചാൻസും പൊതുവിഭാഗങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ടും ഇത് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലെ പല പ്രോഗ്രാംസ് നമുക്കുണ്ട്. വാല്യൂ അഡീഷൻ നടത്തുന്നുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട വരവ് ഉണ്ടാകാനായിട്ടുമുള്ള പരിപാടികൾ വനംവകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്.
1: ഇപ്പോ നമ്മൾ എന്ത് കാര്യത്തിനും ലക്ഷ്യം വെക്കുന്നതിൽ നമ്മുടെ ഭാവി തലമുറയെ കൂടി പരിഗണിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ വളർന്നു വരുന്ന തലമുറ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട്

0: എന്തൊക്കെ പ്രകൃതി പാഠങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തൊക്കെ വനയാത്രകൾ, അവർക്ക് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു നൽകുന്നത്?
1: വനംവകുപ്പിന്റെ വിദ്യാഭ്യാസ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന വിഭാഗം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് കാരണവും നമ്മുടെ വരും തലമുറയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ വിദ്യാഭ്യാസ പരിപാടികളിൽ എല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നതും അവരുടെ ഒരു അവയർനെസ് ആണ്. അതിൽ സ്ഥിരമായിട്ട് വനംവകുപ്പിന്റെ ഒരു വിദ്യാഭ്യാസ പരിപാടി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വനംവകുപ്പ് നടത്തുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് നേച്ചർ ക്യാമ്പുകൾ എന്ന് പറയുന്നത്. അത് കേരള വനംവകുപ്പിന് മാത്രമാണുള്ളതെന്നാണ് എന്റെ അറിവ്. ഏതാണ്ട് 1980 മുതൽ കേരളത്തിലെ മിക്കവാറും ഒരു മോർ ദാൻ 20-ന് മേലെ വനജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ ഒക്കെ ആയിട്ട് സ്ഥിരം സംവിധാനങ്ങൾ തന്നെയുണ്ട്. അതായത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസിൽ വന്ന് അവർക്ക് സ്ഥിരം ഒരു 3 ദിവസം താമസിച്ച് വനപഠനത്തിന് സാധ്യമാകുന്ന വിധത്തിലെ സജ്ജീകരണങ്ങൾ നമുക്ക് വനംവകുപ്പിന് പുതിയതായിട്ടല്ല, കുറെ കാലം തൊട്ടേ ഉണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ അതിനെ അഡ്വാൻസ്ഡ് മെത്തേഡ്സും കൂടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതായത് ഫിലിം ഷോസ്, അതായത് സാങ്കേതിക വിദ്യയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം കൂടി ഇപ്പം കൊണ്ടുവരുന്നുണ്ട്. അതെ അതെ അതെ. അതിനകത്ത് ഇപ്പം 3 ദിവസത്തെ ഒരു പ്രകൃതി പഠന ക്യാമ്പിനാണ് ഒരു കുട്ടർ വരുന്നതെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ടും ക്ലാസുകൾ ഉണ്ടായിരിക്കും, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, അതായത് നമുക്ക് നേരിട്ടുള്ള ഇന്ററാക്ഷൻ സാധ്യമാകുന്ന വിധത്തിലുള്ള സെഷനുകൾ. കാട്ടിലേക്കുള്ള യാത്ര, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കാട്ടിലേക്ക് രാവിലെ തൊട്ട് ഉച്ചവരെ ആയിട്ടുള്ളൊരു വനയാത്രയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നേരിട്ട് കാട് കാണാനും, അതായത് നമ്മൾ സ്ക്രീനിലൂടെ കാണുന്നതല്ലാതെ ഒരു റിയൽ എക്സ്പീരിയൻസ് സാധ്യമാകുന്ന വിധത്തിൽ കാട്ടിൽ പോകാനും വനങ്ങളെ മനസ്സിലാക്കാനും അവിടുത്തെ സസ്യങ്ങളുടെ പ്രത്യേകതയും, നേരിട്ട് വന്യജീവികളെ കാണാൻ പറ്റുന്ന സാധ്യത പലപ്പോഴും വളരെ വിരളമാണ്. പക്ഷെ അവയുടെ അടയാളങ്ങൾ കാണുക, എങ്ങനെയാണ് നമ്മൾ ഇതിനെ നിരീക്ഷിക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്, വനംവകുപ്പ് എന്താണ് വനത്തിനുള്ളിൽ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുന്ന വിധത്തിലുള്ള വനയാത്ര, വനത്തിനുള്ളിൽ ഇവരെത്തുന്ന സമയത്ത് ഇവരുടേതായിട്ടുള്ള ഒരു സർവീസ് അവിടെ ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ അതൊരു മാലിന്യ നിർമാർജ്ജന പരിപാടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കളകൾ കയറിയ ഇടം നിർമാർജ്ജനം ചെയ്ത് വൃത്തിയാക്കുന്നതായിരിക്കും. അങ്ങനെ പല പരിപാടികളുമായിട്ട് ഇവർക്ക് ഇതിനകത്തോട്ട് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്.
0: ഹലോ,
2: നമസ്കാരം മാഡം. ഞാൻ ചേറുകുടയിൽ നിന്ന് മോഹൻ ആണ് മാഡം.
0: പറഞ്ഞോളൂ.
2: ഈ എക്കോ ടൂറിസം എന്താണെന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് ഈ കുടുംബസമേതം ഈ കാടൊന്ന് കാണാനായിട്ട് പോകുന്നതിലേക്ക് എവിടെയാണ് അതിന്റെ പാസൊക്കെ എടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടുള്ളത്.
1: നമ്മൾ ഏതെങ്കിലും ഒരു പ്രകൃതി സമ്പത്തുള്ള ഒരു ഇടത്തേക്ക്, അതിപ്പോൾ ഒരു കാടാവാം, ഒരു മലയാവാം, ഒരു പുഴയാവാം, അങ്ങനെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി ഇടത്തിലേക്ക് പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള വിധത്തിലല്ലാതെ ഒരു യാത്ര നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് ഇക്കോ ടൂറിസം എന്ന് പറയാം. അതിപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും, ഇപ്പം വനമേഖലകളിലാണെങ്കിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും സന്ദർശകർക്ക് അനുമതിയുണ്ട്, ചില സമയത്തല്ലാതെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ എരുവികുളം നാഷണൽ പാർക്ക് എന്ന് പറയും, മൂന്നാറ്. അപ്പോൾ അവിടെ വരയാടുകളുടെ പ്രജനന കാലത്ത് നമുക്ക് അനുമതി ചില സമയത്ത് കൊടുക്കാറില്ല, അതായത് ക്ലോസ് ചെയ്യും പാർക്ക്. അങ്ങനെ അല്ലാത്ത സമയത്തൊക്കെയും പൊതുവായിട്ട് ഓപ്പൺ ആയിരിക്കും, പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പം ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് തന്നെ നെയ്യാർ വന്യജീവി സങ്കേതമുണ്ട്, പേപ്പാറ വന്യജീവി സങ്കേതമുണ്ട്, കുറച്ചപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ശെന്തുർണി വന്യജീവി സങ്കേതമുണ്ട് തെന്മലയ്ക്കടുത്ത്. ഇവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇനി തെന്മലയാണെങ്കിൽ നമ്മുടെ ശെന്തുർണി വന്യജീവി സങ്കേതം അല്ലാതെ തന്നെ തെന്മല എക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ കീഴിലായിട്ട് എക്കോ ടൂറിസം പരിപാടികൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. മുൻകൂട്ടി നേരത്തെ കാട്ടിനുള്ളിലേക്ക് പോകാനായിട്ടുള്ള ട്രക്കിങ്ങോ അല്ലെങ്കിൽ സ്റ്റേയോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ മാത്രം നേരത്തെ ബുക്ക് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അന്നേരം പാസ് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ എല്ലാ വന്യജീവി സങ്കേതങ്ങളുടെയും നമ്പേഴ്സൊക്കെ വനംവകുപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടല്ലോ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് ആണ്. അതിനകത്ത് നമ്മുടെ ഈ വനംവകുപ്പിന്റെ കീഴിലുള്ള എല്ലാ ഇക്കോ ടൂറിസം സെന്ററുകളുടെയും കോൺടാക്ട് നമ്പേഴ്സും ഉണ്ട്. അത് എടുത്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പാർക്ക് ഓപ്പൺ ആയിട്ടുള്ള സമയത്ത് നേരിട്ട് പോകാവുന്നതേ ഉള്ളൂ. അത് നേരിട്ട് വനംവകുപ്പിന്റെ കീഴിലല്ല, ഇക്കോ ടൂറിസം ഡയറക്ടറേറ്റിന്റെ കീഴിൽ വരുന്നതാണ്. അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമുകളുടെ ഒക്കെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ടെപ്സ് എന്നാണ്, TEPS, തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പേഴ്സും വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരി, അപ്പൊ ഫാമിലി ആയിട്ട് പോകാനും ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്.
0: ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രകൃതി പാഠങ്ങളെ കുറിച്ച് ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവരെ കാട് കാണാനും കാട് അറിയാനും വേണ്ടി ഇവരെ സഹായിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവർക്ക് കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നൽകാറില്ലേ?
1: നേച്ചർ ക്യാമ്പിന് വരികയാണെങ്കിൽ വന്നു കഴിയുമ്പോൾ തൊട്ടാണ് നമ്മൾ ശരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്. അതിന്
0: എല്ലാ ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ടാണോ കാടിലേക്ക്?
1: അതെ അതെ, ആദ്യത്തെ ദിവസം വന്ന് ഇപ്പം 3 ദിവസത്തെ ഒരു ക്യാമ്പാണെങ്കിൽ സാധാരണഗതിയിൽ അവർ വരുന്നത് ആദ്യത്തെ ദിവസം വൈകുന്നേരത്തോടെ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്.

0: വന്ന സ്ഥലത്തിനെ കുറിച്ച്, ഇവരുടെ ഏതൊക്കെ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ കരുതൽ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച്, ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, പിന്നെ അടുത്ത ദിവസം പോകുന്ന ആ ട്രക്കിങ്ങിനെ കുറിച്ച് ഇതെല്ലാം വിശദമാക്കി ഇവർക്ക് ഒരു ഓറിയന്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമാണ് കാട്ടിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നത്. അതില്ലാതെ നേരിട്ടൊരു യാത്ര എന്ന് പറയുന്നത് ഒട്ടും സജ്ജമാകില്ല ഇവർ. അപ്പം ആ ഒരു സജ്ജമാകൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഓറിയന്റേഷനോട് കൂടി തന്നെ വേണം നമ്മൾ കാട്ടിലേക്ക് പോകുക എന്നുള്ളത്.
1: ഇപ്പോൾ ഇത്തരത്തില് വിദ്യാർത്ഥികൾക്ക് ഈ യാത്രയും കാര്യങ്ങളൊക്കെ കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്കൂളുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ വായനശാലകളോ അങ്ങനെയൊക്കെ സമീപിക്കാൻ പറ്റില്ല, എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എന്താണ് അവർ ചെയ്യേണ്ടത്?
0: നേച്ചർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണ്. അത് സ്കൂൾ കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾക്കാണ് മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്.
1: ഗവേഷകരെയും വിദ്യാർത്ഥികളെ ഇതിനൊക്കെ ഒരേപോലെ തന്നെയാണ് പരിഗണിക്കുന്നത്?
0: അല്ല, ഗവേഷകർക്ക് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നമ്മൾ നേച്ചർ ക്യാമ്പ് ഇല്ല. ഗവേഷകർക്ക് ഗവേഷണത്തിനായിട്ടുള്ള സാധ്യത വേറെയുണ്ട്, അത് മറ്റൊരു പരിപാടിയാണ്. എന്നാൽ പ്രകൃതി പഠനം എന്ന് പറയുന്നത് അംഗീകൃതമായിട്ടുള്ള സ്കൂൾ കോളേജ്, അതിപ്പോ പ്രൈവറ്റ് സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. അപ്പം സ്കൂളുകൾക്കും കോളേജുകൾക്കുമായിട്ടുള്ള പെർമിഷൻസ് കൊടുക്കുന്നതാണ് നേച്ചർ ക്യാമ്പിന്റെ പതിവ്. അത് മാത്രമല്ല, പക്ഷെ നമുക്ക് മറ്റ് സർക്കാരേതര സംഘടനകൾ, വായനശാലകൾ, പിന്നെ സർക്കാരേതര സംഘടന എന്ന് നമ്മൾ പറയുമ്പോൾ മിക്കവാറും പല നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അതിനകത്ത് വരും. അപ്പൊ എൻവോൺമെന്റൽ തന്നെ ആവണമെന്നില്ല. ക്ലബ്ബുകൾ അങ്ങനെയുള്ള കൂട്ടർക്കൊക്കെയും നമ്മൾ ഇതിനുള്ള അനുമതി കൊടുക്കാറുണ്ട്. വനത്തിനുള്ളിൽ തന്നെ താമസിച്ച് വനത്തിലേക്ക് സന്ദർശനവും വനപഠനവും ഒക്കെ കൂടിയായിട്ട് ഒരു പ്രോഗ്രാമായിട്ട് അത് നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ പ്രോഗ്രാംസ് വരുന്ന ഗ്രൂപ്പിനനുസരിച്ചിട്ട് പൊതുവായിട്ടുള്ള ഒരു രീതിയിൽ സെഷൻസും, അതായത് ഇന്ററാക്റ്റീവ് സെഷൻസും വനയാത്രയും ഒക്കെ ആണെങ്കിലും വരുന്ന ഗ്രൂപ്പിനനുസരിച്ചിട്ട് നമ്മൾ ചെറിയതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നേ മതിയാകുള്ളല്ലോ. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്.
1: കേരളത്തില് എങ്ങനെയാണ് ഒരു സുസ്ഥിര വികസനം നിലനിർത്തിക്കൊണ്ട് ഈ ഇക്കോ ടൂറിസത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചു കൊണ്ടുപോകുന്നത്?
0: സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വികസനത്തിനെ തന്നെ വെറുതെ വികസനം എന്ന് നമ്മൾ പറയാറേയില്ല. അപ്പൊ സുസ്ഥിരമായിട്ടുള്ള വികസനമാണ് നമ്മൾ എല്ലാത്തിനും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനത്തിന്റെ സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലെ വികസനമാണ്. പ്രധാനമായിട്ട് കേരളത്തിന്റെ ഒരു ഭൂമികയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വലിയ ഇൻഡസ്ട്രിയൽ പോസിബിലിറ്റീസ് ഒന്നും അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് ടൂറിസം എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ ഏരിയാസും നാച്ചുറൽ അല്ലെങ്കിൽ നേച്ചുറൽ ആയിട്ട് റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെ ഏരിയാസുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വെറും ടൂറിസം അല്ല കൂടുതലും അഭികാമ്യം, ഇക്കോ ടൂറിസം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം അതേ മനോഹാരിതയോടുകയും അല്ലെങ്കിൽ അതേ സ്ഥിരതയോടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്നു പോകാൻ പറ്റുകയുള്ളൂ. കാരണം ഈ മനോഹാരിത എന്ന് പറയുന്നത് വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തുടർന്നു പോകില്ല. അപ്പൊ അതിനുള്ള കരുതൽ കൊണ്ടുവരണം. ചെല്ലുന്ന സന്ദർശകർക്ക് ആ രീതിയിലുള്ള പ്രവൃത്തി അവിടെ ചെയ്യാനും മനസ്സിലാക്കാനും തോന്നണം. നമ്മൾ റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് കൊണ്ട് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് ആ മെച്ചം ഉണ്ടാവണം. അപ്പൊ നമ്മുടെ എല്ലാ ടൂറിസം പ്രോഗ്രാംസും അതിലേക്ക് തന്നെ ഓറിയന്റ് ചെയ്ത് നമ്മൾ മാറ്റേണ്ടതാണ്. എന്നാൽ വനംവകുപ്പിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇക്കോ ടൂറിസം തന്നെയാണ് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. കാരണം വനത്തിനുള്ളിലെ ഇത്തരത്തിലെ ഏരിയാസ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസും കൂടിയാണ്. നമ്മൾ മനോഹാരിത എന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രദേശങ്ങളുടെ ഒക്കെയും സെൻസിറ്റിവിറ്റിയും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പാരിസ്ഥിതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുർബലമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നതെങ്കിൽ അത് ഇതിനെ നേരെ തിരിച്ചടിക്കും. ഇതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ഉറപ്പാക്കാൻ നമുക്ക് പറ്റില്ല. പ്ലാൻ ചെയ്യുമ്പോൾ തുടങ്ങി ശാസ്ത്രീയമായിട്ട് ഇതിന്റെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ട് തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഓരോ തവണയും കൃത്യമായിട്ടുള്ള ഇടവേളയിൽ ഇതിന്റെ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കണം, നിരീക്ഷണം കൂടി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് സ്ഥിരമായിട്ട് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ.
1: ഹലോ,
2: ഞാൻ കോട്ടയം ജില്ലയിൽ അമ്പലക്കാരുന്നു, ഗോപാലകൃഷ്ണൻ.
1: ചോദിച്ചോളൂ മാമിന്.
2: ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ കേരളത്തിലെ കുന്നുകളും മലകളും പുഴകളും പുൽമേടുകളും വെള്ളച്ചാട്ടങ്ങളും വനങ്ങളും എല്ലാം എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ ഈ കേന്ദ്രങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്ന പുസ്തകങ്ങൾ കുറവാണ്. കേരളത്തിലാണ് വനത്തിനുള്ളിൽ നിരവധി മനോഹരമായ സ്ഥലങ്ങളുമുണ്ട്, എന്നാൽ പല വനങ്ങളിലേക്കും വനം വകുപ്പ് പ്രവേശനം അനുവദിക്കുന്നില്ല. വനത്തിന്റെ സ്വാഭാവിക നിലനിൽപ്പിന് കോട്ടം വരാത്ത രീതിയിൽ ഇവിടങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കാൻ തയ്യാറാകുകയായിരുന്നു നല്ലതായിരുന്നു. അതുപോലെ വനത്തിനുള്ളിലേക്കുള്ള യാത്രയിൽ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ, പക്ഷെ അതിനെപ്പറ്റി യാതൊരു വിവരങ്ങളും ആർക്കും കിട്ടുന്നില്ല.
0: വനംവകുപ്പിന്റെ കീഴിലുള്ള മിക്കവാറും എല്ലാ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചും ദേശീയോദ്യാനങ്ങളെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ബ്രോഷറുകൾ ഉണ്ട്. അതുപോലെ തന്നെ യാത്രക്കാർ സന്ദർശകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഗൈഡിന്റെ ലഭ്യത എന്താണെന്നും ഏത് നമ്പറുകളിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടതെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറയുന്ന ബ്രോഷറുകൾ കേരളത്തിലെ എല്ലാ വന്യജീവി സങ്കേതങ്ങളിലും ദേശീയോദ്യാനങ്ങളിലും നിലവിലുണ്ട്.

0: കൂടുതൽ ഏരിയ നമ്മൾ ഇക്കോടൂറിസം സോണായിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബഫർ സോണുണ്ട്, കോർ സോണുണ്ട്. ബഫർ സോണിനകത്ത് തന്നെ ഇക്കോടൂറിസം സോണുണ്ട്. അപ്പൊ ഈ ഇക്കോടൂറിസം സോണായിട്ട് നമ്മൾ നിർവചിക്കുന്ന, അല്ലെങ്കിൽ പറയാം ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ മാത്രമേ നമുക്ക് ഇക്കോടൂറിസം അനുവദിക്കാൻ പറ്റുകയുള്ളൂ. മറ്റ് മെച്ചപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയുള്ളതോ കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം പകരുന്നതോ ആയിട്ടുള്ള ഇടങ്ങൾ ഇല്ലാതല്ല, പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് അനുമതി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാം എല്ലാവരും കാണണം എന്നുള്ളത് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പകരം ഏറ്റവും എളുപ്പത്തിൽ പ്രകൃതിക്കധികം ദോഷമില്ലാത്ത പ്രാന്തപ്രദേശത്തൊക്കെയുള്ള, അധികം കാട്ടിനുള്ളിലേക്കുള്ള കടന്ന് കയറ്റം ഇല്ലാതെ തന്നെ നമുക്ക് കാടിന്റെ ഒരു അനുഭവം അറിഞ്ഞു തിരിച്ചു വരിക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് തോന്നുന്നു.
1: ഒരു മനുഷ്യൻ കാട് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന്,
0: അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വളരെ കരുതലോടെ ആയിരിക്കണം. കാടെന്ന് പറയുന്ന മറ്റൊരു ഇടം പോലെ അല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കണം. കാടിനൊരു സ്വഭാവമുണ്ട്, അത് പലപ്പോഴും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതുമായിരിക്കാം.
1: ഇപ്പൊ
0: കാട്, പ്രത്യേകിച്ച് വന്യജീവികൾ, ഒരു കൂട്ടം ആന നിൽക്കുന്നു, ആനയെ കാണാനായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ പോകുന്നു, വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ആനക്കൂട്ടമാണ്. പക്ഷെ എന്ന് കരുതി ആ ആനക്കൂട്ടം എപ്പോഴും അങ്ങനെ ശാന്തമായിട്ട് നിൽക്കണമെന്നില്ല. നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു ഏതും ആനയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഏതൊരു വൈൽഡ് ലൈഫ് ആണെങ്കിലും പെട്ടെന്ന് അതിന്റെ മട്ടു മാറാം. അപ്പൊ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, അൺപ്രെഡിക്റ്റബിൾ ആണെന്നുള്ളതാണ് അതിന്റെ ഒരു ഘടകം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കരുതലോടെ നിൽക്കണം, നല്ല സേഫ് ഡിസ്റ്റൻസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഉള്ള വസ്തുക്കളൊന്നും കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. കാട്ടിൽ ഇതെല്ലാം നിരോധിച്ചിട്ടുള്ള വസ്തുക്കളാണ്. അതുപോലെയാണ് ബഹളം ഉണ്ടാക്കരുതെന്നുള്ളത്. ആനിമൽസിന് ബുദ്ധിമുട്ടാകുന്ന മാത്രമല്ല, അങ്ങനത്തെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെയുമാകും. അപ്പൊ കാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതൊരു അനുഭവത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. കാട്ടിൽ നമ്മൾ പോകുന്ന കാഴ്ചയ്ക്ക് മാത്രമല്ല, മറ്റ് നമ്മളുടെ എല്ലാത്തരം സെൻസ് ഓർഗൻസും, അത് കണ്ണ്, മൂക്ക്, ചെവി, എല്ലാത്തിനുമുള്ള ഒരു അനുഭവത്തിനാണല്ലോ നമ്മൾ പോകുന്നത്. ചുരുക്കത്തിൽ തുറന്ന ഒരു സമീപനത്തോടെയും തീർത്തും മുൻവിധിയില്ലാതെയും നല്ല കരുതലോടെയും ആകണം നമ്മുടെ വനയാത്ര എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ അതൊരു പൂർണ്ണമായിട്ടുള്ള വന അനുഭവമായിട്ട് മാറുകയുള്ളൂ, ഇല്ലെങ്കിൽ ഒരു വന കാഴ്ച മാത്രമാകും.
1: ഈ വനം വന്യജീവി ബോധവൽക്കരണത്തിനായിട്ട് പൊതുജനങ്ങൾക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്?
0: പല പരിപാടികളും ഉണ്ട്. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ക്യാമ്പുകൾ പ്രധാനമായിട്ടുള്ളത്, ക്യാമ്പുകളല്ലാതെ പല രീതിയിലും ബോധവൽക്കരണത്തിനായിട്ടുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ വനംവകുപ്പിന് പല പല വിങ്ങുകളുണ്ട്. അതിൽ വൈൽഡ് ലൈഫ് വിങ് ഉണ്ട്. അതായത് വൈൽഡ് ലൈഫ് വിങ്ങിന്റെ കീഴിലാണ് നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങളൊക്കെ വരുന്നത്. ഇതല്ലാതെ നമുക്ക് 14 ജില്ലയിലും സാമൂഹ്യ വനവൽക്കരണ വിഭാഗമുണ്ട്. അപ്പോൾ അവരുടെ പരിപാടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അതാത് ജില്ലകളിലെ ഇത്തരത്തിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനമാണ്. അതിൽ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ മറ്റ് സ്ഥാപനങ്ങളാവട്ടെ, അവയുമായിട്ട് ചേർന്നിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പല എഡ്യൂക്കേഷണൽ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുകയാണ്. ഇതല്ലാതെ വനംവകുപ്പിന് ഒരു അരണ്യം എന്ന് പറഞ്ഞിട്ട് മാഗസിനുണ്ട്. അതിന്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വനസംബന്ധമായിട്ടുള്ള വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ വെബ്സൈറ്റ് ഉണ്ട്, പിന്നെ ദിനാചരണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഓപ്പൺ വെബിനാറുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ പല പരിപാടികളിലൂടെയും ഇത്തരം വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വനംവകുപ്പ് സുസജ്ജമാണ്.
1: ഇപ്പോൾ നമ്മൾ ഈ വന പഠനങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വന്യജീവി വിദ്യാഭ്യാസം എന്നുള്ളത്, ഈ പരിസ്ഥിതി സംരക്ഷണം എന്നിവയൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ഈ വന്യജീവി വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണ്, അത് എങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത്?
0: വന്യജീവി വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് തന്നെ പറയാം. വന്യജീവി വിദ്യാഭ്യാസം അതിന്റെ ഒരു ഘടകം മാത്രമാണല്ലോ. പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പല രീതിയിൽ അതിനെക്കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ കുട്ടികളിലൊക്കെയും, പൊതുവെ ലോകമെല്ലായിടത്തും തന്നെ കുട്ടികളിലൊക്കെയും ഒരു സിംപ്റ്റമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു സിൻഡ്രോമായിട്ട് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നേച്ചർ ഡെഫിസിറ്റ് സിൻഡ്രം, പ്രകൃതി ഇല്ലായ്മ രോഗം. അത് പറയുമ്പോൾ ഇങ്ങനെ പശ്ചിമേട്ടത്തിന്റെ മടിത്തട്ടിലിരിക്കുന്ന നമുക്ക് അതിശയം തോന്നും. പക്ഷെ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര സമയമാണ് അവർ പുറത്തിറങ്ങി പച്ചപ്പിന്റെ ഇടയിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് നടക്കുന്നത്, ഇടപെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുൻകാലങ്ങളിലെ വെച്ച് നോക്കുമ്പം വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. ഇത് അറിവിനെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ മനോഭാവത്തെയും നമ്മൾ ചുറ്റുപാടിനെ നോക്കിക്കാണുന്നതിനെയും ഒക്കെയും ബാധിക്കുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് പച്ചപ്പിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠനത്തിനുൾപ്പെടെയുള്ള മെച്ചങ്ങൾ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത്. അപ്പൊ കൂടുതൽ അലേർട്ട് ആവുന്നുണ്ട്, അതായത് കൂടുതൽ ഏകാഗ്രതയും കൂടുതൽ സമയം ഒരേ വിഷയത്തിൽ തന്നെ ശ്രദ്ധയോടെ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സാധ്യതയും, അങ്ങനെ പ്രകൃതി ഇടങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് കാണുന്നതായിട്ട് പഠനങ്ങളിലൂടെ തന്നെ തെളിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇതൊരു ലേണിംഗ് ആണെങ്കിൽ ഈ ലേണിംഗ് തന്നെ ഈ പരിസ്ഥിതിയിൽ ഇറങ്ങിയുള്ള വിദ്യാഭ്യാസം തന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസത്തിനെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളിന്റെ ഗ്രോത്തിനെ, ഒരു വ്യക്തിയുടെ ഗ്രോത്തിനെ നേരിട്ട് മെച്ചത്തിലേക്കാക്കുന്നുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉള്ള ഒരു വ്യക്തി ഏത് മേഖലയിൽ പോയി പ്രവർത്തിച്ചാലും ഈ ഒരു അറിവ് അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ എടുക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പ്രവൃത്തിയാണെങ്കിലും

0: ആ പ്രവൃത്തിയുടെ മട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിയായിട്ടേ വരുള്ളൂ, ഇതിനെതിരായിട്ട് ഒരിക്കലും വരില്ല. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള നേച്ചർ കൺസർവേഷൻ എന്ന് പറയുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കും കൊണ്ടുവരാൻ സാധിക്കും.
1: ഇപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും നല്ല പരിസ്ഥിതി ക്ലബ്ബുകളോ സ്കൂളുകളോ കോളേജുകളോ കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും സംഘടനകൾ പ്രകൃതി സൗഹൃദമായി അല്ലെങ്കിൽ പ്രകൃതിക്ക് ഉതകുന്ന രീതിയിൽ, ഇക്കോ ടൂറിസത്തിന് ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ പ്രൊജക്ടുകളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വല്ല അംഗീകാരമോ അല്ലെങ്കിൽ അവാർഡുകൾ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ?
0: സംസ്ഥാന സർക്കാർ വനമിത്ര പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇത്തരം മെച്ചത്തിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകള്, ഓർഗനൈസേഷൻസ്, വ്യക്തികള്, സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളെയും വനംവകുപ്പ് ഈ പറഞ്ഞ പുരസ്കാരത്തിലൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും വലുതും ചെറുതുമായിട്ടുള്ള ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയൊക്കെ സംഘടനകൾ വളരെ സജീവമായിട്ട് തന്നെ പ്രകൃതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇക്കോ ടൂറിസം പ്രോഗ്രാംസിൽ കൂടുതലായിട്ട് അവർ കൈകോർക്കുന്നുണ്ട്. വനംവകുപ്പുമായിട്ടൊക്കെ മെച്ചപ്പെട്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെയും വളരെയധികം സ്വാഗതാർഹമാണ്.
1: സഞ്ചാരികൾ കാടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഈ വഴിതെറ്റാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? ഇപ്പൊ ജി പി എസ് ഒക്കെ വർക്ക് ചെയ്യാത്ത അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനുള്ള മാർഗങ്ങൾ?
0: ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സഞ്ചാരികൾ ഒറ്റയ്ക്ക് കാട്ടിൽ കയറാനേ പാടില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഏതൊരു സഞ്ചാരിയും ഒരു വനയാത്രയ്ക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതിനൊരു അനുമതി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഈ അനുമതി വാങ്ങിക്കുമ്പോൾ തന്നെ ആ പ്രദേശത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു ഗൈഡിനെ കൂട്ടി മാത്രമേ ഏതൊരു സഞ്ചാരിയെയും കാടിനുള്ളിലേക്ക് നമ്മൾ വിടുകയുള്ളൂ. അതുപോലെ തന്നെ ആ യാത്രയിലെ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള റൂട്ടായിരിക്കും, അല്ലാതെ പോകില്ല. അപ്പൊ ഈ രണ്ട് സാധ്യത കൊണ്ട് തന്നെ ഒരിക്കലും കാട്ടിനുള്ളിൽ വഴിതെറ്റാൻ ഒട്ടും സാധ്യതയില്ലെന്ന് തന്നെ പറയാം. ഒരു ഉദാഹരണത്തിന്, പെട്ടെന്ന് ഏതെങ്കിലും ഒരു വന്യജീവി എന്താ വയലന്റ് ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടു, അപ്പോൾ ഒന്ന് വഴി മാറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എത്താൻ പാകത്തിനുള്ള ഒരു ഗൈഡ് കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വഴി തെറ്റുന്ന പ്രശ്നമില്ല. പിന്നെ ജി പി എസിന്റെ കാര്യം കൊണ്ട് പറയാം, ജി പി എസ് ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ ആണെങ്കിലും വർക്ക് ചെയ്യും, നമുക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെയും വർക്ക് ചെയ്യും. അപ്പോൾ ലൊക്കേഷൻസൊക്കെ അങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വഴി തെറ്റൽ എന്ന് പറയുന്ന ഒരു കാലം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ലെന്നുള്ളതാണ്.
1: ഹലോ.
2: ഹലോ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ഇവിടെ പട്ടത്തിനടുത്ത് മുട്ടട താമസിക്കുന്ന ഒരു കൃഷ്ണൻ നമ്പൂതിരി എന്ന്
1: പറയും.
2: മാഡം, എനിക്കൊരു സംശയം എന്ന് പറയുന്നത്, ഈ ടൂറിസത്തിനായിട്ട് വരുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഈ വലിയ മൃഗങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയിലോട്ടായിരിക്കും വിടുന്നത്.
1: പക്ഷെ
2: എന്നാലും ഈ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവില്ലേ?
0: ആ പേടി വളരെ ന്യായമാണ്. എല്ലാ ജീവികളും കാട്ടിലുണ്ട്. ഈ പറഞ്ഞ പലതരത്തിൽപ്പെട്ട പാമ്പുകള്, ഇഴജന്തുക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, കാട്ടിനുള്ളിൽ പാമ്പുകടി ഏൽക്കുന്ന ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല. അത് എനിക്ക് തോന്നുന്നു ഇത്ര വിശാലമായിട്ടുള്ള ഇടം കിടക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ കാട്ടിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള ട്രക്ക് പാത്തിലൂടെയും വഴികളിലൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള യാത്രയിലൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറില്ല ഭാഗ്യവശാല്. അപ്പൊ അങ്ങനെ ഒരു പേടി ഇല്ല, ഇല്ല, ഇല്ല, യാത്രക്കാർക്കൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല.
2: ആണെങ്കിലും നമുക്കിപ്പോ സാധാരണ ഈ നാട്ടിൽ നിന്ന് പിടിക്കുന്ന പാമ്പിനൊക്കെ വനത്തിലാണല്ലോ കൊണ്ടുവിടുന്നത്.
0: സന്ദർശകർ പോകുന്ന ഇടത്തേക്ക് എന്തായാലും വിടില്ല. കാട്ടിൽ പോകുമ്പോ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നല്ലൊരു ഷൂസ് ധരിക്കണം എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ആ പ്രശ്നവും അവിടെ പരിഹരിക്കാം. നമുക്ക് ആ പേടിക്ക് പോലും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കാം.
1: ഒരു സീസൺ അനുസരിച്ച് ഇപ്പൊ മഴക്കാലം, വേനൽക്കാലം, മഞ്ഞ്, അങ്ങനെ ഓരോ സമയത്തുണ്ടാവും. ഈ ട്രക്കിങ്ങില് സീസൺ അനുസരിച്ചുള്ള ഒരു പ്രത്യേകതകള്, അത് എങ്ങനെയൊക്കെയാണ് സന്ദർശകർ അത് കൂടുതലായിട്ട് ഏത് സീസണാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ സീസണിൽ ഓരോന്നുള്ള പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: എല്ലാ സീസണിലും ശരിക്കും ട്രക്കിംഗ് നടത്താറുണ്ട്. ചിലർക്ക് മൺസൂൺ ട്രക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. കോരിയൊരിച്ച് പെയ്യുന്ന മഴക്കാലത്ത് യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. ഒരു കോട്ടൊക്കെ ഇട്ട് നല്ല മഴയത്ത് കാട്ടിലൂടെ സഞ്ചരിക്കാന്ന്
1: പറയുന്ന
0: ഒരു പ്രത്യേക അനുഭവമാണല്ലോ. അതിനായിട്ട് മാത്രം വരുന്ന യാത്രക്കാരുമുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ അതിനെ പറയാം. ചിലർക്ക് മഴക്കാലത്ത് പോകാനേ ഇഷ്ടമില്ലായിരിക്കും. കാട്ടിലൊക്കെ വരുമ്പോൾ അട്ടയുണ്ടാവില്ലേ എന്നൊക്കെ ഉള്ള നേരത്തെ ഇഴജന്തുവിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഇത് അങ്ങനെ പേടിക്കേണ്ട
1: ആളല്ലെങ്കിലും,
0: അപ്പൊ ഓരോ സീസണിലും ഈ രീതിയൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും നല്ലൊരു ഷൂസ്, ഏത് തരത്തിലുള്ള പ്രതലത്തിലും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന തരത്തില് ഉള്ള നല്ലൊരു ഷൂസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ മഴക്കാലമാണെങ്കിൽ നിശ്ചയമായിട്ട് ഒരു നല്ല കോട്ട് ഉണ്ടായിരിക്കണം, മഴക്കോട്ട് ഉണ്ടായിരിക്കണം. കൈകൾ കഴുവതും രണ്ട് കൈകളും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ യാത്രയ്ക്ക് വളരെ നല്ലതാണ്. കാരണം എന്തെങ്കിലും ഒന്ന് പിടിക്കാനോ പെട്ടെന്നൊന്ന് തെന്നി വീഴുകയാണെങ്കിൽ ഒരു കൈ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അത് നമുക്ക് ചെറിയൊരു ബാഗിൽ അത്യാവശ്യ സാധനങ്ങൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ കരുതുന്നത് നന്നായിരിക്കും. നമുക്ക് എപ്പോഴും കഴിക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് കരുതുന്നത്, ഇതൊക്കെ അത്യാവശ്യം കരുതാവുന്ന കാര്യങ്ങളാണ്.
1: അപ്പോ ഇത്രയും നേരം നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോ ഓരോ സഞ്ചാരിക്കും കാടിനെ അറിഞ്ഞ്, പ്രകൃതിയെ അറിഞ്ഞ്, പ്രകൃതിക്ക്

0: ഒരു ദോഷം തട്ടാത്ത രീതിയിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ എല്ലാ പൊതുജനങ്ങൾക്കും വേണ്ടി ഒരുക്കാൻ സാധിക്കട്ടെ എന്നും വിചാരിക്കുന്നു. മാമിന് ആകാശവാണിയുടെ നന്ദി.
1: താങ്ക് യു.
2: വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ള മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് എം ആർ രഞ്ജിനി.

പ്രിയ ശ്രോതാക്കളെ, 101.9 അനന്തപുരി FM-ൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പരിണയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
8: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: അടുത്ത ഗാനം ചിത്ര പാടിയതാണ്. ചിത്രം കാലം മാറി കഥ മാറി. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ദേവദാസ് എഴുതി, രവീന്ദ്രൻ ഈണമിട്ട ഗാനം, യേശുദാസ് പാടിയത്. ചിത്രം ആദ്യത്തെ അനുരാഗം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
2: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
4: വേണം വേണം, ചെല്ലം പോവാം.
0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 to 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രിഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 to 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് മങ്കൊമ്പ ഗോപാലകൃഷ്ണന്റെ വരികൾ, രാജാമണിയുടെ സംഗീതം, ചിത്രം കേളികൊട്ട്.

0: FM 101.9, സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ LPG വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 42 രൂപ മുതൽ 53.50 രൂപയാണ് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ നഗരങ്ങളിൽ വർദ്ധിപ്പിച്ചത്. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിനനുസരിച്ച പുരോഗതി സംസ്ഥാനത്തും കൊണ്ടുവരുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംസ്ഥാന പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യ നേടി മിടുക്കരാകുന്നതിനോടൊപ്പം മാനവികതയുടെ മഹത്വം ഉൾക്കൊള്ളുന്ന മനുഷ്യരായി വളരാനും ഓരോ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ആശംസാ സന്ദേശം നൽകുകയായിരുന്നു പിണറായി വിജയൻ. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര, മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസുകളിൽ നടപ്പാക്കിയ PM ഉഷ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. JEE അഡ്വാൻസ്ഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. JEE.ADV.AC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. മലേഷ്യയിൽ 16 താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ വിലക്കുന്ന നിയമം നടപ്പാക്കാൻ നടപടി തുടങ്ങി. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പ്രായപരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്ന നിയമമാണ് കൊണ്ടുവരുന്നത്. ഉഗാണ്ടയിലെ എബോള ബാധിത പ്രദേശങ്ങളിൽ മരുന്നുകൾ ഉൾപ്പെടെ അടിയന്തര സഹായങ്ങൾ എത്തിച്ച ഇന്ത്യയുടെ നടപടിയെ ആഫ്രിക്കൻ യൂണിയൻ ആരോഗ്യ ഏജൻസി സ്വാഗതം ചെയ്തു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യയുടെ നടപടിക്ക് അവർ നന്ദി അറിയിച്ചു. സ്വർണവില പവന് 600 രൂപ കുറഞ്ഞ് 114,560 14,320 രൂപയാണ് ഗ്രാമിന്. FM ന്യൂസ് ലൈൻസിനി 1 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.
0: ജെ ശശികുമാർ സംവിധാനം ചെയ്ത് 1974 പുറത്തിറങ്ങിയ ചിത്രമാണ് സേതുബന്ധനം. ദ പാരന്റ് ട്രാപ്പ് എന്ന ഇംഗ്ലീഷ് സിനിമയെ ആധാരമാക്കി കുഴന്തയും ദൈവവും എന്നൊരു തമിഴ് ചിത്രം നിർമ്മിക്കുകയുണ്ടായി. അതിന്റെ പുനർനിർമ്മാണമായിരുന്നു സേതുബന്ധനം എന്ന ചലച്ചിത്രം. ശ്രീകുമാരൻ തമ്പിയാണ് ഇതിന്റെ തിരക്കഥ എഴുതിയത്. ഗാനങ്ങൾ രചിച്ചതും ശ്രീകുമാരൻ തമ്പിയാണ്. സംഗീതം ദേവരാജൻ. പ്രേം നസീർ, ജയഭാരതി, സുകുമാരി, അടൂർഭാസി തുടങ്ങി ഒട്ടനവധി താരനിര ഈ ചിത്രത്തിൽ അഭിനയിച്ചു. ഇന്ന് ചിത്രമഞ്ജുഷയിൽ സേതുബന്ധനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യം യേശുദാസ്, ഐരൂർ സദാശിവൻ, പി മാധുരി എന്നിവർ പാടിയ ഗാനം

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ചിത്രമഞ്ജുഷയിൽ കേൾക്കുന്നത് സേതുബന്ധനം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ. അടുത്ത ഗാനം യേശുദാസും സംഘവും പാടിയതാണ്.

0: നേരിയ വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കേൾക്കാം ലത പാടിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജുഷയിൽ ഇന്ന് കേട്ടത് സേതുബന്ധനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.

ഇനി കേൾക്കാം തിരൈപ്പൂക്കൾ. അമ്മൻ കോവിൽ കിഴക്കാലെ എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.

0: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: സുന്ദര പുരുഷൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: തിരൈപ്പൂക്കൾ ഇനി 2:45 കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആശ്രാമം ESIC ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു.
2: കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൃത്യമായ പോഷകാഹാരം ആവശ്യമാണ്. ദിവസത്തിൽ 6 മുതൽ 7 മണിക്കൂർ വരെ കുട്ടികൾ ചിലവഴിക്കുന്നത് സ്കൂളിലാണ്. അതിനാൽ തന്നെ അവരുടെ ഉച്ചഭക്ഷണം അഥവാ പാക്ഡ് ലഞ്ച് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. വെറും ഒരു വിശപ്പടക്കൽ മാത്രമല്ല, മറിച്ച് ക്ലാസ് മുറിയിൽ സജീവമായിരിക്കുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് നല്ല പാക്ഡ് ലഞ്ചിന്റെ ലക്ഷ്യം. ശരിയായ പോഷകാഹാരം കുട്ടികളുടെ ഓർമ്മശേഷിയും ഏകാഗ്രതയും പഠനക്ഷമതയും സ്വാധീനിക്കുന്നു. ഇരുമ്പിന്റെയും മാംസ്യത്തിന്റെയും കുറവ് അമിതമായ ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. അതിനാൽ സ്കൂളിലെ ഉച്ചഭക്ഷണം പഠന പ്രകടനത്തെയും പരോക്ഷമായി സ്വാധീനിക്കുന്നു. ഇന്നത്തെ അതിവേഗ ജീവിതശൈലിയിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും തിരക്കേറിയ പ്രഭാത സമയങ്ങളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളിലേക്കോ പോഷകമൂല്യം കുറഞ്ഞ വിഭവങ്ങളിലേക്കോ മാതാപിതാക്കൾ തിരിയാറുണ്ട്. രുചികരമായതിനാൽ കുട്ടികളും ഇത്തരം ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഫ്രീസ് ഡ്രൈ ചെയ്ത ചിക്കൻ, മീൻ, റെഡി ടു ഈറ്റ് കറികൾ എന്നിവയിൽ ധാരാളം ഉപ്പ്, കൊഴുപ്പ് എന്നിവ അടങ്ങിയിരിക്കും. രുചി കൂട്ടുന്ന കെമിക്കലുകളും പ്രിസർവേറ്റീവുകളും ഭക്ഷണത്തിന്റെ സ്വാഭാവിക ഗുണം കുറച്ച് ജീവിതശൈലി

രോഗസാധ്യത വർദ്ധിപ്പിക്കും. ഇത്തരം ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന കുട്ടികൾ പിന്നീട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തോട് വിരക്തി കാണിക്കാറുമുണ്ട്. സന്തുലിതമായ ടിഫിൻ എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, നല്ല കൊഴുപ്പ്, ഫൈബർ അഥവാ നാരുകൾ എന്നിവ അടങ്ങിയതായിരിക്കണം ലഞ്ച് ബോക്സ്. കുട്ടികൾക്ക് ആവശ്യമായ ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് കാർബോഹൈഡ്രേറ്റ്. അരി, ഗോതമ്പ്, ഓട്സ്, കൂവരക് തുടങ്ങിയ ധാന്യങ്ങൾ കൊണ്ടുള്ള ചോറോ പലഹാരമോ ഉൾപ്പെടുത്താം. തവിടുള്ള ധാന്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയിലെ ബി വിറ്റാമിനുകൾ, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവ വളർച്ചയ്ക്കും പ്രതിരോധശേഷിക്കും അത്യാവശ്യമാണ്. എന്നാൽ അമിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് അമിതവണ്ണത്തിന് കാരണമാകും. അതിനാൽ പാത്രത്തിന്റെ അരഭാഗത്ത് ധാന്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയാണ് നല്ലത്. ബാക്കി പകുതി ഭാഗം പ്രോട്ടീനും പച്ചക്കറികളും ഉൾപ്പെടുത്തണം. മുട്ട, പയർവർഗ്ഗങ്ങൾ, കടല, പനീർ, മീൻ, ഇറച്ചി, സോയാബീൻ എന്നിവ മികച്ച പ്രോട്ടീൻ സ്രോതസ്സുകളാണ്. മീൻ, മാംസം എന്നിവ വേഗിച്ചു നൽകുന്നതാണ് നല്ലത്. വറുത്ത മാംസത്തില് ഉപ്പും എണ്ണയും അമിത ക്ഷീണം ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇത് ഏകാഗ്രത കുറയ്ക്കുവാനും സാധ്യതയുണ്ട്. അമിതമായി ദാഹം അനുഭവപ്പെടാനും കാരണമാകുന്നു. പച്ചക്കറികൾ സാലഡായോ തോരൻ, അവിയൽ, കറികൾ എന്നിവയായോ ഉൾപ്പെടുത്താം. കാരറ്റ്, ചീര, ബീട്രൂട്ട്, തക്കാളി എന്നീ പച്ചക്കറികൾ വേഗിച്ച് ഉടച്ച് ചോറിനൊപ്പം ചേർത്തും നൽകാം. ഇത് വിഭവ വൈവിധ്യത്തിനൊപ്പം പോഷകങ്ങളും ഉറപ്പാക്കുന്നു. കുട്ടികൾ ഊണിനു ശേഷം അല്പം മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിനായി ഉച്ചഭക്ഷണത്തിനൊപ്പം എല്ലാ ദിവസവും ഒരു പഴം നൽകാൻ ശ്രമിക്കണം. പകുതി ആപ്പിൾ, ചെറുപഴം, അഞ്ചോ ആറോ ഗ്രേപ്സ് എന്നിങ്ങനെ കുറഞ്ഞ അളവിൽ കൊടുത്ത് ശീലിപ്പിക്കാം. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ഭക്ഷണ ചിട്ട വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതിനൊപ്പം മധുരപലഹാരം, ചോക്ലേറ്റ് എന്നിവ കഴിക്കുന്നതും ഒഴിവാക്കാൻ സാധിക്കും. കളികളിൽ സജീവരായ കുട്ടികൾക്ക് പഴങ്ങളിലെ വെള്ളവും ധാതുക്കളും ഉന്മേഷം നൽകുന്നു. നട്ട്സ്, സീഡ്സ് എന്നിവ നല്ല കൊഴുപ്പിന്റെ ഉറവിടങ്ങളാണ്. കപ്പലണ്ടി, ബദാം, മത്തൻ വിത്ത് എന്നിവ സാലഡിനൊപ്പമോ ചമ്മന്തിയായോ തൈരിലോ ചേർത്ത് ഉപയോഗിക്കാം. നട്ട്സ് ഉൾപ്പെടുത്തുമ്പോൾ ഉപ്പില്ലാത്തവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാന്യവർഗ്ഗങ്ങളാണെങ്കിലും ഇവയിൽ പ്രോട്ടീൻ, നാരുകൾ, കാൽഷ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ബി വിറ്റാമിനുകൾ എന്നിവ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. അസ്ഥികളുടെ വളർച്ചയ്ക്കും നാഡീപ്രവർത്തനത്തിനും കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ചെറുധാന്യങ്ങൾ ഉത്തമമാണ്. വിവിധ തരം മില്ലറ്റുകൾ ഉപയോഗിച്ച് ദോശ, അട, പുലാവ് എന്നിങ്ങനെ വിഭവങ്ങൾ തയ്യാറാക്കാം. ആഴ്ചയിൽ ഒരു ദിവസം മില്ലറ്റ് ഡേ ആയി ആചരിക്കുന്നത് നല്ലൊരാശയമാണ്. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ കുട്ടികൾ ഭക്ഷണം മുഴുവൻ കഴിക്കാതെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. ഇത് കുട്ടികളിൽ പോഷകക്കുറവിനും ക്ഷീണത്തിനും കാരണമാകുന്നു. ഈ പ്രശ്നത്തിന്റെ പിന്നിലെ കാരണങ്ങളും പരിഹാരങ്ങളും എന്തെന്ന് നോക്കാം. കുട്ടികൾക്ക് നിറമുള്ളതും ആകർഷകവുമായ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ താൽപര്യം. ഒരേ രീതിയിലുള്ള വിഭവങ്ങൾ ദിവസവും കാണുമ്പോൾ അവർക്ക് മടി തോന്നാം. വെറൈറ്റി ഇല്ലാത്തത് പാക്ഡ് ലഞ്ചിനോട് താൽപര്യം കുറയ്ക്കും. ഇഡ്ഡലി, ദോശ തുടങ്ങിയ പലഹാരങ്ങളിൽ പച്ചക്കറികൾ പൊടിയായി അരിഞ്ഞു ചേർക്കുകയോ അരച്ചു ചേർക്കുകയോ ചെയ്യാം. ഇവ ഭക്ഷണത്തിന് വ്യത്യസ്ത നിറം നൽകുന്നു. എന്നും ഒരേ അരിയിൽ ഉള്ള ചോറിനേക്കാൾ നല്ലത് വിവിധ ഇനം അരിവർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് ബസ്മതി പോലുള്ളവ ഉൾപ്പെടുത്താം. കുട്ടികൾ ആദ്യം കണ്ണുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവിധ ആകൃതിയിലും ഡിസൈനിലും പലഹാരങ്ങൾ പരീക്ഷിക്കാം. ലഞ്ച് ബ്രേക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അധിക സമയം എടുത്ത് കഴിക്കേണ്ട ഭക്ഷണം കുട്ടികൾ ഒഴിവാക്കും. മിക്സഡ് പുലാവ്, വെജിറ്റബിൾ മിനി ഇഡലി, ചപ്പാത്തി റോൾ തുടങ്ങി വളരെ എളുപ്പത്തിൽ കഴിക്കാവുന്ന വിഭവങ്ങൾ തയ്യാറാക്കി നൽകണം. പനീർ, മുട്ട, ചിക്കൻ, നട്ട്സ് എന്നിവ ഇത്തരം വിഭവങ്ങളിൽ ചേർക്കുന്നത് പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു കാരണമാണ് ഭക്ഷണം തണുത്ത് രുചി മാറുന്നത്. അതിനാൽ തണുത്താലും രുചി മാറാത്ത ഭക്ഷണ പദാർത്ഥങ്ങളും പാചക രീതികളും തിരഞ്ഞെടുക്കണം. സ്റ്റീൽ ഇൻസുലേറ്റഡ് ടിഫിൻ ബോക്സുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ടിഫിൻ ബോക്സ് ചോർന്നൊലിക്കുന്നത് വളരെയധികം ശ്രദ്ധ നൽകേണ്ട പ്രശ്നമാണ്. കറികൾ തമ്മിൽ ചേർന്നു പോകുന്നതും ടൗവലിൽ കറികൾ പറ്റുന്നതും ഒക്കെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വളരെയധികം എണ്ണ ചേർത്ത വിഭവങ്ങളും ഉച്ചയോടെ മണവും രുചിയും മാറി അറപ്പുളവാക്കാൻ കാരണമായേക്കാം. ആവി പറക്കുന്ന ചോറും കറികളും ലഞ്ച് ബോക്സിൽ ഉടൻ തന്നെ അടയ്ക്കരുത്. ഇതിലെ ആവി വെള്ളത്തുള്ളികളായി മാറി ഭക്ഷണത്തിലേക്ക് വീഴുകയും ഭക്ഷണം പുളിച്ചു പോകാനും കാരണമാകുന്നു. ചാറുകറികൾക്ക് പകരം മെഴുക്കുപുരട്ടി, ഉപ്പേരി എന്നിവ നൽകുന്നതാണ് നല്ലത്.
ചിലപ്പോൾ മാതാപിതാക്കൾ ആരോഗ്യകരമാണെന്ന്

0: കാരണത്താൽ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നിർബന്ധിച്ച് നൽകാറുണ്ട്. ഇത് കുട്ടികളിൽ ഭക്ഷണത്തോടുള്ള വിരോധം വർദ്ധിപ്പിക്കും. കുട്ടികളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവയെ ആരോഗ്യകരമായ രീതിയിൽ നൽകുന്നതാണ് കൂടുതൽ ഫലപ്രദം. കുട്ടികളെ മെനു പ്ലാനിംഗിലും ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുമ്പോഴും ഉൾപ്പെടുത്തുന്നത് അവരുടെ ഭക്ഷണ താൽപര്യം വർദ്ധിപ്പിക്കും. ഭക്ഷണത്തിന്റെ അളവും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ വലിയ പോർഷൻസ് പാക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മുഴുവൻ കഴിക്കാൻ കഴിയാതെ വന്നേക്കാം. കുട്ടിയുടെ വയസ്സിനും വിശപ്പിനും അനുസരിച്ച് പാക്ക് ചെയ്യുന്നതാണ് ഉചിതം. ഇതിനായി പോഷകാഹാര വിദഗ്ധരുടെ സഹായം തേടുന്നതും ഉചിതമാണ്. കുട്ടികൾക്ക് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ശാരീരിക അസ്വസ്ഥതകളോ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. പാൽ, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ തുടർച്ചയായി വയറുവേദന അനുഭവപ്പെടുന്നതായി പറയുന്നുണ്ടെങ്കിൽ അത് ഇൻടോളറൻസ് മൂലമാകാം. നിർബന്ധിച്ച് ഇത്തരം ഭക്ഷണം നൽകുന്നത് ദഹന പ്രക്രിയ താറുമാറാക്കും. ദിവസവും തൈര് നൽകുന്നത് ആമാശയത്തിൽ നല്ല ബാക്ടീരിയാസ് വളരാൻ സഹായിക്കുന്നു. അധികം പുളിയില്ലാത്ത കട്ടിത്തൈര് നൽകാൻ ശ്രദ്ധിക്കണം. പഴങ്ങളും പച്ചക്കറികളും ഗ്രേറ്റ് ചെയ്തോ ഫിംഗർ ബൈറ്റ്സ് ആയോ നൽകാം. തേൻ, ഒറിഗാനോ, ചാട്ട് മസാല, നാരങ്ങാനീര് എന്നിവ ചേർക്കുന്നത് കൂടുതൽ നേരം പഴങ്ങൾ കേടാകാതെ ഇരിക്കുവാനും ഒപ്പം വ്യത്യസ്ത രുചിയും നൽകുന്നു. എന്നും ഒരേ പഴങ്ങളും പച്ചക്കറികളും നൽകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഇലക്കറികൾ തോരനായി നൽകുന്നതിനൊപ്പം ചോറിലോ പലഹാരത്തിന്റെ മാവിലോ പ്യൂരിയായി ചേർത്ത് നൽകാം. ഇത് കാണാൻ ഭംഗിയുള്ളതും പോഷക ഗുണമുള്ളതുമായ വിഭവമായി മാറുന്നു. പുതിന ചട്നി, മല്ലിയില ചട്നി തുടങ്ങിയവയും പരീക്ഷിക്കാം. ഭക്ഷണത്തോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വെള്ളം. സ്കൂളിലേക്ക് വാട്ടർ ബോട്ടിൽ നിർബന്ധമായും കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. മറ്റൊരു ചെറിയ കുപ്പിയിൽ പഞ്ചസാര ചേർക്കാത്ത പഴച്ചാറുകളോ നാരങ്ങാവെള്ളമോ കരിക്കുവെള്ളമോ നൽകാം. ആഫ്റ്റർ സ്കൂളിലും ട്യൂഷനും പോകുന്ന കുട്ടികൾക്ക് ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായി തുടരാൻ ഇത് സഹായിക്കും. എന്നാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസ് എന്നിവ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. കുട്ടികൾക്ക് സ്നാക്സായി മൈദ അടങ്ങിയ ബിസ്ക്കറ്റ്, ബ്രെഡ് എന്നിവ നൽകുന്നതും നല്ലതല്ല. ഇവ വിശപ്പ് ശമിപ്പിക്കുകയും തത്ഫലമായി ഉച്ചഭക്ഷണം ഒഴിവാക്കാനും സാധ്യതയുണ്ട്. കുട്ടികളിൽ നല്ല ഭക്ഷണശീലം വളർത്തുന്നതിൽ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പങ്ക് വലുതാണ്. ഭക്ഷണം ഒരു നിർബന്ധമല്ല, മറിച്ച് സന്തോഷകരമായ അനുഭവമാണ് എന്ന് കുട്ടികൾക്ക് തോന്നണം. സന്തുലിതമായ ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഊർജവും ഉല്ലാസവും ഉണ്ടാകും. അതുകൊണ്ടുതന്നെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും തയ്യാറാക്കുന്ന ഉച്ചഭക്ഷണം കുട്ടികളിൽ നല്ല ഭക്ഷണശീലങ്ങളും ആരോഗ്യകരമായ ഭാവിയും വളർത്തുന്ന നിക്ഷേപമായി തീരുന്നു.
1: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആശ്രാമം ESIC ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുമാരി എന്ന ചിത്രത്തിനു വേണ്ടി അഖിൽ ജയചന്ദ്, വൈഗ നമ്പ്യാർ എന്നിവർ പാടിയത്. രചന കൈതപ്പുറം, സംഗീതം ജേക്സ് ബിജോയ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ലാൽ ജോസ് എന്ന ചിത്രത്തിന് വേണ്ടി സിജ് ശ്രീറാം പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ജോപോൾ, സംഗീതം വിനീഷ് മണി.

0: ചലച്ചിത്രഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം ഏകതാരയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സുപ്രീംകോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 37. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം സ്റ്റേ ചെയ്യാനാവില്ലെന്നും ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാവില്ലെന്നും ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓരോ മിനിറ്റിലും ഉണ്ടാകുന്ന പുതിയ അറിവുകളെ പിന്തുടരുക എന്നതാണ് വിദ്യാർത്ഥികളുടെ മുന്നിലെ വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ അറിവുകളിലേക്ക് കുട്ടികളിൽ ജിജ്ഞാസ വളർത്തിയെടുക്കുകയാണ് വേണ്ടതെന്നും സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാലഹരണപ്പെട്ട കാര്യങ്ങൾ ഇനിയും കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ലെന്നും ആധുനികമായ സംഗതികളാണ് പഠിപ്പിക്കേണ്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്ത ബാധിതർക്ക് ടൌൺഷിപ്പിലെ വീടുകളിൽ താമസിക്കാൻ വേഗത്തിൽ സൌകര്യം ഉണ്ടാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ടൌൺഷിപ്പ് സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തും.

ഉയർത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരും ദാതാക്കളുടെയും കൂട്ടായ്മയായ ലിവർ ഫൌണ്ടേഷൻ കോഴിക്കോട്ട് സംസ്ഥാന സംഗമം സംഘടിപ്പിച്ചു. എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. FM ന്യൂസ് ലൈൻസിനി 2 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഏകതാര. ആയിരം പക്ഷികൾ പാടിപ്പറന്നാലും ആകാശം ഒന്നു തന്നെയാണെന്നും വേഷങ്ങൾ ആയിരമുണ്ടെങ്കിലും കർമ്മവേദാന്തം ഒന്നു തന്നെയാണെന്നും എഴുതിയ കവി എസ് രമേശൻ നായർ. ഇന്ന് ഏകതാരയിൽ എസ് രമേശൻ നായർ എഴുതിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1985 അദ്ദേഹം ചലച്ചിത്രഗാന രംഗത്ത് എത്തുന്നത്. അദ്ദേഹത്തിന്റെ താളബോധം കവിതകൾക്ക് നൈസർഗിക ഭംഗി നൽകി. ആയിരക്കണക്കിന് ഭക്തിഗാനങ്ങളിലൂടെ, അനേകം ലളിതഗാനങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ എക്കാലവും എസ് രമേശൻ നായർ നിറഞ്ഞു നിൽക്കും. പ്രിയ ശ്രോതാക്കളെ, ഏകതാരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ആദ്യം കേൾക്കാം ആകാശഗംഗയ്ക്കു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ബെണി ഇഗ്നേഷ്യസ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കേൾക്കാം മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ബെനി ഇഗ്നേഷ്യസ്.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കം അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഏകതാരയിൽ ഇനി കേൾക്കാം. അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് MG രാധാകൃഷ്ണൻ.

0: വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏകതാര, എസ് രമേശൻ നായർ എഴുതിയ ഏതാനും ഗാനങ്ങൾ. ഇനി കേൾക്കാം ഏപ്രിൽ 19 എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. സംഗീതം രവീന്ദ്രൻ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: കേൾക്കാം ദോസ്ത് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീനിവാസ് പാടിയ ഗാനം. സംഗീതം വിദ്യാസാഗർ.

0: നേരെ ജോലി
1: എന്നാ ഇനി ഒന്നും നോക്കാനില്ല. അനേഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. അനേഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
4: ബുധൻ ഉച്ചയ്ക്ക് 12:40
3: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, നിയർ വെറൈറ്റി മാൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
4: ഏകതാരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് രമേശൻ നായർ എഴുതിയ ചില ഗാനങ്ങൾ. ഇനി കേൾക്കാം 10 എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. സംഗീതം ദർശൻ രാമൻ.

0: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലം മൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
1: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
0: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലം മോഡ്.
2: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
3: കെ വി മഹാദേവൻ സംഗീതം നൽകിയ ഗാനം, ചിത്രം രംഗം, പാടിയത് കൃഷ്ണചന്ദ്രൻ, കെ എസ് ചിത്ര എന്നിവർ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയ ഗാനം. ചിത്രം അനിയത്തിപ്രാവ്. സംഗീതം ഔസേപ്പച്ചൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 to 12:00. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രിഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495 56 4321 9 4 5 5 6 3 2 1 9 4 5 5 6 3 2 1. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 to 12:00. അറിയിപ്പ് കഴിഞ്ഞു. എസ് രമേശൻ നായർ എഴുതിയ ഗാനങ്ങളിൽ അടുത്തത് അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. സംഗീതം വിദ്യാധരൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലൈംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും. രാവിലെ 9 തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങും. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഉദ്ഘാടനം നാളെ. വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. അതിരപ്പള്ളി വൈശേരിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. ഫെൻസിംഗ് വിവരങ്ങൾ പോർട്ടൽ വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി തള്ളി. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. റഷ്യയിലെ ഉലിയാനോവ്സ്ക് സാഹിത്യനഗരം സംഘടിപ്പിക്കുന്ന ദ കളേഴ്സ് ചൈൽഡ്ഹുഡ് ഇൻസ്പിറേഷൻ പരിപാടിയിൽ കോഴിക്കോട് യുനെസ്കോ സാഹിത്യനഗരവും പങ്കാളിയാകും. ഇതിന്റെ ഭാഗമായി ഈ മാസം 5 കോഴിക്കോട്ടെ സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിൽ സമൂഹ ചിത്രരചനാ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സന്നദ്ധ രക്തദാന രംഗത്തും ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്തും ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് കെ ജയന്ത് എംഎൽഎ. കോഴിക്കോട്ട് ബ്ലഡ് ഡോണേഴ്സ് ഫോറം സംസ്ഥാന ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിലെത്തി. ബുധനാഴ്ച സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. FM ന്യൂസ് ലൈൻസ്, ഇനി 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ ഡോക്ടർ, അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഇന്ന് മിക്കവരെയും അലട്ടുന്ന ഒന്നാണ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവേദനകളും. ഇവയ്ക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെ ഫലപ്രദമായ പരിഹാരം കാണാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടുകൂടെയുള്ളത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയസ് ബെന്നിയാണ്. സ്വാഗതം സർ.
3: നമസ്കാരം.
2: അസ്ഥിരോഗ ചികിത്സയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രീതികളിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നൊന്ന് പറയാമോ?
3: ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, അസ്ഥിസന്ധിഗത രോഗങ്ങളിൽ, ഇപ്പം എല്ലൊടിയുന്ന ഫ്രാക്ചർ പോലത്തെ സിറ്റുവേഷൻസിൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തുടയല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കണങ്കാലിൻ്റെ ഉള്ളില് എല്ല് പൊട്ടി മാറിപ്പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ അല്ലാതെ വരുന്ന നമുക്കൊരു കൺസർവേറ്റീവ് മാനേജ്മെന്റ്, അതായത് ക്ലോസ്ഡ് മാനിപ്പുലേറ്റീവ് റിഡക്ഷൻ, നമുക്ക് പുറമെ നിന്ന് തന്നെ പിടിച്ചിട്ട് ശരിയാക്കാവുന്ന അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ല് പൊട്ടുന്നതും, അതുപോലെ തന്നെ ഈ സ്ഥാന ചലനം വന്നിട്ടുള്ള ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിലും ആയുർവേദത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ ഫലം കിട്ടുന്ന രീതിയിൽ അത് കറക്റ്റ് പൊസിഷനിലോട്ട് പിടിച്ചിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് അതിനുശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഫേസിൽ, അതായത് വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളിൽ ആയുർവേദത്തിന് വലിയ പങ്കുവഹിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മസ്കുലോസ്കെൽട്ടൽ പതോളജി, അതായത് പ്രായമാവുമ്പോൾ വരുന്ന അത്തരത്തിലുള്ള അസുഖങ്ങളിലും നീണ്ടു നിൽക്കുന്ന ഒരു അസുഖത്തിൽ നിന്നുള്ളൊരു മുക്തി കിട്ടാനായിട്ട് ആയുർവേദത്തിന്റെ പങ്ക് വലുതാണ്.
2: നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ.
4: ഹലോ
2: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
4: ചങ്ങനാശ്ശേരി സദാനന്ദ് എന്ന ഒരാളാണ് വിളിക്കുന്നത്. എന്റെ ഭാര്യയുടെ ക്രിസ്മസ് ചോദിക്കാൻ
2: വേണ്ടിയിട്ടാ.
3: നമസ്കാരം, പറഞ്ഞോളൂ.
4: നമസ്കാരം. അതെ, ഭാര്യയുടെ നട്ടലിന് വേദനയൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു. കാണിച്ചപ്പോ അവര് അവിടെ നിന്ന് സ്കാൻ ചെയ്തു, നട്ടലിന് സ്കാൻ ചെയ്യുകയോ എക്സ്റേ അടിക്കുകയോ ഒക്കെ ചെയ്തു. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവര് പറഞ്ഞു നട്ടലിനൊരു പ്രശ്നമുണ്ട്, തേയ്മാനമുണ്ട്, അന്ന് സ്കാനും കൂടി ചെയ്യാൻ പറഞ്ഞു. സ്കാനും കൂടി ചെയ്തുകൊണ്ട് കാണിച്ചു, ന്യൂറോ സർജറിയെ കാണിച്ചു. കാണിച്ചപ്പോ അവര് പറഞ്ഞു നട്ടലിന് താഴെട്ടുള്ള നരമ്പുണ്ടല്ലോ, നരമ്പിനൊരു ചെറിയ വളവും കാര്യങ്ങളും ചുരുക്കവും അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യാതെ കണ്ടത് മാറുമെന്ന് തോന്നുന്നു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പ്രായം 68 വയസ്സ് കഴിഞ്ഞു, അത് കാരണം പ്രായം ഇത്രയായതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്തില്ല. അപ്പം ആ കാല് കുത്തി നടക്കാനും എണ്ണിക്കാനും ഒന്നും വയ്യ, നട്ടലിന് വേദനയുണ്ട്, നേരെ ഉപസിക്കാനും ജോലി ചെയ്യാനും ഒന്നും വയ്യ, അപ്പൊ താഴോട്ട് കാലിനൊന്ന് വേദനയുണ്ട്. അത് കഴിഞ്ഞ് ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചു. ആയുർവേദത്തിൽ കാണിച്ചപ്പോ അവര് പറഞ്ഞു അവിടെ കിടന്ന് തിരുമണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയില്ല. അപ്പൊ ആ വിവരം ഒന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഈ നട്ടലിന് താഴോട്ടുള്ള വേദനയും കാര്യം നട്ടലിനകത്തോട്ടുള്ള വെയിൻ പ്രശ്നമാണ്. അപ്പൊ അത് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് അത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ ശരിയാവുമോ
3: എന്നുള്ളത്. അപ്പൊ ഇത്തരത്തില് ന്യൂറോ സർജൻ ശസ്ത്രക്രിയ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അത് വളരെ ഡെഫിനിറ്റീവ് ആയിട്ട് അവിടെ വേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നിലവിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അതിന്റെ ആ പഞ്ചായത്തിലെ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കണ്ടിട്ട് ഈ അസ്ഥി സംബന്ധമായ രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഉള്ള ഏറ്റവും അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഏതാണെന്ന് ചോദിക്കണം. എന്നിട്ട് ആ ആശുപത്രിയിലെ അമ്മയെ കൊണ്ടുപോയി ശാരീരിക പരിശോധന കൂടി നടത്തണം. ഈ MRI സ്കാനിങ് കയ്യിൽ വെക്കണം, ആ സ്കാൻ ചെയ്തതിന്റെ റിപ്പോർട്ടും ഫിലിമും എല്ലാം കയ്യിൽ വെക്കണം. അതുകൂടാതെ അവിടെ പോയി ആ ഡോക്ടറെ കണ്ട്, ചങ്ങനാശ്ശേരി അല്ലേ, അപ്പോൾ ഈ കോട്ടയം പത്തനംതിട്ട അവിടെയൊക്കെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട് ഈ അസ്ഥി സംബന്ധമായ രോഗങ്ങളുടെ. അപ്പൊ ആ ഡോക്ടർ പരിശോധിച്ചു നോക്കിയിട്ട് ആയുർവേദത്തിലെ ചികിത്സാ സാധ്യത പറയും. അപ്പൊ അങ്ങനെ ആയുർവേദത്തിലെ ചികിത്സാ സാധ്യത ഈ അമ്മയ്ക്ക്, അത് ശാരീരിക പരിശോധനയിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ, എല്ലാ രോഗികൾക്കും ശസ്ത്രക്രിയ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതാ ഞാൻ പറയുന്നത്, അപ്പൊ നമുക്ക് ഈ ശസ്ത്രക്രിയ വേണ്ട സിറ്റുവേഷനിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് നമുക്കൊരു അവസാന അത്താണിയായി, ലാസ്റ്റ് റിസോർട്ടാക്കി വെക്കണതാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് ഈ ഡോക്ടറെ കണ്ട് നമ്മുടെ ശാരീരിക പരിശോധന നോക്കി ആയുർവേദത്തിൽ ഇനി ചികിത്സാ സാധ്യത ഉണ്ടെങ്കിൽ അതിനൊന്ന് ശ്രമിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ നല്ലത്.
4: ആയുർവേദത്തിലെ
3: ഈ അസ്ഥിസന്ധിഗത രോഗ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണണം.
4: വേറെ സംശയം ആയുർവേദത്തിലെ ന്യൂറോയെ കാണിക്കണോ അതോ അസ്ഥി സംബന്ധിച്ചുള്ള കാണിക്കണോ?
3: അതായത് ആയുർവേദത്തിലെ അസ്ഥി സംബന്ധമുള്ള ഡോക്ടറെ കാണിക്കുക, ന്യൂറോ ഡോക്ടർ അവൈലബിൾ ആണെങ്കിൽ ആ ഡോക്ടറെ കാണുന്നതും നല്ലതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, ഇപ്പോൾ ഈ പേഷ്യന്റ് പറഞ്ഞ പോലെ സർജറി അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല പ്രത്യേക കാരണങ്ങളാൽ സർജറിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന് പ്രായോഗികമായിട്ട് സാധ്യതയില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ പല ആൾക്കാരും അത് പോസ്റ്റ്പോൺ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ 5 വർഷം 10 വർഷം ഇപ്പം ഒരുപാട് സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും അത്, അവർ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് ഇതിന് സൊല്യൂഷൻ കാണാൻ പറ്റാത്ത കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്ത് മാക്സിമം അങ്ങനെ തള്ളി വെക്കുന്നത് കാരണം അവരുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രം ബുദ്ധിമുട്ടിലാകും.
3: അതിപ്പോൾ പല ഘട്ടങ്ങളിലും ചില സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ശസ്ത്രക്രിയയുടെ ഡെഫിനിറ്റീവായി ആവശ്യമുള്ള ഒരു സാഹചര്യത്തിൽ അത് അപ്പോൾ തന്നെ ചെയ്താൽ അവർക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന രീതിയിലേക്ക് വരാൻ പറ്റും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ചില അസുഖങ്ങളിൽ ശസ്ത്രക്രിയ ഒഴിവാക്കാനേ പറ്റില്ല. ശസ്ത്രക്രിയ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പല ബുദ്ധിമുട്ടുകളും വരും. അപ്പോൾ ഇതിൽ പലപ്പോഴും പേശികൾ ശോഷിച്ചു പോയി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലാകാൻ നാളുകൾ എടുക്കും. അതിന് തന്നെ വളരെ കൃത്യമായിട്ട് വ്യായാമം തുടർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപക്ഷെ ചിലപ്പം അവർക്ക് ആയുർവേദത്തിൽ അപ്പോൾ തന്നെ കൃത്യമായ ഒരു ചികിത്സ ലഭിച്ചാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് ആ ചികിത്സ എടുക്കുക എന്നുള്ളത് പ്രധാനമാണ്.
2: ശസ്ത്രക്രിയയോട് സാധ്യതയുണ്ടെങ്കിൽ വിമുഖത കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്
3: പ്രധാനമാണ്. അത് പ്രധാനമാണ്, കാരണം അത് അത്രമേൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ അത് ഉറപ്പായിട്ടും തന്നെ ചെയ്യേണ്ടതുണ്ട്. കാരണം അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഈ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ രോഗി അനുഭവിക്കേണ്ടി വന്നേക്കാം.
2: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
5: ഡോക്ടർ, എനിക്ക് സന്ധിവാദം.
2: പേര് പറഞ്ഞിട്ട് സംസാരിക്കാമോ?
5: 58 വയസ്സ്.
3: അമ്മ പറഞ്ഞോളൂ കേട്ടോ.
5: സന്ധിവാദത്തിന് നാഡീ കഷായം എന്ന് പറഞ്ഞൊരു കഷായം കുടിക്കുന്നുണ്ട് ഡോക്ടറെ കണ്ട്, ആയുർവേദ ഡോക്ടറെ കണ്ട്. ഭയങ്കര വേദനയാ ശരീരം.
3: എത്ര നാളായിട്ടുണ്ടോ വേദന?
5: 6 മാസം തൊട്ടേ ഉണ്ട്. അത് പരിശോധിച്ചപ്പോഴാ അറിയുന്ന സന്ധിവാദമാണ്. ഡോക്ടർ, ഞാൻ ഈ മരുന്ന് കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ ചോദിച്ചതാ.
3: അമ്മ, എന്താണെന്നറിയോ, ഇത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഈ മരുന്ന് തുടരുക എന്നുള്ളത് പ്രധാനമാണ്. എന്ന് വെച്ചാൽ ഒരു മരുന്ന് തന്നെ തുടർച്ചയായിട്ട് കഴിക്കുക എന്നുള്ളതല്ല കാര്യം. അപ്പൊ അതുകൊണ്ട് അമ്മ ഈ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം, അതായത് ഇപ്പൊ ഒരു പ്രാവശ്യം കണ്ടപ്പോ ഒരു മരുന്ന് തന്നു എന്നുള്ളത് കൊണ്ട് അത് നിരന്തരം തുടരരുത്, അത് ഒരിക്കലും ചെയ്യരുത്, കാരണം അത് ദോഷമാണ്. അപ്പൊ അമ്മ വൈദ്യനിർദ്ദേശത്തോടെ, കാരണം ഇതിങ്ങനെ ഓരോ സ്റ്റേജ് അനുസരിച്ച് ഈ മരുന്നിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ മാത്രമേ മരുന്ന് കഴിക്കാവൂ. പിന്നെ അതുകൂടാതെ അമ്മ കാണുന്ന ഡോക്ടറുടെ അടുത്ത് തന്നെ ഒന്ന് ചോദിച്ച് ഇതിന് വേണ്ടുന്ന ചില വ്യായാമങ്ങൾ കൂടി അമ്മ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ നടക്കുക ഓടുക തുടങ്ങിയ കാര്യങ്ങളല്ലാതെ നമുക്ക് ഒട്ടുമേ ആ സന്ധികൾക്ക് ബുദ്ധിമുട്ട് വരാതെ, സന്ധികളെ ചലിപ്പിക്കാതെ തന്നെ പേശികളെ ബലപ്പെടുത്താനുള്ള ചില വ്യായാമങ്ങളുണ്ട്. അപ്പൊ അത് അമ്മ കാണുന്ന ഡോക്ടറുടെ അടുത്ത് തന്നെ ചോദിച്ച് ആ വ്യായാമങ്ങൾ കൂടി പഠിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അമ്മ 10 കൊല്ലം മുമ്പ് ചെയ്ത എല്ലാ കാര്യവും അതുപോലെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കരുത്. അത് സാധ്യമല്ല, അത് ഈ അസുഖം വന്നില്ലേലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ആക്ടിവിറ്റീസ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യം കാര്യങ്ങൾ. കാരണം തീർത്തും ആ കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും ബുദ്ധിമുട്ട് വരും, എന്നാൽ സ്ട്രെയിൻ വന്നാൽ കൂടുതൽ പ്രയാസം വരും. അപ്പൊ ഈ ഒരു ബാലൻസിൽ പോകാവുന്ന ജീവിതശൈലി ചിട്ടകൾ കൂടി ഈ കാണുന്ന ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ അമ്മയ്ക്ക് വേദന കുറയും. അതേപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ, ജീവിത നിലവാരത്തെ അധികം ബാധിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത്യാവശ്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
2: വിളിച്ചതിന് നന്ദി. സർ, യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന സന്ധിവേദനയ്ക്ക് ഇപ്പൊ ഗൗട്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിന് ആയുർവേദ പരിഹാര മാർഗം എന്താണ്?
3: ഇപ്പൊ എന്റെ അടുത്ത് ഒരു പ്രായമുള്ള ഒരു അമ്മ വന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ കൈക്ക് മരവിപ്പുണ്ട്, കത്തി പിടിക്കുമ്പോൾ കൈക്ക് മരവിപ്പുണ്ട്. അപ്പോൾ ഇത് പരിശോധിച്ച് നോക്കി കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമാണ്. അപ്പൊ ഇതിന് വേറെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് കൂടി ഇത് വരാം, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത് എനിക്കിപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും കത്തി പിടിക്കുമ്പോഴും മാത്രമേ ഉള്ളൂ, അപ്പൊ ഞാൻ കുറച്ചുകൂടി ഇത് കുടുംബം വരാം, കുടുംബം വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാന്ന് പറയുന്നത് പോലെ. ഇപ്പൊ ഈ ഗൗട്ടായിട്ട് കൃത്യം ഇടവേളകളിൽ എന്നെ വന്ന് കാണുന്ന എന്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് നമുക്ക് ഈ റെഡ് മീറ്റും ലെഗ്യൂംസും, പ്രത്യേകിച്ച് ഈ ബീഫ്, മട്ടൺ, പോർക്ക്, കടല, ഗ്രീൻ ബീസ്, വൻപയർ, പരിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കുകയും അത് തീർത്ത് ഒഴിവാക്കുക

0: ഉള്ളതല്ല, കുറയ്ക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയാം, ഇത് വരുമ്പോൾ കാണാൻ വേണ്ടി വരാം, അല്ലാതെ ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മനോഭാവമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് പ്രത്യേകിച്ച് ഇതിൽ വേറൊരു കാര്യം, ഇപ്പോൾ വരുന്ന മദ്യപാനം അതൊക്കെ ഇതിന് പ്രശ്നമുള്ള കാര്യങ്ങളാണ്, ചില ഇലക്കറികൾ ഇതിന് പ്രശ്നമുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ചില ആളുകൾ ധാരാളമായിട്ട് ഈ നട്സ് പോലത്തെ കാര്യങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടും പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വ്യായാമം കൂടി ഉൾപ്പെടുത്തി ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീർഘനാൾ ഇത് കൂടി നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ സന്ധികൾക്കുണ്ടാവുന്ന എഫക്റ്റഡ് ആയിട്ട് ഉള്ള ജോയിൻസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് വീണ്ടും തിരിച്ച് പൂർവ്വസ്ഥിതിയിലോട്ട് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് പരമാവധി ഇതിനെ കൺട്രോൾ ചെയ്ത് തന്നെ പോകുന്നതാണ് നല്ലത്.
1: അപ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സന്ധികൾ മുട്ടുമടക്കുന്ന സമയത്തൊക്കെ ഒരു കിരികിരി സൗണ്ട് കേൾക്കാറുണ്ടല്ലോ, അത് സന്ധികളുടെ വായു കോപം വാദം അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണോ, അതേ മുട്ടിന്റെ ബലക്ഷയമാണോ?
0: പലപ്പോഴും പലരും ഈ പ്രശ്നവുമായിട്ട് തന്നെ വരാറുണ്ട്. അപ്പൊ ഈ ക്രെപ്പിറ്റസ് എന്ന് പറയുന്ന കാര്യം സ്വാഭാവികമായിട്ടും പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഡീജനറേഷന്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് സൈനുവൽ ഫ്ലൂയിഡ് ഒക്കെ കുറയുന്നതുമായി ബന്ധപ്പെട്ട് വരും. അപ്പോൾ പലപ്പോഴും ഈ സന്ദർഭത്തിൽ വേദനയായിട്ട് വരുന്ന ഒരാൾ വേദന മുഴുവൻ മാറിക്കഴിഞ്ഞാലും അവർ വന്ന അവസാന പരാതിയായിട്ട് പറയും, വേദന മാറിയിട്ടുണ്ട് പക്ഷേ ഈ സൗണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായ ഒരു ഏജിങ്ങിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ക്രെപ്പിറ്റസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യം, അത് വരുമ്പോൾ തന്നെ കൃത്യമായി നമുക്ക് വേണ്ട, ഇപ്പം ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നമുക്ക് പേശികളെ ബലപ്പെടുത്താനുള്ള വ്യായാമം മാത്രം ചെയ്താൽ മതിയാവും, വേറൊന്നും അതിൽ ആവശ്യം ഉണ്ടാവില്ല. അപ്പം അത് ചെയ്തു പോയി നമ്മുടെ ശരീരം തന്നെ നമ്മളോട് പറയുന്ന നമ്മുടെ ചെറിയ ലക്ഷണങ്ങളെ ശ്രദ്ധിച്ചാൽ മതി അവിടെ.
1: അതുപോലെ ഇപ്പോൾ ഫൈബ്രോമയോളജിയെ പോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാരുടെ ജീവിതശൈലി മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അനുബന്ധ സ്ട്രെസ് വളരെയധികം കൂടുതലാണല്ലോ. ഇപ്പം പണ്ടത്തെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള സന്ധിവേദനകളും ശരീരം മൊത്തം വേദനകളും പല സമയത്ത് അഡ്രസ്സ് ചെയ്യപ്പെടാറില്ലല്ലോ. അപ്പോൾ ശരിക്കും ശരീരവേദന അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമായിട്ട് ബന്ധപ്പെട്ട് വരാം, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാം.
0: അപ്പോൾ അതിൻ്റെ ഒരു ഫൈബ്രോമയാലജിയുടെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഈ ഫൈബ്രോമയാൽജിയ വരുന്ന രോഗികളിൽ ശാരീരിക പരിശോധനയിലൂടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴിയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത്. ഇവർക്ക് രക്തപരിശോധനയിലോ അതല്ലെങ്കിൽ സ്കാനിങ് എക്സ്റേ തുടങ്ങിയ പരിശോധനകളിലോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് പ്രശ്നം വന്നിരിക്കുന്നത് നമ്മുടെ ഈ പേശികളെ കവർ ചെയ്തിരിക്കുന്ന ഫേഷ്യയ്ക്ക് വരുന്ന നീർക്കെട്ടാണ്. പ്രത്യേക സ്ഥലങ്ങളിൽ ചില പർട്ടിക്കുലർ ഭാഗങ്ങളിൽ അവർക്ക് തീവ്രവേദന ഉണ്ടാവും. നമ്മളിപ്പോൾ ഞെക്കി നോക്കി പരിശോധിക്കുന്നതിന് പകരം തൊട്ടാൽ തന്നെ അവർക്ക് വേദന ഉണ്ടാവും. അവരുടെ തന്നെ വസ്ത്രം അവിടെ ടച്ച് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും, കാറ്റടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ അസുഖത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഈ സ്ട്രെസ് വരിക, ടെൻഷൻ വരിക, ദേഷ്യം വരിക തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോഴും വേദന കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇതിനെ കൃത്യമായിട്ട് അവരുടെ വീട്ടിലുള്ള ആളുകൾ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നോർമലാണ്, ഇവർ വെറുതെ വേദന പറയുകയാണെന്നാണ് പലപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഇവരുടെ വേദന അതികഠിനമാണ്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വേദന വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിലുള്ള എല്ലാവരും ഇതിനെപ്പറ്റി അവബോധമുണ്ടാക്കി അവരെ സഹായിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇതിൽ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ കൂടി ഉൾപ്പെട്ട് ജീവിതശൈലി ക്രമീകരണം ചെയ്താൽ വളരെയധികം നല്ലതാണ്. പക്ഷെ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത് ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഫൈബ്രോമയാലജി പോലത്തെ അസുഖമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലാതെ വളരെ ഫാസ്റ്റായിട്ട്, കാരണം ഒരു സമയം പോലും നമുക്ക് ഒട്ടുമേ ഫ്രീ ഇല്ലാതെ വളരെ ടൈറ്റായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഒരു സമയം കണ്ടെത്തി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇത്തരം കാര്യങ്ങൾ നിരന്തരം ശീലിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അത് പല സാഹചര്യങ്ങളിലും അവർ ഈ വേദന മാറില്ല എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന പല രോഗികളുമുണ്ട്. പക്ഷേ ശരിയായ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയിലൂടെ ഒരു 2 ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു സഹായം എടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന യോഗ പോലത്തെ, പ്രാണായാമം പോലത്തെ, മാനസിക സമ്മർദ്ദം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതുകൂടി കുറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വീട്ടുകാരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു പരിധിവരെ ഈ അസുഖത്തിൽ കുറവ് വരുത്താനായിട്ട് സാധിക്കും.
1: അതുപോലെ പാരമ്പര്യ ആയുർവേദത്തിലെ നമ്മൾ മർമ്മ ചികിത്സ എന്ന് പറയുന്ന കാര്യം അസ്ഥി രോഗങ്ങളിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്?
0: ഈ മർമ്മ ചികിത്സ ഇപ്പം ഞങ്ങളുടെയൊക്കെ MD കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രൊഫസർമാർ തന്നെ ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ മർമ്മ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള കേരളത്തിൽ ജോലി ചെയ്യുന്ന MD കഴിഞ്ഞിട്ടുള്ള ആളുകൾ റെഗുലറായിട്ട് മാസത്തിലൊരിക്കൽ ഓൺലൈനിലും, അതുകൂടാതെ ഒരു 3 മാസത്തിനും 6 മാസത്തിനും ഇടയ്ക്ക് ഓരോ സോൺ കേന്ദ്രീകരിച്ച് തിരിച്ച് ഇപ്പോൾ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരമൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് വഴി ഈ സ്പെഷ്യലിസ്റ്റുകളെല്ലാം ഇതിൽ എക്യുപ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ചില പർട്ടിക്കുലർ മർമ്മ പോയിന്റ്സിൽ സ്റ്റിമുലേഷൻ ചെയ്തുകൊണ്ട്, അപ്പോൾ അത് സുശ്രുതാചാര്യം തന്നെ പറഞ്ഞിരിക്കുന്ന ചില പോയിന്റ്സിനെ അടിസ്ഥാനപ്പെടുത്തി ഈ മർമ്മ ചികിത്സ അക്യൂട്ട് ഇഞ്ചുറി ഫേസിലും അതേപോലെ തന്നെ നമുക്ക് ഈ പതോളജിക്കൽ ഫേസിലും പെട്ടെന്ന് ക്യുക്കായിട്ടൊരു വേദന കുറയ്ക്കുന്നതിനും ആ കുറവ് നിലനിർത്തുന്നതിനും വളരെയധികം പ്രയോജനകരമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ്, അതായത് ആ അറിവുള്ള ആളുകളെ തന്നെ ഈ കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.
1: അടുത്ത കോൾ ഉണ്ട്. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് സജു, ഞാൻ വിളിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഞാൻ വിളിച്ചത് എന്റെ വൈഫിന്റെ ടെന്നീസ് എൽബോ, ഇടത് കൈയില് ടെന്നീസ് എൽബോ എന്ന രോഗം, അത് വന്നിട്ട് ഏകദേശം ഒരു 4 വർഷത്തിനടുപ്പിച്ചായി. പക്ഷെ ഇപ്പോഴും അതങ്ങോട്ട് പൂർണ്ണമായി മാറിയിട്ടില്ല. പൂർണ്ണമായി മാറ്റാൻ എന്തെങ്കിലും?
0: രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ വേദന കൂടുതലുണ്ടോ?
2: അല്ല, ഇപ്പോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റും.
0: എടുക്കാൻ പറ്റും, ജോലി ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളത്. ആളുടെ ഒരു ജോലിയുടെ സ്വഭാവം എന്താണ്? ഓക്കെ, വേറെ ഏതെങ്കിലും സന്ധികളിൽ വേദനയുണ്ടോ?
2: ഇല്ല, ഇല്ല.
0: മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇപ്പം
2: തൈറോയിഡ് ഉണ്ട് പുള്ളിക്ക്.
0: ഓക്കെ, ഈ മുമ്പ് ചെയ്തിരുന്ന ചികിത്സകളിൽ വ്യായാമം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നോ പിന്തുടർന്നിരുന്നത്?
2: അല്ല.
0: ഞാൻ ഇതിന് കാര്യം പറയാം കേട്ടോ. നിങ്ങളുടെ തൊട്ട് അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ചോദിച്ചിട്ട് എവിടെയാണോ ഈ അസ്ഥിസന്ധി രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഉള്ളതെന്ന് ചോദിക്കുക. ഗവൺമെന്റിൽ തന്നെ ഈ പരിസരത്ത് അത്തരത്തിൽ ധാരാളം ആശുപത്രികളിൽ സ്പെഷ്യലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ആള് പറയുന്ന വ്യായാമങ്ങളും ജീവിതശൈലി ക്രമീകരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഉള്ള ചികിത്സ ചെയ്താൽ ആൾക്ക് ജോലി ചെയ്യാറാവും കേട്ടോ. ഇത് പേടിക്കേണ്ടതില്ല. ഇത് നമ്മുടെ ഈ കൈമുട്ട് നിവർത്താൻ ഉപയോഗിക്കുന്ന പേശികൾ കോമൺ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിൽ എല്ലും പേശിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് വരുന്ന നിർക്കട്ടാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ശീലിച്ചാൽ പെട്ടെന്ന് തന്നെ വേദന കുറയും. പേടിക്കേണ്ടതില്ല കേട്ടോ.
1: സാർ, നമുക്ക് വിപണിയിൽ ധാരാളം ആയുർവേദ തൈലങ്ങൾ ലഭ്യമാണല്ലോ. അപ്പോൾ ഓരോ രോഗിയും തനിക്ക് അനുയോജ്യമായ എണ്ണ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നൊന്ന് പറയാമോ? സാധാരണ മുട്ടുവേദനയ്ക്കുള്ള എണ്ണ തന്നെയാണോ നടുവേദനയ്ക്കും ഉപയോഗിക്കുന്നത്? ഇപ്പോൾ സാധാരണ നമുക്ക് വളരെ പ്രശസ്തമായ പല എണ്ണകളും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എന്ത് വേദന വന്നാലും ആ എണ്ണകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ അത് ശരിയായ രീതി തന്നെയാണോ?
0: പൊതുവെ ഇപ്പോൾ ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പൊള്ളലുണ്ടായി, അതിപ്പോൾ തീ കൊണ്ടാണെങ്കിലും അല്ല തിളച്ച എണ്ണ കൊണ്ടാണെങ്കിലും പൊള്ളലുണ്ടായാൽ ഉടനെ തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മുറിവെണ്ണ നമ്മൾ ധാര കോരുക അല്ലെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളലിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പം അക്യൂട്ട് ഇഞ്ചുറി വന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവിടെ തിരുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഈ മുറിവെണ്ണ നമുക്ക് പഞ്ഞിയിൽ നനച്ച് അവിടെ ഇടുന്നത് നല്ലൊരു കാര്യമാണ്. ഈ മറ്റുള്ള കാര്യങ്ങളിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് നമ്മൾ വൈദ്യനിർദ്ദേശത്തോടെ മാത്രം പിന്തുടരേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പല ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ പലപ്പോഴും ഇത് ചെയ്തപ്പോൾ കുറഞ്ഞു, അപ്പോൾ ഇത് എത്ര നാൾ കുറഞ്ഞു, വീണ്ടും വരുന്നുണ്ടോ? അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, ഇതിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് വീണ്ടും വരാതെ വേദന മാറാൻ വേറെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു ഒരു ശീലത്തിന്റെ ഭാഗമായി തുടരുന്ന പല കാര്യങ്ങളും വൈദ്യനിർദ്ദേശത്തോടെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും വേണ്ടത് മാത്രം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൽ നല്ലത്. അപ്പം ഇത്തരത്തിൽ നമുക്കൊരു പൊതുവായിട്ട് ഇന്ന കാര്യത്തിന് ഇന്നത് നല്ലത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അവിടെ ഈ രോഗിയുടെ അവസ്ഥ, രോഗത്തിന്റെ അവസ്ഥ, അത്തരം കാര്യങ്ങളെല്ലാം നോക്കി മാത്രമാണ് ചെയ്യേണ്ടത്.
1: അതുപോലെ തന്നെ കാലാവസ്ഥയും നമ്മുടെ ശാരീരിക വേദനകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ ഇപ്പം നമ്മളൊരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സാമ്യം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്കുലോസ്കെലറ്റലായിട്ടുള്ള അസ്ഥിസന്ധിഗതമായിട്ടുള്ള പേശിയൊക്കെ ഉൾപ്പെടെയുള്ള അസ്ഥിയുടെ ഉപധാതുക്കളായിട്ടുള്ള സ്നായുവൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ അസുഖങ്ങൾക്കും തണുപ്പ് കൂടുമ്പോൾ വേദന കൂടുന്നതായിട്ട് കണ്ടുവരാം. ഇത് കൃത്യമായിട്ട് ചില രോഗികൾ തന്നെ ഇപ്പം മഴയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു കാലാവസ്ഥ വ്യതിയാനം അത്തരത്തിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരാമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഈ ശീലിക്കേണ്ട പഥ്യം, ജീവിതശൈലി ക്രമീകരണം, വ്യായാമത്തിന് പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ ഒരു പരിക്ക് തന്നെയാണെങ്കിൽ കൂടി നമ്മൾ നല്ല വ്യായാമമുള്ള ഒരാൾക്കാണ് പരിക്ക് വരുന്നതെങ്കിൽ ആ പരിക്കിൻ്റെ തോത് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് പൂർവ്വസ്ഥിതിയിലോട്ട് വരാനും റിക്കവറി സാധ്യമാണ്. ഇതേപോലെ തന്നെ ഇത്തരത്തിൽ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, മഴയായിക്കോട്ടെ തണുപ്പായിക്കോട്ടെ, കൃത്യമായി ജീവിതശൈലി പിന്തുടരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കില്ല. അല്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് ആ സമയത്ത് വേദന അറിയുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ നമ്മൾ ഈ എൻവയോൺമെന്റിന് പല അസുഖങ്ങളിലും കൃത്യമായിട്ടുള്ള പങ്കുണ്ട്.
1: നമ്മളിപ്പോ പേഷ്യൻസ് ആയിട്ട് സംസാരിച്ചപ്പോ എക്സസൈസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ പല ആൾക്കാരും വിചാരിക്കുന്നത്

0: തുടങ്ങി പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. കാരണം ആ ഒരു സാഹചര്യത്തിൽ പൊതുവെ ഒ പിയിലും നമുക്ക് ഇത്തരത്തിൽ ഈ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഈ നമ്മളൊരു പ്രയോജനത്തിന് വേണ്ടി ഇത് ചെയ്യുന്നത്, പക്ഷേ ശരിയായ അറിവില്ലാതെ കറക്റ്റായിട്ട് ഉള്ള മാർഗനിർദ്ദേശം പിന്തുടരാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ദോഷമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാരും പറയണത് ജിമ്മിൽ പോയാലേ ഇത് പറ്റുള്ളൂ, കാരണം വീട്ടിലാണെങ്കിൽ നിന്ന് പോകും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ശീലത്തിലോട്ട് വ്യായാമത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അത് നമുക്ക് എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജിം തന്നെയാണെങ്കിലും ഒരു പക്ഷേ നമ്മുടെ ഒരു അവനവന് വേണ്ടത് വേണ്ടത്ര അളവിലാവുമ്പോൾ ഒരു പക്ഷേ ഒരു 3 ദിവസമോ 4 ദിവസമോ ഒക്കെ മതിയാവും. അത് അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നടപ്പ് പോലത്തെ വ്യായാമങ്ങളോ അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ ചെയ്യാവുന്ന ചില വ്യായാമങ്ങളോ മതിയാവും. ഇപ്പോൾ തീർച്ചയായിട്ടും വ്യായാമം നമുക്ക് ഉറപ്പായിട്ടും വേണം. അത് അവനവന് ഇണങ്ങുന്ന രീതിയിൽ സമയമനുസരിച്ചും വേണ്ട അളവിൽ ഇപ്പം ചെയ്ത് കഴിഞ്ഞ് എക്സോസ്റ്റഡ് ആവാൻ പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് ദോഷമായിട്ട് ഭവിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങി സാവധാനം ഇത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. വ്യായാമം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടുണ്ടാവുന്ന പല ശാരീരിക ബുദ്ധിമുട്ടുകളെയും അതുകൊണ്ടുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടത്തെയും ഒക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു ജീവിത നിലവാരം നിലനിർത്താൻ നമ്മളൊരു 40 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാരും ചെറിയ ഒരു സമയം അവരവരുടെ വ്യായാമത്തിന് വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ജിം വർക്കൗട്ട് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് കൂടുതലായി ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നത് പോലെ തന്നെ ദോഷമാണെന്നുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്.
1: ഇപ്പോൾ പല ആൾക്കാരും അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിവുകൾ ആശ്രയിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ചില പർട്ടിക്കുലർ ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക തരത്തിലുള്ള യോഗ ചെയ്താൽ അതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പിൻബലമുള്ളതാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ കാണുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് വരുന്നത് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ശാസ്ത്രീയമായ അറിവ് അല്ലെങ്കിൽ ശാസ്ത്രീയമായി പഠിച്ച ആൾക്കാരുടെ അടുത്ത് എത്തുന്നില്ല പല കാര്യങ്ങളും. അപ്പം ഈ ഗ്യാപ്പിനെ എങ്ങനെയാണ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നത്?
0: അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, 50% കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ ശരിയായി അറിവുള്ളൂ. ബാക്കി 50%, കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ എക്സസൈസ് ചെയ്ത് കുഴപ്പമായിട്ടും രോഗികൾ നമ്മുടെ ഒപ്പിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വൈദ്യനിർദ്ദേശത്തോടെ, കാരണം ആ രോഗിക്ക് ഇത് പറ്റുമോ ഇല്ലോ എന്നുള്ളത് ആ ഡോക്ടർ പറഞ്ഞാൽ മാത്രം. നമുക്കിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഓർത്തോപീഡീഷ്യൻസ് ആണെങ്കിലും അതല്ല ആയുർവേദത്തിലെ അസ്ഥി സംബന്ധമായ സ്പെഷ്യലിസ്റ്റുകളാണെങ്കിലും തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറികൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു നിർദ്ദേശം ചോദിച്ചുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ തുടർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് തീർച്ചയായിട്ടും വില കൊടുക്കേണ്ടി വരും. വ്യായാമം ഉറപ്പായിട്ടും നല്ലതാണ്. അപ്പൊ അത് അവനവന് വേണ്ടുന്ന രീതിയിൽ.
1: അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ച്, പ്രായാധിക്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച്, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല, തട്ടിമുട്ടി എണീറ്റ് നടക്കുമെന്നുള്ള അവസ്ഥയിൽ പോലും ചിലപ്പോൾ ബാത്റൂമിൽ തന്നെ വീണു, പൊട്ടലുണ്ടായി, കിടപ്പിലായി, അതോടെ അവരുടെ ജീവിതത്തിന് തന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ എത്തുന്നു. അപ്പൊ ഇത്തരം പൊട്ടലുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട്, അങ്ങനെ
0: ഇതിൽ ഏറ്റവും പ്രധാനം, ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, ഈ പ്രായമുള്ള ആൾക്കാരുടെ വീഴ്ച പ്രതിരോധിക്കുക എന്നുള്ളത് ലോകം മുഴുവനായി വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ടോയ്ലറ്റിലോട്ട് പ്രത്യേകിച്ച് അവർക്ക് രാത്രി എഴുന്നേറ്റ് പോകേണ്ട സാഹചര്യം ഉണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ലൈറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു വെട്ടത്തിൽ മാത്രം അങ്ങോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. ആവശ്യം വേണ്ടുന്ന സന്ദർഭത്തിൽ, അപ്പോൾ അത് പ്രിവന്റീവായിട്ട് തന്നെ ഒരു 60 വയസ്സിനോ 70 വയസ്സിനുള്ള ഒരാൾ മൂവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് നമുക്ക് സൈഡിൽ ഒരു ഗ്രാബ് ബാർ പിടിപ്പിക്കുക, ടോയ്ലറ്റിലോട്ട് ഇറങ്ങുന്ന സ്ഥലത്തും അതുപോലെ ക്ലോസറ്റിൽ ഇരുന്ന് എഴുന്നേക്കാൻ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ വീഴ്ചയെ പ്രതിരോധിക്കാം. പിന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമം, അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള നടപ്പ് പോലത്തെ വ്യായാമം ചെയ്യുക എന്നുള്ളത് വീഴ്ചയെ പ്രതിരോധിക്കാൻ പ്രധാനമാണ്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കുള്ള കോമോർബിഡിറ്റീസ്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടോ? അപ്പോൾ തലച്ചോറ് ഓൾറെഡി കാലനക്കാൻ പറഞ്ഞു, ഇവരുടെ കാല് വളരെ സാവധാനം അനങ്ങുള്ളൂ, കാരണം അവർക്ക് പെരിഫറൽ ന്യൂറോപ്പതി ഉള്ളതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവരുടെ പ്രാഥമികമായ അസുഖത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം, ഇവർക്ക് ബാലൻസിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക വ്യായാമങ്ങളുണ്ട്. അപ്പോൾ ആ വ്യായാമങ്ങൾ അവർ ശീലിക്കുന്നതും വീഴ്ചയെ പ്രതിരോധിക്കാനായിട്ട് നല്ലതാണ്. കാരണം അത് വളരെ പ്രധാനമാണ്. കാരണം അതുകൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ വീട്ടിലെ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം കണക്കിലെടുക്കുമ്പോൾ, ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ കണക്കിലെടുക്കുമ്പോൾ വീഴ്ചയെ പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഡിസ്ക് പ്രൊലാപ്സ് വരുന്നത് ഓവറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത വെയിറ്റ് എടുക്കുന്നത് കാരണം അങ്ങനെയൊക്കെ പറയുന്നത്,
0: അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് അതിനൊരു ട്രിഗർ മാത്രമാണ്. പലപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡിസ്ക് ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന ഡിസ്ക്, അതിന്റെ ഒരു വേർ ആൻഡ് ടെയർ ശരിക്കും മിഡിൽ ഏജിൽ അസുഖമാണ്. കാരണം 20 വയസ്സിനും 45 വയസ്സിനും ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കൂടിയതുകൊണ്ടും ഇരിക്കുന്നത് കൂടിയതുകൊണ്ടും അതിനേക്കാളും താഴെയുള്ള പ്രായത്തിൽ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളും ഡിസ്പ്രലാപ്സ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട

0: കാര്യം എന്ന് പറയുന്നത് നമുക്ക് പാരസ്പൈനൽ മസിൽസിനെ ബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ജീവിതചര്യ ജീവിതശൈലിയിലോട്ട് നമ്മൾ വരിക എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ സാധാരണ ചെയ്യാത്ത പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുന്നത് ഒരു ട്രിഗർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നട്ടലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ടുള്ള ബലം കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കുക എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ കട്ടിലിൽ നിന്നേക്കണം, കുനിഞ്ഞിട്ട് ആണോ വെയിറ്റ് എടുക്കേണ്ടത്, അതെയോ മുട്ടുമടക്കിയാണോ താഴ്ന്ന സാധനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള അറിവ് നേടുക എന്നുള്ളതാണ് ഈ ഡിസ്പ്രലാപ്സിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഇപ്പോൾ ഒരു ശരിയായ ജീവിതശൈലി പിന്തുടരുക, അവനവന് അനുയോജ്യമായ രീതിയിലുള്ള എക്സസൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓർത്തോ പ്രശ്നങ്ങൾ വരാതെ നോക്കാനുള്ള ഏറ്റവും പ്രധാനമായ നടപടി എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നിയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹലോ ഡോക്ടർ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ ഔസേപ്പച്ചന്റെ സംഗീതം, കാർത്തിക്കും എലിസബത്ത് രാജുവും പാടിയത് ചിത്രം ബോഡിഗാർഡ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 101.9 അനന്തപുരി FM. ഇപ്പോൾ കേൾക്കാം തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം മിന്നലെ എന്ന ചിത്രത്തിനു വേണ്ടി ബോംബെ ജയശ്രീ പാടിയത്.

0: തിരൈപ്പൂക്കളാണ് ഇതുവരെ കേട്ടത്. സമയം 3 മണി. ആകാശവാണി അനന്തപുരി FM 101.9.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായം ആരംഭിക്കുകയായി. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
3: എന്റെ പേര് ശ്രീഭദ്ര.
2: എവിടെയാണ്?
3: തിരുവനന്തപുരം തന്നെ, വട്ടിയൂർക്കാവ്.
2: തൊട്ടടുത്ത് തന്നെയാണ്?
3: തൊട്ടടുത്ത് തന്നെ.
2: ഓടി വരാനുള്ള ദൂരേ ഉള്ളൂ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ.
3: വരാറുണ്ട്.
2: എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്?
3: ഇവിടെ അടിപൊളിയാണ്. എന്ത് സിറ്റുവേഷനിലും വന്നിരിക്കാനുള്ള ഒരു ബെസ്റ്റ് പ്ലേസ്.
2: ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുകയും ചെയ്യാം, ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയും ചെയ്യാം, വട്ടാണി വട്ടാണി നാട്ടുകാർ പറയുകയും ചെയ്യും.
3: അതല്ലേ.
2: ആരൊക്കെ എന്റെ വീട്ടില്?
3: അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അനിയത്തി.
2: എന്ത് ചെയ്യുന്നവരൊക്കെ?
3: അച്ഛൻ വീട്ടിൽ തന്നെയാണ്, അമ്മ ഫാർമസിസ്റ്റാണ്, അമ്മൂമ്മ ഡാൻസ് ടീച്ചർ, അനിയത്തി 9 പഠിക്കണം.
2: വീട്ടിലാരാ ഏറ്റവും കുസൃതി? അച്ഛനാണോ, അമ്മയാണോ, ഞാനാണോ, അനിയത്തിയാണോ?
3: അനിയത്തിയായി.
2: നമ്മള് ഭയങ്കര പക്വതയാണോ?
3: പിന്നെ
2: ഉപദേശിക്കൊക്കെ ഉണ്ടോ അനിയത്തിയെ?
3: പിന്നെ കുറെ ഉപദേശിക്കും.
2: അനിയത്തി ഉപദേശിക്കും? അതോ
3: ഞാൻ അനിയത്തി ഉപദേശിക്കും.
2: ഞാൻ നല്ല കുട്ടിയാണോ?
3: ഏറെക്കുറെ നല്ല കുട്ടിയാണ്, എന്നാലും കുറച്ച് ബാഡൊക്കെ ഉണ്ട്.
2: അതൊക്കെ വേണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മള് കുട്ടികൾന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടോ?
3: അതെ.
2: എന്ത് ചെയ്യുന്നു നമ്മള്?
3: ഞാൻ ഇനി +2.
2: പഠനമൊക്കെ കഴിഞ്ഞ് വലിയ ആളാകുമ്പോഴത്തേക്ക് എന്താവണം ആഗ്രഹം?
3: ആഗ്രഹം എനിക്ക് IAS ആണ്. അത് അഥവാ പറ്റിയില്ലെങ്കിൽ BSc നഴ്സിംഗ് ട്രൈ ചെയ്യണം.
2: പറ്റും, പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങുന്നുണ്ടോ?
3: തുടങ്ങുന്നുണ്ട്.
2: കോച്ചിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും?
3: പറ്റും.
2: ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ ചെയ്യാറ്?
3: ഇപ്പൊ മെയിൻ ആയിട്ട് ഒന്ന് റീൽ എടുക്കും, ഫോട്ടോസ്, പിന്നെ ഫ്രണ്ട്സുമായിട്ട് വരും, അങ്ങനെയൊക്കെ തന്നെ.
2: ഡാൻസ് കളിക്കോ?
3: കളിക്കും.
2: പഠിച്ചിട്ടുണ്ടോ?
3: പഠിച്ചിട്ടുണ്ട്. അമ്മയും അമ്മൂമ്മയും ടീച്ചേഴ്സാണ്.
2: ഡാൻസ് കുടുംബമാണോ?
3: ഇറക്കാറ്.
2: ഇപ്പൊ പുറത്തൊക്കെ പോയി ഡാൻസ് ചെയ്യും? ഉത്സവത്തിനും അതുപോലെ സ്കൂളിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ടോ?
3: അമ്പലങ്ങളിലും സ്കൂളിലൊക്കെ കളിക്കും.
2: നല്ല കുട്ടി. അപ്പൊ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
3: പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
2: ഡാൻസ് കളിക്കുമ്പോ പിന്നെ പാട്ട് ഇഷ്ടപ്പെടൂലേ? ഇല്ലയോ?
3: പിന്നല്ലേ.
2: അതെന്തൊരു ചോദ്യമാണോ? അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
3: അമ്പലപ്പുഴ ഉൺകണ്ണനോട്.
2: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം തോന്നിയേ?
3: ഇങ്ങനെ ഓൾഡ് മെലഡി പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട്.
2: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മളിപ്പം അടുത്ത സുഹൃത്ത് ചേരുകയായി. എന്താ പേര്? എന്ത് ചെയ്യുന്നു ആര്യ?
1: ഞാനിപ്പോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചോണ്ടിരിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞു ജർമ്മനിയിൽ പോവാൻ വേണ്ടി.
0: എല്ലാവരും ജർമ്മനിയിലോട്ടാണോ?
1: ഇപ്പോ പൊതുവെ എല്ലാവരും ജർമ്മൻ ചൂസ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ അവൈലബിലിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട്.
0: അവസാനം ജർമ്മൻകാർ ചോദിക്കും, ഇത് കേരളമാണോ അതോ ജർമ്മനിയാണോ?
1: അങ്ങനെ അറിയത്തില്ല, പെട്ടെന്നൊന്നും പോവാൻ പറ്റത്തില്ല. ഇത് പാസ്സായാൽ മാറ്റി പോവാൻ
0: പറ്റത്തുള്ളൂ.
1: അങ്ങനെ
0: പഠിക്കണേ. ആരൊക്കെ
1: വീട്ടിലെ? അച്ഛനും അമ്മയും അനിയനും.
0: എന്ത് ചെയ്യുന്നവരൊക്കെ?
1: അച്ഛൻ മസ്കറ്റിലാണ്, അമ്മ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അനിയൻ ഇപ്പൊ 10th കഴിഞ്ഞു, ഇനി പ്ലസ് വണ്ണിലുള്ളു.
0: ഇപ്പൊ ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഒരാളോട് ഒരു ജർമ്മൻ വാക്ക് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? ഞാൻ അവിടെ പോയി നോക്കി, ആരെയും കണ്ടില്ല.
1: എനിക്ക്
0: ജർമ്മൻ അറിഞ്ഞൂടാ എന്നാണ് പറഞ്ഞു പറഞ്ഞത്.
1: അതെ അതെ, അറിയത്തില്ല. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ലാംഗ്വേജ് അല്ലല്ലോ, പഠിച്ചാൽ മാത്രം അറിയുന്ന ലാംഗ്വേജ് അല്ല. ഇംഗ്ലീഷ് പോലെ ഇങ്ങനെ തട്ടിക്കൂട്ടി പറയാനൊന്നും പറ്റത്തില്ലല്ലോ.
0: എന്നാ പിന്നെ ഞാൻ സൊല്ലിട്ടു, എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: ഡാൻസിങ്.
0: ഡാൻസ് ചെയ്യും?
1: ആ, ഡാൻസറാണ്.
0: പഠിച്ചിട്ടുണ്ട്?
1: ആ പഠിച്ചിട്ടുണ്ട്, 3 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്.
0: അമ്പട വയ്യ, എന്ത് ഡാൻസാ?
1: എല്ലാം കളിക്കും.

0: ഭരതനാട്യം, കുച്ചിപ്പൊടി, മോഹിനിയാട്ടം, അങ്ങനെ കളിക്കും, സിനിമാറ്റിക്കും കളിക്കും.
1: അപ്പൊ അത്യാവശ്യം പഠിപ്പിക്കാറൊക്കെ?
0: പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അല്ല, കൊച്ചിയിലാണ്. അപ്പൊ ഓൺലൈൻ ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്.
1: അമ്മടെ വീണ്ടും പഠിക്കും. അപ്പൊ ജർമ്മൻ പഠിക്കുന്നതിന് മുമ്പ് എന്താ പഠിച്ചിരുന്നത്?
0: പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ പോയി.
1: ഓക്കെ. എത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ഏറെ ഇഷ്ടം?
0: പാട്ട്, മലയാളം പാട്ട് തന്നെയാണ് ഇഷ്ടം.
1: എന്നിട്ടാണ് നമ്മൾ ചോദിച്ചപ്പോ തമിഴേ വരുന്നുള്ളൂ.
0: തമിഴ് പെട്ടെന്ന്, നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ തമിഴ് വീഡിയോസിലാണ് റീൽസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ആ പാട്ടുകൾ ഓർമ്മ വരുന്നോളൂ. അങ്ങനെ
1: കൊച്ചിയിലുള്ള ആള് ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് എങ്ങനെ പരിചയം?
0: ഇത് കൂട്ടുകാരല്ലേ, ഇതെന്റെ മാമിയുടെ മക്കളാണ് രണ്ടുപേരും.
1: അത് ശരി, കുടുംബത്തോടെ പോകുന്നതാണ്.
0: അത് വെക്കേഷൻ ആയതുകൊണ്ട് അവരുടെ വീട്ടിലുണ്ട്, അപ്പൊ അങ്ങനെ ഒത്ത് വന്നതാണ്.
1: കൊച്ചിയിൽ അവിടെ വന്നിട്ട് എന്തൊക്കെയാ കാണാനുള്ളേ?
0: കൊച്ചിയിൽ കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ. പോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്.
1: ഇപ്പൊ പാട്ടുകൾ കേൾക്കുന്ന ആളാന്ന് പറഞ്ഞു, നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
0: ശ്രീരാഗമോ.
1: പാടുന്ന ആളാണോ?
0: ചെറുതായിട്ട്
1: നമുക്ക് പാടി വെക്കാലോ?
0: വേണ്ട വേണ്ട, പാട്ട് വേണ്ട, പാടാൻ അങ്ങനെ കോൺഫിഡൻസ് ഇല്ല. ഡാൻസ് ആണെങ്കിൽ ഞാൻ ചെയ്തേനെ, പാട്ടായിരുന്നു കോൺഫിഡൻസ് ഇല്ല.
1: അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ.
0: അയ്യോ, സത്യമായിട്ടും കോൺഫിഡൻസ് ഇല്ല.
1: എന്നാ നമുക്ക് ഒരു ഡാൻസ് കളിച്ചാലോ?
0: ഡാൻസ് കളിക്കാം,
1: റെഡി ആയിക്കൂടാ.
0: അതുകൊണ്ട് കളിക്കാന്ന് പറഞ്ഞേ.
1: റെഡി,
0: പാട്ട് വേണ്ട.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: जन जन का रखे ध्यान टीबी मुक्त भारत अभियान। जन जन का रखे ध्यान टीबी मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
4: എന്റെ പേര് മരിയ.
3: എന്ത് ചെയ്യുന്നു?
4: ഞാൻ ബേസ് നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു.
3: എവിടെ നാട്?
4: എന്റെ നാട് തൃശ്ശൂർ.
3: ആരൊക്കെയുണ്ട് വീട്ടില്?
4: അപ്പനമ്മ ചേട്ടൻ.
3: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
4: അപ്പനും അമ്മയും ചേട്ടനും അബ്രോഡ് സെറ്റിൽഡ് ആണ്.
3: നമ്മളും അബ്രോഡ് പോകാനാണോ ആഗ്രഹിക്കുന്നത്?
4: അതെ, ഞാൻ നാട്ടിലെ നഴ്സിംഗ് എടുത്ത് അബ്രോഡ് പോകാൻ തന്നെയാ ട്രൈ ചെയ്യുന്നത്.
3: ഇവിടുത്തെ ജോലി നമുക്ക് വേണ്ട.
4: അല്ല, എനിക്ക് അവിടെ പോയി മാസ്റ്റേഴ്സ് എടുക്കണം, പഠിക്കണം.
3: ഓക്കെ, നല്ല ചിന്ത.
4: താങ്ക് യു.
3: പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് എത്തി.
4: അതെ അതെ, ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്.
3: മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ?
4: ആ, ഇവിടെ എന്റെ ആന്റിയുടെ വീടുണ്ട്, പക്ഷെ ഇത് ജസ്റ്റ് ഫോർ വിസിറ്റ്.
3: എങ്ങനെയുണ്ട് തൃശ്ശൂരും ഇവിടെയും തമ്മിലുള്ള ഒരു മാറ്റം?
4: ഇവിടെ ഞാനിപ്പോ വൺ ഡേ ആയിട്ടുള്ളൂ എത്തിയിട്ട്. മാറ്റം പറഞ്ഞ ഫുഡ് കൾച്ചർ എനിക്ക് എന്റെ നാട്ടിൽ തന്നെയാണ് കുറച്ചും കൂടി ഇഷ്ടം, പക്ഷെ കുറച്ചുകൂടി കാഴ്ചകൾ കാണാൻ തൃശ്ശൂർ കമ്പയർ ചെയ്യുമ്പോൾ അറിഞ്ഞൂടെ. ഫോർ മൈ ഒപ്പീനിയൻ എനിക്ക് കുറച്ചുകൂടി ഇന്റീരിയർ അങ്ങനത്തെ ട്രഡീഷണൽ ഐറ്റംസ് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്തു.
3: ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ?
4: എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം പുട്ടാണ്.
3: പുട്ടും പയറും പപ്പടവും?
4: ആ, പുട്ടും ചായയും.
3: പുട്ടും ചായയും, നല്ല കോമ്പിനേഷൻ.
4: താങ്ക് യു.
3: പാചകം ചെയ്യോ?
4: അത്യാവശ്യം ചെയ്യും. ചിക്കൻ കറിയാണ് ഏറ്റവും നന്നായി
3: ഉണ്ടാക്കാം,
4: അങ്ങനെയും പറയാം.
3: എന്നിട്ട് ഉണ്ടാക്കി കൊടുത്ത് വീട്ടുകാരൊക്കെ
4: ചിക്കൻ കറി തന്നെയാ.
3: ചിക്കനും അതിന്റെ കോമ്പിനേഷൻ എന്താ?
4: ഞങ്ങള് ചോറും ചിക്കനും ആണ് കഴിക്കാം, പുട്ടും ചിക്കനും കഴിക്കും.
3: എന്തായാലും പുട്ട് വിട്ട് കളിയില്ല.
4: ഇല്ല, പുട്ട് വിട്ട് കളിയില്ല. അങ്ങനെയും വിളിക്കാറുണ്ട് എന്നെ.
3: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
4: പാട്ട് കേൾക്കാൻ ഇഷ്ട, പാട്ട് പാടാൻ ഇഷ്ട, ഡാൻസ് ചെയ്യാൻ ഇഷ്ട, ഇതൊക്കെ തന്നെ ഹോബീസ്.
3: അപ്പൊ നമുക്കൊരു പാട്ടുകാരി കുട്ടിയെ കിട്ടി, ഒരു പാട്ട് പാടാവോ?
4: മനസ്സിൻ മടിയിലെ മാൻ തളിരിൽ.

0: നന്നായിട്ട് പാടി. നമ്മുടെ ശ്രോതാക്കളുടെ വക ഒരു കയ്യടിയുണ്ട്.
1: താങ്ക് യു.
0: എത്ര ദിവസം ഉണ്ട് ഇവിടെ?
1: ഇന്നലെ വന്നു, ഇന്ന് ഇവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകും.
0: അതെന്നെ പോക്കാട്, വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ വേണ്ട പോവാൻ.
1: ഇതൊരു സ്മോൾ ട്രിപ്പ്, സഡൻലി പ്ലാൻ ചെയ്ത ഒരു സ്മോൾ ട്രിപ്പ്. അങ്ങനെ ജസ്റ്റ് എല്ലാവരും ഹാങ് ഔട്ട് ചെയ്യുന്നു, ബാക്ക് ടു ഹോം.
0: അപ്പൊ ഒരു വരവൂടെ വരേണ്ടി വരും,
1: നോക്കാം.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ഇതിപ്പോ എന്റെ അപ്പന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പ്ലസ് ഒരു ട്രിപ്പാണ്. അതിൽ ഞാനൊരു മെമ്പറായി ജസ്റ്റ്. എനിക്കെന്തോ ക്ലാസ്മേറ്റ്സിന് മേലെ കാറ്റാടിത്തണലും ആ പാട്ടാണ് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്തത്.
0: എന്തായാലും വലിയൊരു ഭാഗ്യമാണ് അച്ഛന്റെ കൂട്ടുകാരുമൊത്ത് അടിച്ചു പൊളിച്ച് യാത്ര ചെയ്ത് ഒരു ട്രിപ്പ് വരാൻ പറ്റുക എന്ന് പറയുന്നത്.
1: യെസ് യെസ്, ഡെഫിനറ്റ്ലി. എന്തോ അവരായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്തു, മെമ്മറീസ് കളക്ട് ചെയ്തു, അപ്പന് അവരായിട്ടുള്ള മെമ്മറീസ് പറഞ്ഞു. എന്തോ ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ കൂടെ പോണേലും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എനർജിയും ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെമ്മറീസും സ്റ്റോറീസും അവരുടെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോ നമ്മൾ ഓ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ നമുക്കും ഒരു ത്രില്ലിങ്ങും എക്സൈറ്റ്മെന്റും.
0: എന്തായാലും ഉത്സാഹത്തോടെ സന്തോഷത്തോടെ യാത്ര തുടരാം, പാട്ടും കേൾക്കാം. നന്ദി.
1: താങ്ക് യു. താങ്ക് യു സോ മച്ച്.

0: നമ്മോടൊപ്പം രണ്ട് സുഹൃത്തുക്കൾ കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: അശ്വതി.
0: എന്താ പേര്?
1: രശ്മി.
0: എന്ത് ചെയ്യുന്നു രണ്ടാളും?
1: ഞാൻ പഠിക്കുക. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്.
0: എന്താ പഠിക്കുന്നേ?
1: ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട്.
0: എങ്ങനെയുണ്ട് പി എസ് സി കോച്ചിങ് ഒക്കെ?
1: കുഴപ്പമില്ലാത്ത വിധത്തിൽ പോകുന്നുണ്ട്.
0: എങ്ങനെ പഠനച്ചിട്ടുകളൊക്കെ?
1: പഠനച്ചിട്ട് വലുതായിട്ട് നോക്കാറില്ല. കിട്ടുന്ന ടൈമിലൊക്കെ മാക്സിമം പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് ടൈമൊക്കെ. അല്ലാതെ പഠിത്തം തന്നെ ഫുൾ ടൈം ഒന്നും ഇരിക്കാറില്ല.
0: പി എസ് സി ബി എസ് സി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ജയിപ്പിച്ച് ജോലി തന്നോളണം.
1: അങ്ങനെയൊന്നുമില്ല, എന്നാലും നോക്കുന്നുണ്ട്. ജോലി വേണം എന്നുള്ള വിധത്തിൽ ഞാൻ നോക്കുന്നുണ്ട്.
0: എന്തായാലും നല്ലൊരു ജോലി കിട്ടട്ടെ.
1: ഓക്കേ, താങ്ക് യു.
0: രശ്മി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഏത് പ്ലാറ്റ്ഫോമിലാണ്?
2: സലൂണിൽ വർക്ക് ചെയ്യുകയാണ്.
0: തിരുവനന്തപുരത്ത് തന്നെയാണ്?
2: അല്ല, ഞാൻ കൊല്ലം.
0: കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്നതാണ്?
2: അതെ അതെ.
0: എന്താവശ്യമായിട്ട് വന്നതാ?
2: ഞങ്ങൾ സൂയൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാനായിട്ട് വന്നത്.
0: എന്നിട്ട് കൂട്ടുകാരെയൊക്കെ കണ്ടോ?
2: ഇല്ല, ആരെയും കണ്ടില്ല.
0: സൂനകത്ത് കയറിയില്ല?
2: ഇല്ല, കേറില്ല. ഞങ്ങൾ രണ്ടുപേരെയും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക.
0: ഇടയ്ക്കൊക്കെ വരാറുണ്ടോ ഇവിടെ?
2: ആ, സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്.
0: എങ്ങനെയുണ്ട് തിരുവനന്തപുരം അശ്വതി?
1: ഞാൻ ഇവിടെ മുമ്പ് ഇതിനുമ്പ് വന്നിട്ടുണ്ട്. റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചാളുകൊണ്ട് സമയം കിട്ടാത്തോണ്ട് ഇങ്ങോട്ട് വരാറില്ല. അതല്ലാതെയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ല പ്ലേസാ, അത്യാവശ്യം കാണാനൊക്കെ നല്ല വ്യൂ ഉള്ള പ്ലേസ്.

0: കൊറേ മീൻ കിട്ടും.
1: അത് ശരിയാണ്.
0: നമ്മൾ പറ്റിക്കാരൻ നോക്കണ്ട, നമുക്കറിയാം. പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ട് ഇഷ്ടം.
0: പാടോ?
1: പാടാനെ വലുതായിട്ട് അറിയത്തില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് മൂടും അത്രേ ഉള്ളൂ.
0: പാടി നോക്കണോ?
1: വേണ്ട.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
1: എനിക്ക് ജൂൺ ഇല്ല ആദ്യം തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുറെ പാട്ട് ഇഷ്ടമാണ്. ഇപ്പൊ ഉള്ള മിക്ക പാട്ടുകളും പഴയ പാട്ടുകളും ഇഷ്ടമാണ്, പുതിയ പാട്ടുകളും ഇഷ്ടം. ഞാൻ ഒരുപാട് പാട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫ്രീ ടൈമിലെല്ലാം ഹെഡ്സെറ്റ് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: ഒരു ഇഷ്ടഗാനം നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല അല്ലെ?
1: ആ അതെ അതെ, എല്ലാം ഇഷ്ടഗാനങ്ങൾ തന്നെയാണ്. ഒരെണ്ണം എടുത്തു പറയണോന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാ, ഏത് പറയണോ ഏത് പറയണോ.
0: നമുക്ക് ഈ പാട്ട് കേൾക്കാൻ തോന്നി.
1: ആ
0: എന്തായാലും പാട്ട് കേൾക്കാം. നന്ദി.

ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പെടുന്നതാണ് യുണീക്ക് എന്ന ക്വിസ് ക്ലബും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബും. ഇത് തുടങ്ങിയത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കൈകസി മാം ആണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബ്രഹ്മാസ്ത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, പി ഭാസ്കരന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ പോഷകാഹാരത്തിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു പെൺകുട്ടിയുടെ ബാല്യകാലം മുതൽക്ക് തന്നെ പോഷക സമ്പുഷ്ടമായ ആഹാരം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇക്കാര്യത്തിൽ രക്ഷിതാക്കളുടെ പങ്കിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
2: ഒരു മാതാപിതാക്കളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് തന്നെയാണ്. അതായത് കുഞ്ഞ് നമ്മൾ ജനിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തുമ്പോഴും നമുക്ക് കൊളസ്ട്രോൾ കൊടുക്കുന്നത് മുതൽ, അത് ആദ്യത്തെ പാല്, ആ പാല് കൊടുക്കുന്നത് തൊട്ട് മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുത് തന്നെയാണ്. പിന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആദ്യം കൊളസ്ട്രോൾ കൊടുത്ത് പിന്നെ ഒരു 6 മാസം വരെ നമ്മൾ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആ 6 മാസം വരെ മുലപ്പാൽ മാത്രം, ഒരു വയറിളക്കം വന്നാലും നമ്മൾ മുലപ്പാൽ തന്നെ കുഞ്ഞ് തൃപ്തനാണ് എന്ന് നമുക്ക് ഉറപ്പാണത്. വേറെ ഒരു വെള്ളം കൊടുക്കാനോ വേറെ ഒരു പഞ്ചസാര വെള്ളം കൊടുക്കാനോ ഒന്നിൻ്റെയും ഒരു ആവശ്യവും വരുന്നില്ല. അത് മാത്രമല്ല, 6 മാസം കഴിയുമ്പോഴും നമ്മൾ കുഞ്ഞിന് ചെറുതായിട്ട്, അതായത് സപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയും, കുഞ്ഞിന് ലഘു ചെറുതായിട്ട് കൂരക പോലെ, ഏത്തയ്ക്കാപ്പൊടി പോലെ, നവധാന്യപ്പൊടി പോലെ, അങ്ങനെ പലതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ചെറിയ ഫ്രൂട്ട് ജ്യൂസസ്, വളരെ നേർപ്പിച്ചുള്ള ഫ്രൂട്ട് ജ്യൂസസ്, ഇതെല്ലാം നമ്മൾ മുലപ്പാലിനൊപ്പം കൊടുത്തു തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു രക്ഷിതാവ് അത് മനസ്സിലാക്കി അത് നമ്മൾ എന്താ ആ സമയത്ത് കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ കൊടുത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ഒരു രക്ഷിതാവിൻ്റെ ഒരു വളരെ ഒരു കടമ തന്നെയാണത്. കുഞ്ഞിൻ്റെ, അതായത് തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോളിൽ തന്നെ കുഞ്ഞിൻ്റെ എന്താണ് രോഗപ്രതിരോധ ശേഷി തുടങ്ങി ജീവിതശൈലി രോഗം മുതൽ ആസ്മ, ഇത് ഈ തരത്തിലുള്ള രോഗങ്ങൾ വരെ നമുക്ക് പ്രതിരോധിക്കാൻ ആ കൊളസ്ട്രോൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്ഷിതാവിൻ്റെ ഒരു ഒരു റോൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മാത്രമല്ല നമ്മൾ ഓരോ പുതിയതായ ഒരു നമ്മൾ കുഞ്ഞിനൊരു കാര്യം പുതുതായിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം ചെറിയ ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂണിൽ തുടങ്ങി അത് കുഞ്ഞിന് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ മുട്ട കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വയസ്സ് കഴിഞ്ഞ് നമ്മൾ മുട്ട കുഞ്ഞിന് ആദ്യമായി കൊടുക്കുമ്പോൾ ആദ്യം മഞ്ഞ

0: അരിഞ്ഞ കൊടുത്തിട്ട് ശേഷം വെള്ളം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ പാല് കൊടുക്കുമ്പോഴും വളരെ നേർപ്പിച്ച്, അതായത് കുഞ്ഞിൻ്റെ ഒരു ദഹനത്തിന് പറ്റിയതല്ല, അതായത് പശുവിൻ്റെ കുഞ്ഞിനുണ്ടാക്കുന്ന പാലാണ് അത്, നമ്മൾ നമ്മളെ കുഞ്ഞിനത് കൊടുക്കുകയാണ്. അപ്പം അത് നമ്മൾ സൂക്ഷിച്ച് വളരെ നേർപ്പിച്ച് നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: മാഡം, അതുപോലെ തന്നെ കൗമാര കാലഘട്ടം ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണക്രമമായിരിക്കും ഇവർക്ക് അഭികാമ്യം?
0: അതായത് ഈ കൗമാരക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം, അതായത് ആ അഡോളസെന്റ് പീരീഡ്, ടീനേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോർമോൺ വ്യതിയാനങ്ങളും ഈ എന്താണ് മെൻസ്ട്രേഷനും എല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. അപ്പൊ അവർക്കത് പ്രത്യേകം അവർ ഈ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുക, ഇങ്ങനത്തെ അതുപോലെ ജങ്ക് ഫുഡ്, അവരുടെ രുചി ടേസ്റ്റ് ബഡ്സ് അതിലോട് താല്പര്യം കാണിക്കുക. അപ്പൊ അവർക്ക് രുചിയുള്ള ഭക്ഷണം, ഈ ബേക്കറി പലഹാരങ്ങൾ ഇതിലോട് അമിത താല്പര്യം തോന്നുന്ന സമയമാണ് ഈ കൗമാരപ്രായം. പിന്നെ വീട്ടുകാരോട് എന്നുവെച്ചാൽ ഒരു എന്താ ഒരു ഒരു റിബൽ പോലെ അവർ കാണിക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റാണ് എന്ന് തോന്നുന്ന രീതി. അത് അവരെ ആഹാര ക്രമങ്ങളിലും അത് മാറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും അവർക്ക് കുറച്ച് എന്താണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതും ഒരു സമീകൃത ആഹാരം, എപ്പോഴും ഒരു മോഡൽ പ്ലേറ്റ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക. അത് ഒരു പരിധിവരെ ഒരു രക്ഷിതാവിന് അതൊരു സഹായമാവും. അതായത് ഒരു പ്ലേറ്റിൽ നമ്മൾ കാൽഭാഗം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങളാണ്, ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മുട്ട, മീൻ, പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതിലേതും ഒരു ദിവസം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അരഭാഗം നമ്മൾ പച്ചക്കറികൾ. അത് നമ്മൾ ആ സമയത്ത് ഒരു കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ച ആ പച്ചക്കറികളും ആ പഴങ്ങളും അവർക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഊർജത്തിൻ്റെ ആവശ്യവും മാംസ്യത്തിൻ്റെ ആവശ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അയൺ, കാൽഷ്യം, അയൺ കാൽഷ്യത്തിൻ്റെ ആവശ്യമൊക്കെ ഈ ഒരു സമയത്ത് പെൺകുട്ടികൾക്ക് വളരെയധികം ആവശ്യമുള്ള സമയമാണ്. അപ്പം അതിലെന്തൊക്കെയാണ് ഈ അയൺ കാൽഷ്യം എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ ഗോതമ്പ് പോലെ, അവൽ പോലെ, അപ്പം ഈ നമ്മുടെ വൈകിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ അവൽ നനച്ച് കൊടുക്കുന്നതോ പൊരി പോലെ, പോപ്കോൺ, അങ്ങനത്തെ ഹെൽത്തി സ്നാക്സ് കൊടുക്കുന്നതോ ഉൾപ്പെടെ നമ്മുടെ എന്താണ് നമ്മുടെ ഇലക്കറികൾ അവർക്ക് സ്റ്റഫ് ചെയ്ത ചപ്പാത്തികളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കാനും അതുപോലെ ഈ ബീൻസ്, ഉള്ളിത്തണ്ട്, കാ, അതുപോലെ നമ്മുടെ എന്താണ് ഈത്തപ്പഴം പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം, ഉണക്കമുന്തിരി പോലെ. അപ്പം ഇത് പിള്ളേർക്ക് നമ്മൾ അയൺ കൂടുതലുള്ളത് ഏതാണോ അത് നമ്മൾ ഈ മാതളങ്ങ പോലെ, ഫ്രൂട്ട്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മാതളങ്ങ, അതുപോലെ തന്നെ ഈ നട്ട്സുകൾ പോലെ, സീഡ്സ് പോലെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കത് പാലായിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് തൈരായിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. അതുപോലെ വൈറ്റമിൻ എ ഉള്ള സാധനങ്ങൾ, വൈറ്റമിൻ എ ഉള്ള സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓറഞ്ചും ചുമന്നതുമായിട്ടുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഈ പ്രായത്തിൽ അവർക്ക് ഈ ജങ്ക് ഫുഡിനുള്ള താല്പര്യം നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് നമ്മൾ ഭക്ഷണം സമയത്ത് കഴിക്കാനും അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വെള്ളം കുടിക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു എക്സസൈസ് എന്നുള്ള രീതിക്ക്, ഒരു നടത്തം പോലെ, ഒരു ഔട്ട്ഡോർ ഗെയിംസോ നമ്മൾ പുറത്തു പോയി കളിക്കാനുള്ള രീതിക്ക് അങ്ങനെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ നന്നായിരിക്കും. അതായത് കൗമാരപ്രായക്കാരിയായ ഒരു കുട്ടി നാളത്തെ അമ്മയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഭക്ഷണ ശൈലിയും ജീവിതശൈലിയും എല്ലാം, അതായത് അവരെ ഭക്ഷണം തൊട്ട് അവരുടെ ആ ഒരു എന്താ വൃത്തിയും എല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു അളവ് മാത്രമല്ല, ആ അളവിൽ ഉത്തമമായ ഒരു ക്വാളിറ്റിയും ആ ഭക്ഷണത്തിലുണ്ട്. ക്വാണ്ടിറ്റി മാത്രമല്ല, ഒരു ക്വാളിറ്റിയും വേണം. ആ ഭക്ഷണം ഗുണമേന്മ ഉള്ളതാണോ എന്നുകൂടെ രക്ഷിതാവ് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ജങ്ക് ഫുഡുകളിൽ വേണ്ടത്ര ഒരു ഗുണമേന്മയില്ല. അപ്പം ആ ഗുണമേന്മ ഉള്ള ഭക്ഷണങ്ങൾ ഈ പറഞ്ഞാണെങ്കിൽ ഈ ബോട്ടിൽ പ്ലേറ്റുള്ള ഭക്ഷണമാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് ഗർഭകാലം. ഗർഭകാലത്ത് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് നമ്മൾ ഇപ്പൊ ഈ ഗർഭാവസ്ഥയിൽ ഏറ്റവും ആദ്യം ഒരു ഡോക്ടർ നമുക്ക് നിർദ്ദേശിക്കുന്നത് ഫോളിക് ആസിഡ് ആണ്. ശരിക്കും ഫോളിക് ആസിഡ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസീവ് ആണ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് ഒരു മാസത്തിലാണ്, നമ്മൾ ഒരു മാസം കഴിഞ്ഞാണ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പം തൊട്ടാണ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നത്. ശരിക്കും കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. ഈ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഈ പറഞ്ഞ കണക്ക് ഓറഞ്ച്, അതുപോലെ ഏത്തപ്പഴം, നമ്മുടെ മധുരക്കിഴങ്ങ്, ഇതുപോലുള്ള ഭക്ഷണങ്ങളിൽ ഫോളിക് ആസിഡ് അംശം ധാരാളമുണ്ട്.

0: അപ്പൊ നമ്മൾ കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുക. മാത്രമല്ല ഊർജത്തിന്റെ അളവ്, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ്, അങ്ങനെ തന്നെ ഈ പറഞ്ഞ കണക്ക് ബാക്കി അയണിൻ്റെ അളവ്, കാൽഷ്യം, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇതെല്ലാം വളരെ ആവശ്യമുള്ള സമയമാണ് ഈ എന്താണ് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും കുടുംബത്തിൽ പഴമക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടു പേരുടെ ഭക്ഷണം ഇപ്പോൾ ഗർഭിണിയായ ഒരു അമ്മ കഴിക്കണം എന്നുള്ളതാണ്. അതൊരു മിഥ്യാധാരണ തന്നെയാണ്. അങ്ങനെ രണ്ടു പേരുടെ ഭക്ഷണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം, നമ്മൾ വെറുതെ കഴിക്കുന്നു അല്ലാതെ ഈ ആവശ്യത്തിനുള്ള ഊർജമുണ്ടോ, അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതിൽ എന്താണ് വൈറ്റമിൻസ് ഉണ്ടോ എന്നുള്ള ഒരു, ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു മോഡൽ പ്ലേറ്റിലുള്ള ഒരു ഭക്ഷണം നമ്മൾ അത് ഗുണമേന്മയുള്ള ഭക്ഷണം ഒരു ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം എടുക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് കഴിക്കാൻ, ഒരു ഗർഭിണിയായ ഒരു അമ്മ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെ നമുക്ക് ചായ, ഒരു ചായ കൊണ്ട് നമുക്ക് തുടങ്ങി 8:30 മുമ്പുള്ള നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതും ഒരു 2 എണ്ണം കഴിക്കുന്നതിൽ, അതിൽ ഈ നമ്മുടെ മോഡൽ പ്ലേറ്റിൽ ഈ 2 ഇഡ്ഡലി എന്നുള്ളത് സാമ്പാർ വെച്ച് അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ ഇട സമയത്ത് ചെറിയ പഴങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ അല്ല പലഹാരത്തിൻ്റെ ഒന്ന് തന്നെയും കഴിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഉച്ചയ്ക്കും നമ്മുടെ ചോറ് കഴിക്കുക. ചോറ് ഒരു കപ്പ് അളവിൽ ചോറ് കഴിക്കുക. അരഭാഗം, ഒരു പ്ലേറ്റിൻ്റെ അരഭാഗം പച്ചക്കറി കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻസ് നമുക്ക് മീനോ മുട്ടയോ പയർ പരിപ്പ് വർഗ്ഗങ്ങളോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു ഡയറ്റായിട്ട് പറയുകയാണെങ്കിൽ തന്നെ 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെ കടല, അങ്ങനത്തെ എന്തെങ്കിലും പ്രോട്ടീനോ അല്ലെങ്കിൽ അവല്, ഈ പറഞ്ഞത് അവല്, അതുപോലെ പൊരി, അങ്ങനത്തെ എന്തെങ്കിലും അയൺ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും പലഹാരം, ഇലയട, ഇലയപ്പം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഈ നമ്മുടെ കൊഴുക്കട്ട പോലെ അങ്ങനെയൊക്കെ ആവിയിലുണ്ടാക്കിയ സാധനങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു 6 ഇടനേരത്ത് ചെറിയ പഴങ്ങളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അമ്മ കിടക്കുന്നതിന്, ഈ ദഹനമൊക്കെ നന്നാകാൻ വേണ്ടി കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ലഘുവായ എന്തെങ്കിലും, വീട്ടിലെ തന്നെ ചോറാണെങ്കിലും അത് ചപ്പാത്തി ആണെങ്കിലും അളവനുസരിച്ച്, അതായത് ഒരു കപ്പ് ചോറ് കഴിക്കുന്നത് പോലെ തന്നെയാണ് 2 ചപ്പാത്തി കഴിക്കുന്നത്. അത് മാറി മാറി എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു പച്ചക്കറികളും പയറുപരിപ്പ് വർഗ്ഗങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കിടക്കാൻ നേരത്ത് ഒരു ചെറിയൊരു പഴം, ചെറുപഴം കഴിച്ച് നമുക്ക് കിടക്കാവുന്നതാണ്. ഇപ്പം വെള്ളം ആവശ്യത്തിന്, ഗർഭിണിയായ ഒരു അമ്മ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നന്നായി വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയാണെങ്കിൽ വ്യായാമം ചെയ്യുക, അങ്ങനെ ശ്രദ്ധിക്കുക.
1: മാഡം, ഗർഭകാലം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് മുലയൂട്ടുന്ന കാലഘട്ടം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് നൽകേണ്ടത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് നമ്മൾ 6 മാസം വരെ കുഞ്ഞിന്, 6 മാസം വരെ കുഞ്ഞിന് നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കാനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ 6 മാസം വരെയും കുഞ്ഞിന് വേണ്ട മുലപ്പാൽ കൊടുക്കുന്നത്, അമ്മ ഭക്ഷണം നല്ല നേരായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിന് നന്നായിട്ട് മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള, അതായത് ഈ പറഞ്ഞ കണക്ക് ഊർജം വളരെ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ എന്താണ് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്, കാൽഷ്യം, അതായത് അമ്മ ആവശ്യത്തിനുള്ള കാൽഷ്യം അപ്പൊ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ബോണിൽ നിന്നാണ് ആ കാൽഷ്യം പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു നമ്മൾ ഭക്ഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഈ പറഞ്ഞത് കണക്ക് ആദ്യത്തെ 6 മാസം നമുക്ക് ഏകദേശം ഒരു 600 കാലറി വരെയും, പിന്നെ 6 മാസത്തിന് ശേഷം ഒരു 520 കാലറിയും കൂടുതൽ നമ്മുടെ സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും ഇത്രയും കൂടുതൽ വേണ്ടി വരും. അപ്പം അത് നമ്മൾ ഓരോ ഭക്ഷണത്തിനകത്തും സമീകൃത ആഹാരം കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, മുളപ്പിച്ച പയർ, അതുപോലെ തന്നെ വയറിൻ്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി പ്രോബയോട്ടിക്, അത് അടങ്ങിയ നമ്മുടെ തൈര്, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, ഇതെല്ലാം ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ആവിയിലുണ്ടാക്കുന്ന സാധനങ്ങൾ അധികം, എന്താ, എരി, പുളി, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുഞ്ഞിൻ്റെ ആ ഒരു എന്താ കുഞ്ഞിൻ്റെ ഒരു വയറിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ സമീകൃതമായിട്ടുള്ള ആഹാരം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ.
1: മാഡം, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് ശ്രോതാക്കൾക്ക് നൽകാനുള്ളത്?
0: എനിക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ സമയത്ത് കഴിക്കുന്നു. നമ്മൾ തോന്നുമ്പോൾ കഴിക്കേണ്ടതല്ല ഭക്ഷണം, സമയത്ത് കഴിക്കുക. അതായത് രാവിലെ 8:30 മുമ്പ് രാവിലത്തെ ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് 1:30 മുമ്പ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുക, രാത്രി നമ്മളൊരു 10:30 ആണോ 10 മണിയാണോ

0: ഉദ്ദേശിക്കുന്നത്. ആ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കുക. ഇടനേരങ്ങൾ ചെറിയ പഴങ്ങൾ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാതെ ഇടനേരങ്ങളിൽ പഴങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ അളവ് ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയടിക്ക് 3-4 എണ്ണം കഴിക്കാതെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. രാവിലെ 2 എണ്ണം കഴിച്ചിട്ട് 10 മണിയാകുമ്പോൾ 1 എണ്ണം കഴിക്കുക. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളാണോ, നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന മോര് വെള്ളം പോലെയോ നാരങ്ങ വെള്ളം പോലെയോ ചെറിയൊരു പഴം പോലെയോ നമുക്ക് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒത്തിരി നമ്മുടെ കാലറി കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ മധുരത്തിൻ്റെ, എല്ലാ ഭക്ഷണത്തിനകത്തും മധുരമുണ്ട്. അതായത് പഴങ്ങളുടെ ഫ്രക്ടോസും നമ്മുടെ ചോറിൽ ഗ്ലൂക്കോസും അതുപോലെ തന്നെ പാലിൽ ലാക്ടോസ്, അങ്ങനെ ഓരോ ഷുഗറിൻ്റെ അംശങ്ങൾ നമുക്ക് എല്ലാ ഭക്ഷണത്തിനും നമ്മൾ അത് ആഡ് നമ്മളത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പഞ്ചസാരയുടെ അളവ് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എണ്ണയുടെ അളവ്, തേങ്ങയുടെ അളവ്. തേങ്ങ വളരെ നല്ല സാധനം തന്നെയാണെങ്കിൽ അത് ഒരു അലവൻസ് ഉണ്ട്. നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഒരു 15-20 ഗ്രാം വരെയാണ്. അതുപോലെ എണ്ണ എന്ന് പറയുന്നത് നമുക്ക് 2-3 ടീസ്പൂൺ വരെയാണ്. അപ്പം ഈ ഒരു അളവിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ്, അനുരാധ ശ്രീറാം എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗരന്റെ സംഗീതം.

പുഷ്പ ടു ദ റൂൾ എന്ന ചിത്രത്തിന് വേണ്ടി സിതാര കൃഷ്ണകുമാർ, പ്രണവം ശശി എന്നിവർ പാടിയ ഗാനം. രചന സിജു തുറവൂർ, സംഗീതം ദേവിശ്രീ പ്രസാദ്.

ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ഫ്രാങ്കോയും ജോത്സ്നയും പാടിയത്, ചിത്രം വെള്ളി നക്ഷത്രം. കൈതപ്രത്തിന്റെ വരികൾ എം ജയചന്ദ്രന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സാക്ഷരതാ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദുരന്ത സാധ്യത പരിഗണിച്ച് വയനാട് ജില്ലയിൽ കൂടുതൽ മഴമാപിനികൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8.46 ബില്യൺ US ഡോളറിലെത്തി. രണ്ടാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യൻ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. വിയറ്റ്നാം

നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ധ്രുവം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന ശിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാത്തിരുന്ന നിമിഷം.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് വിറ്റ്നസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണിപ്പോൾ കേട്ടത്. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എസ് രമേശൻ നായരുടെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി. ചിത്രം ഹലോ മൈ ഡിയർ റോങ് നമ്പർ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.
1: Mm-hmm.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗമനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ക്ഷീരദിനം. ഇതേക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഞാറ്റുവേലയിൽ. പോഷകാഹാരം എന്ന നിലയിൽ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. സമീകൃത ആഹാരം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനും ക്ഷീരവൃത്തി ആസ്വാദ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഫുഡ് ആന്റ് അഗ്രികൾച്ചർ

പോഷകാഹാരം എന്ന നിലയിൽ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. സമീകൃത ആഹാരം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനും ക്ഷീരവൃത്തി ആസ്വാദ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ

0: വിവിധ പരിപാടികളോടെ ആചരിക്കുകയുണ്ടായി. നമുക്കിന്നാദ്യം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ക്ഷീരദിന സന്ദേശത്തോടെ ആരംഭിക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലോക ക്ഷീരദിനമായി ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 മുതൽ ലോകമെമ്പാടും ക്ഷീരദിനം ആഘോഷിച്ചു വരുന്നു. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ലോക ക്ഷീരദിനത്തിന്റെ ഇക്കൊല്ലത്തെ പ്രമേയം. ഒരു കാലത്ത് അബലകളായി പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന വനിതകൾ ഇന്ന് ഓരോ മേഖലകളിലും മുന്നേറുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റു പല മേഖലകളിലേതും പോലെ ക്ഷീരമേഖലയിലെ വനിതകളുടെ പ്രാതിനിധ്യം എടുത്തു പറയത്തക്കതാണ്. ഭക്ഷ്യവസ്തുവായി മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പാലിന്റെ പ്രസക്തി. ആരോഗ്യം, പോഷണം, സുസ്ഥിരത, സാമ്പത്തികം, ജീവനോപാധി തുടങ്ങി വിവിധ മേഖലകളിൽ പാൽ പ്രസക്തമാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സംഭാവന നൽകുന്ന മേഖലയാണിത്. വീടിനോട് ചേർന്ന ചായ്പിൽ രണ്ട് പശുക്കളെയെങ്കിലും വളർത്തുവാൻ സാധിച്ചാൽ ഒരു ശരാശരി കുടുംബത്തിന് അന്നുള്ള അന്നത്തിന് അത് വക നൽകും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എളുപ്പം ആശ്രയിക്കാവുന്ന മേഖലയും ഇതുതന്നെയാണ്. ക്ഷീരമേഖലയിലേക്ക് കൂടുതൽ യുവാക്കളെയും വനിതകളെയും ആകർഷിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിലേക്കായി ധാരാളം പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ഉൽപാദനത്തിലും ഉപഭോഗത്തിലും നിലനിൽക്കുന്ന അന്തരം പരിഹരിച്ച് സംസ്ഥാനത്തിനാവശ്യമായ പാൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ക്ഷീര കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ പാൽ ഉപഭോക്താക്കളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുവാനും സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പാലിന്റെ ഗുണനിലവാരവും ഉറപ്പാക്കേണ്ടതുണ്ട്. പാലിനെ പോലെ അതീവ പോഷക മൂല്യമുള്ളവയാണ് വൈവിധ്യമാർന്ന പാൽ ഉൽപ്പന്നങ്ങളും. നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ശാരീരിക ബൗദ്ധിക വികാസത്തിന് മികച്ചവയാണ് പാൽ ഉൽപ്പന്നങ്ങൾ. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹം പാലിലേക്കും പാൽ ഉൽപ്പന്നങ്ങളിലേക്കും മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പശു വളർത്തലിലൂടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതോടൊപ്പം സമൂഹത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ഈ മേഖല നൽകുന്ന സംഭാവന ചെറുതല്ല. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ മേഖലകളിൽ പാൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും പ്രിയപ്പെട്ട ക്ഷീര കർഷകരെക്കുറിച്ചും പാൽ ചെലുത്തുന്ന കാമധേനുക്കളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഈ ലോക ക്ഷീരദിനത്തിൽ ഒത്തൊരുമിച്ച് ആഘോഷിക്കാം വനിതാ ക്ഷീര കർഷകരുടെ പരിശ്രമത്തെ.
0: ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ നടത്തിയ ക്ഷീരദിന സന്ദേശമാണ് ഇതുവരെ കേട്ടത്. ലോക ക്ഷീരദിനം സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകളിലേക്ക്.
2: പശുവിനെ വളർത്തുന്നതിന്റെ ഒരു പ്രയാസവും അതിന്റെ വിഷമവും അതിന്റെ ദുഃഖവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. വീട്ടിലെ ക്ഷീരവകുപ്പിന്റെ മന്ത്രി അമ്മ തന്നെയായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് തൊഴുത്ത് കഴുകി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക, കറക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ വന്നിരുന്നത്. അമ്മയെ സഹായിക്കാൻ ഞാൻ തൊഴുത്ത് കഴുകിയിട്ടുണ്ട്, പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്, പുല്ല് വെട്ടിയിട്ടുണ്ട്, വൈക്കോൽ തുറവിൽ നിന്ന് വൈക്കോൽ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പാല് വാങ്ങിക്കാൻ വന്നവർക്ക് പാൽ അളന്നു കൊടുത്തിട്ടുണ്ട്. ഇത് അമ്മയുടെ സ്വകാര്യ സമ്പാദ്യമായിരുന്നു. ഇതിൽ നിന്നുള്ള വരുമാനം, സ്ത്രീകളാണ് ഇതിനകത്ത് ഭൂരിഭാഗം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ UN ഏറ്റവും നല്ല സ്ലോഗനാണ് സെലിബ്രേറ്റിംഗ് ദ വിമൻ ഫാർമേഴ്സ്. അതിന് നമുക്ക് വലിയ പിന്തുണ കൊടുക്കണം. ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു 70 ലക്ഷമാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, 86 ലക്ഷമാണ് നമ്മുടെ റിക്വയർമെന്റ്. നമ്മൾ പുറത്തുനിന്ന് വരികയാണ് പാല്. സത്യത്തിൽ എനിക്ക് ഈ വകുപ്പ് ഭയങ്കര നോട്ടമുണ്ടായിരുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വകുപ്പാണ്. അത് നമുക്കൊരു ടാർഗറ്റ് വേണം. നമുക്കൊരു ടാർഗറ്റ് എന്താ, 70 ലക്ഷം ലിറ്റർ ആണ് ഇപ്പോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു 3 വർഷത്തേക്ക് ഒരു ടാർഗറ്റ് വേണം, 100 ലക്ഷം ലിറ്റർ, 1 കോടി ലിറ്റർ നമുക്ക് പാൽ ഉൽപാദനം കേരളത്തിൽ വർദ്ധിപ്പിക്കാം. നിങ്ങൾ അത് ചെയ്തു തന്നാൽ ഞാനൊരു വാക്കുകാരിയാണ്. ഇതൊന്നും പുറത്തേക്ക് കയറ്റി അയക്കണ്ട. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പാലിന്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തേരാം, ഫുൾ സപ്പോർട്ട് ചെയ്തേരാം. അപ്പൊ ഈ പാലിന്റെ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇത് അവർക്കും കിട്ടും. മുതലാളികൾക്കും കിട്ടും, നമ്മുടെ സൊസൈറ്റി.

0: സൊസൈറ്റികളാണ് ഇത് ചെയ്യുന്നത്. 3500 സൊസൈറ്റികൾ കേരളത്തിലുണ്ട്. മിൽമ വലിയ പങ്ക്, കേരളത്തിലെ ക്ഷീരോത്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് മിൽമ, നമുക്ക് മറക്കാൻ പറ്റില്ല. കൂടുതൽ ആളുകളെ സൊസൈറ്റികളുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. നിരവധി പദ്ധതികൾ സൊസൈറ്റികൾക്ക് നമ്മൾ നല്ല ബാക്കപ്പ് വരാം. ഈ മേഖലയിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കണം. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ, നാമമാത്ര കർഷകരായ, ഏറ്റവും പാവപ്പെട്ടവരായ, പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരുടെ മേഖലയാണ്. അവിടെ നമുക്ക് വലിയ മാറ്റം നമുക്കുണ്ടാകണം. അവരെ അവരഭിമാനത്തോടുകൂടി ഞാനൊരു ക്ഷീര കർഷകയാണ് എന്ന അഭിമാനത്തോടുകൂടി അവർ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കണം.
1: പരിശുദ്ധമായ പാൽ ചുരത്തുന്ന പശുക്കൾ ക്ഷീരകർഷകന്റെ അത്താണിയാണ്. ലോക ക്ഷീരദിനത്തിൽ ഉരുക്കളെയും അവയെ പരിപാലിക്കുന്ന ക്ഷീരകർഷകരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ജീവനോപാധി എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് സാമൂഹിക പ്രതിബദ്ധത കൂടി ഏറ്റെടുത്താണ് ഓരോ ക്ഷീരകർഷകനും ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. സങ്കരയിനം പശുക്കളെ പരിപാലിച്ച് ഉപജീവനം നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര തിരുപുറം പഞ്ചായത്തിലെ ഉഷസിൽ താമസിക്കുന്ന ശ്രീ വിജയകുമാറിന്റെ വീട്ടിലേക്കാണ് ഈ ക്ഷീരദിനത്തിൽ ഞാറ്റുവേല എത്തിയത്.
2: വർഷങ്ങളായി പശു വളർത്തൽ ഉപജീവനമായിട്ട് നടത്തി വരികയാണ്. വളരെ സന്തോഷകരമായും അഭിമാനത്തോടുകൂടെയും ചെയ്യുന്ന ഒരു തൊഴിലാണ്. അതായത് പരമ്പരാഗതമായിട്ട് അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്തെ ഞങ്ങൾ പശു വളർത്തൽ ചെയ്തു വരികയാണ്. ഉള്ളിലൊരിതുണ്ട്, കണ്ടും കേട്ടും അനുഭവിച്ചും വന്നതിൻ്റെ ഒരിതുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ കുറച്ച് എണ്ണമാണ് പശു വളർത്തിക്കൊണ്ടിരുന്നത്. കൊറോണയുടെ സമയത്തോടുകൂടെ എനിക്കുണ്ടായിരുന്ന ഒരു തൊഴിൽ ഇല്ലാതെ പോയി. അതിനുശേഷമാണ് പശു വളർത്തൽ കുറച്ചുകൂടെ വിപുലമാക്കാമെന്ന് പ്ലാനിട്ടത്. അപ്പോൾ കൂടുതൽ സമയം അതിൽ പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഏകദേശം 12 പശുക്കളുണ്ട്. കുറച്ച് കറവ പശുക്കളുണ്ട്, പ്രസവിക്കാറായ പശുക്കളുണ്ട്, കന്നുകുട്ടികളും ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 100 ലിറ്ററിന് മുകളിൽ പാല് ദിവസം സൊസൈറ്റിക്ക് കൊടുക്കാൻ കിട്ടുന്നുണ്ട്. രാവിലെ ഒരു 4 മണിക്ക് ജോലി ആരംഭിക്കും. ചാണകം മാറ്റുക, കുളിപ്പിക്കുക, കറവ, പിന്നെ അതിന് ഭക്ഷണം കൊടുക്കുക. ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് ഞാനും വൈഫും കൂടെയാണ് ചെയ്യുന്നത്. കറവ യന്ത്രം ഉണ്ട്. ഒരു പ്രാവശ്യം 2 പശുക്കളെ കറക്കുന്ന തരത്തിലുള്ള യന്ത്ര സംവിധാനമാണ്. ഒരു 1/2 മണിക്കൂറിൽ പശുക്കളുടെ കറന്ന് തീരും. പിന്നെ ആഹാരം കൊടുക്കാനും മറ്റു കാര്യത്തിനെല്ലാം കൂടെ ബാക്കി സമയം 1.5 മണിക്കൂർ. പിന്നെ അത് കഴിഞ്ഞാൽ അവർ റെസ്റ്റാണ്. വീണ്ടും 2 മണിക്ക് ആരംഭിക്കും. 2 മണി മുതൽ 4 മണി വരെ. ഇതിൽ കൃത്യനിഷ്ഠ, നമ്മൾ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ലാഘവത്തോടുകൂടെ നോക്കുകയാണെങ്കിൽ അസുഖങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. പശു വളർത്തേണ്ട ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ പാല് വിപണനം ചെയ്യുന്നത് പോലെ തന്നെ ചാണകത്തിനും നല്ല ഡിമാൻഡാണ്. ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നവർ വന്ന് അവരിവിടെ നിന്ന് നമുക്ക് നീക്കം ചെയ്തു തരും, അതിനുള്ള കാശും നമുക്ക് തരും. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടില്ല. മനസ്സിൻ്റെ ഒരു സംതൃപ്തിയാണല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ മനസ്സ് വച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനവും നമുക്ക് സംതൃപ്തിയും കിട്ടുന്ന ഒരു തൊഴിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും കടന്നു വന്ന് ചെയ്യാം, പക്ഷേ അത് പഠിച്ച് ചെയ്യണം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലൈങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന കണ്ണൂർ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങളാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പ്രധാനമന്ത്രി ഉച്ചതാർ ശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ കണ്ണൂർ മങ്ങാട്ടുപറമ്പ ക്യാമ്പസിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്തുരീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിവാഹമോചനം അനുവദിക്കാൻ ലോക അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണാവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8.46 ബില്യൺ US ഡോളറിലെത്തി. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ക്ഷീരകേരളം നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലൂടെ ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. രചന ജി രാജമ്മ. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം. 9:30 സംഗീതസുധ. ആറ്റുവാശേരി മോഹനൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ KC വിവേക്. മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ. ഖടം വൈക്കം N. ഗോപാലകൃഷ്ണൻ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ബോധേശ്വരൻ എഴുതിയ കേരള സന്ദേശം എന്ന കവിത. ആലാപനം അനന്തകൃഷ്ണൻ. ഉദയഗീതം KP വിജയ, രഞ്ജിനി രാധാകൃഷ്ണൻ, വൃന്ദ പി നായർ എന്നിവർ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധിസ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജൂലിയസ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 36. 8:35 തൃശൂർ ഫാഷൻ ജൂലിയസ് സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 സരസ്വതി എൻ്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജൂലിയസ് ഇന്നത്തെ സ്വർണവില. ശേഷം ഗാനോപഹാരം തുടരും. 11:02 ഉച്ചയ്ക്ക് 12:20 12:50 2:30 വൈകുന്നേരം 5:00 രാത്രി 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:30 തിരൈപ്പൂക്കൾ. 12:02 ഹരിതവാണി. പാമ്പുകൾ ഭീഷണിയാകുമ്പോൾ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവറുമായി അഭിമുഖം. 12:40 പ്രകാശധാര. കുട്ടികളിലെ വൃക്കരോഗങ്ങൾ ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ. ഓർഹൻ പാമുക് എഴുതിയ ചുവന്ന മുടിക്കാരി എന്ന നോവൽ. രചന ജേക്കബ് എബ്രഹാം. 2:45 തിരൈപ്പൂക്കൾ. 3:00 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. ചലച്ചിത്ര ഡോക്യുമെൻ്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 തിരൈപ്പൂക്കൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധിസ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും. കൃഷിയിൽ പവർ ടില്ലറിൻ്റെ ഉപയോഗവും പ്രാധാന്യവും. ജി ചിത്രയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 9:30 സംഗീതസുധ. ഈ ഗായത്രി അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7°C. കുറഞ്ഞ താപനില 25.5°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C. കുറഞ്ഞ താപനില 26.1°C. പെയ്ത മഴ 0.4 mm. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വി ആർ സന്തോഷിൻ്റെ വരികൾക്ക് ഷഹബാസ് അമൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം ഇന്ത്യൻ റുപ്പി.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഇന്നലെ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ചലച്ചിത്രഗാനങ്ങളിൽ തുടരുന്നു. ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിനു വേണ്ടി സ്വർണലതയും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ചലച്ചിത്രഗാനങ്ങൾ സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം യേശുദാസും മാസ്റ്റർ ദേവദർശനും കാരുണ്യം എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ചതാണ്. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം.

0: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും മലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
1: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
0: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലമൂട്.
2: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
3: ആഗ്രഹം എന്താ?
4: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
3: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
5: സന്ധ്യാഗീതം തുടരുന്നു. നീലക്കടമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. ഈ ഗാനത്തിന്റെ രചന K. ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സ

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സിഎംആർഎല്ലിനെതിരെയുള്ള ഇഡി നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണയായി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക സമർപ്പിച്ചതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.
1: കേരള സ്പെഷ്യാലിറ്റി
0: എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി IIM കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. 33 യുവപ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CMRL എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ദിശ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. PM ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന് പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തൃശൂർ ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
3: ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3-tier ആയിട്ട് തന്നെ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, രണ്ടാമത് ഓവർ ഹാങ്ങിങ്, മൂന്നാമത് സോളാർ ഫെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യാറുണ്ട്.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനം സ്വന്തമാക്കി. 30 പുരുഷന്മാരും 18 വനിതകളും അടക്കം 48 ഇന്ത്യൻ അത്ലറ്റുകളാണ് കഴിഞ്ഞ മാസം 28 മുതൽ 31 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് പുതുക്കിയ പാൽവില പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 508 പോയിന്റ് ഇടിഞ്ഞ് 74,267ലും നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 23,383ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27 മാറ്റി. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ബാങ്കിംഗ് മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തൃശൂർ ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ യൂണിറ്റ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂർ MB ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനം അനുവദിച്ചത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP താക്കോൽ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL എതിരെയുള്ള ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി.

0: ഉത്തരവ് അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സന്ധ്യാഗീതം തുടരുന്നു. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: സന്ധ്യാഗീതം തുടരുന്നു. എത്തിയും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി.

0: വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: ഇന്നത്തെ സന്ധ്യാഗീതം സമാപിച്ചു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
5: അല്ല, ഇത് എവിടെ സംഭവം?
4: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
5: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
6: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
8: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
7: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഭംഗിയുള്ള കാഴ്ചകളേക്കാൾ മനസ്സിന്റെ ശാന്തതയാണ് പുറത്തുള്ള ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഈ ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ഇന്ന് June 1. നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്തായിരിക്കും? സ്കൂൾ തുറക്കുന്നു. പുതിയ യൂണിഫോമും പുതിയ ബാഗും പുതിയ കുടയുമൊക്കെയായി ഏറെ പുതുമകളോടെ കുഞ്ഞുമക്കൾ സ്കൂളിലേക്ക് പോകുന്നു. കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ എല്ലാവരും അതീവ ശ്രദ്ധാലുക്കളാണ്. ആ ശ്രദ്ധയും കരുതലുമെല്ലാം അവരുടെ ആരോഗ്യകാര്യത്തിലും ഉണ്ടാവണം. അതിന് ഏറ്റവും ഉത്തമമായ ഭക്ഷണങ്ങളിൽ പ്രധാനമാണ് പാൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണപ്രദവും ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നതുമായ പാനീയമാണ് പാൽ. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ സമീകൃത ആഹാരമെന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ June 1 ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നു. ക്ഷീരകേരളം, നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലൂടെ ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.

0: ഇന്ന് ജൂൺ 1 ലോക ക്ഷീരദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് 2001 മുതൽ എല്ലാ വർഷവും ജൂൺ 1 തീയതി ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നത്. ഒരാഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനാണ് ലോക ക്ഷീരദിനം ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമായ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഈ ദിനം പരമപ്രധാനമാണ്. ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ ഒട്ടനവധി പരിപാടികളാണ് നടത്തിവരുന്നത്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം തന്നെയാണ് ക്ഷീര വ്യവസായം. ഒപ്പം തന്നെ സമീകൃതാഹാരമായ പാലിന്റെ പ്രാധാന്യത്തെയും ഓർക്കാതെ വയ്യ. പ്രകൃതിയുടെ സമീകൃതവും സമ്പൂർണവുമായ വരദാനമാണ് പാൽ. മനുഷ്യ ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ, കാൽസ്യം, കൊഴുപ്പ്, അയഡിൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയ ഗുണഗണങ്ങളുടെ കലവറയാണ് ഈ ഭക്ഷണം. പോഷക സമ്പുഷ്ടമായ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം ക്ഷീരോത്പാദന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നു. സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ശ്രീമതി ശാലിനി ഗോപിനാഥ്.
1: എല്ലാ വർഷവും ജൂൺ 1 നാം ലോക ക്ഷീരദിനമായി ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാന പ്രകാരം 2001 മുതൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഗോളതലത്തിൽ തന്നെ ആചരിച്ചു വരുന്നുണ്ട്. ഇത്തവണത്തെ ക്ഷീരദിനത്തിന്റെ പ്രമേയം സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ്. അങ്ങനെ വനിതാ ക്ഷീരകർഷകരുടെ ആഘോഷം കൂടിയാവുകയാണ് ഇത്തവണത്തെ ലോക ക്ഷീരദിനം. പ്രകൃതി ഒരുക്കിവെച്ച പോഷകത്തിന്റെ കലവറ, ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഭക്ഷ്യവസ്തു, പ്രഭാതങ്ങളിൽ നമ്മുടെ മേശപ്പുറത്തെത്തുന്ന ചായ മുതൽ കൂട്ടായ്മകളുടെ മധുരം കൂട്ടുന്ന പായസമായോ ഐസ്ക്രീമായോ, വേനലിൽ മികച്ച ദാഹശമനിയായി പ്രസിദ്ധമായ സംഭാരമായോ ഒക്കെ പാൽ വിവിധ രൂപങ്ങളിൽ ദിവസവും നമ്മോടൊപ്പം കൂടുന്നുണ്ട്. ഒരു ഭക്ഷ്യവസ്തു മാത്രമായല്ല പാലിന്റെ പ്രാധാന്യം. ആരോഗ്യം, പോഷണം, സുസ്ഥിരത, സാമ്പത്തികം, ജീവനോപാധി തുടങ്ങി വിവിധ മേഖലകളിൽ പാൽ ഇന്ന് പ്രസക്തമാവുകയാണ്. വിവിധ തലങ്ങളിൽ ഉള്ള പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുകയാണ് ക്ഷീരദിനാഘോഷം കൊണ്ട്.

0: നാം ഉദ്ദേശിക്കുന്നത്. ക്ഷീര കർഷകർ, ക്ഷീരസഹകരണ സംഘങ്ങൾ, ക്ഷീര വ്യവസായികൾ തുടങ്ങി ഈ മേഖലയുമായി ബന്ധപ്പെട്ട സകലരെയും ഉൾപ്പെടുത്തി ക്ഷീരവികസന വകുപ്പ് ലോക ക്ഷീരദിനം ഗംഭീരമായി തന്നെ കൊണ്ടാടുകയാണ്. ക്ഷീരമേഖലയിലെ വനിതാ പ്രാതിനിധ്യം എടുത്തു പറയത്തക്കതാണ്. ഒട്ടനേകം വനിതകൾ ഉപജീവനോപാധിയായി പശുവളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നു. പശുവളർത്തലിലൂടെ ജീവിത വിജയം കൈവരിച്ച വനിതകളുടെ വിജയഗാഥകൾ ഈ മേഖലയിൽ നിരവധിയുണ്ട്. കർഷകരായി മാത്രമല്ല, ക്ഷീരസംഘങ്ങളുടെ നേതൃനിരയിലും മേഖലാതലങ്ങളിലും ധാരാളം വനിതകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. വനിതാ ശാക്തീകരണത്തിനുള്ള ഉത്തമ ഉപാധിയായി മാറുകയാണ് പലപ്പോഴും പശുവളർത്തൽ. ഭക്ഷ്യസുരക്ഷ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പോഷക സുരക്ഷയും. ഇവ രണ്ടും ഒരുപോലെ നിറവേറ്റാൻ കഴിയുന്ന മേഖലയാണ് ക്ഷീരമേഖല. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വനിതാ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമാർജനത്തിനും വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു മേഖല കൂടിയാണിത്. അമ്മ നൽകി തുടങ്ങിയ അമൃതധാര ഇന്നും വറ്റാതെ ചുരത്തുന്ന കാമധേനുകൾക്കായി ഒരു ദിവസം നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ഒത്തുചേർന്ന് ആഘോഷിക്കാം വനിതാ കർഷകരുടെ കരുത്തിനെ. കേരളത്തിലെ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ക്ഷീരദിന ആശംസകൾ.
1: ഇന്ത്യയുടെ ഗ്രാമീണ ജീവിതത്തിൽ ക്ഷീര വ്യവസായം സാധാരണക്കാർക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുമെന്ന് തെളിയിച്ച ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ന് അമൂൽ എന്ന പേരിൽ പടർന്ന് പന്തലിച്ച വ്യവസായ സ്ഥാപനത്തിന് പിന്നിൽ ആയിരം ആയിരം ക്ഷീര കർഷകരുടെയും ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന മനുഷ്യന്റെയും വിയർപ്പുണ്ട്. ഇന്ത്യയിലെ ഡയറി വ്യവസായത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയാക്കി മാറ്റാൻ കഴിഞ്ഞതിനൊപ്പം സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള വ്യവസായ സംഘങ്ങൾക്ക് ഊർജം പകരാനും അദ്ദേഹത്തിന് സാധിച്ചു. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ കാലി വളർത്തലിനും പാലുൽപാദനത്തിനും ഏറെ പ്രാധാന്യമാണുള്ളത്. ഇപ്പോഴും താരതമ്യേന ലാഭകരമായി തന്നെ പശുവളർത്തൽ നടത്തുന്ന ക്ഷീര കർഷകർ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. അധ്വാനം കൈമുതലാക്കിക്കൊണ്ട് കഷ്ടപ്പെടാനുള്ള മനസ്സും പാൽ വിപണനത്തിന് അനുകൂല സാഹചര്യവും ഒരുക്കി അല്പം കൃഷി കൂടി ഉണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ തെല്ലും നഷ്ടമില്ലാതെ നടത്താമെന്ന് അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന ഏതാനും കൃഷിക്കാരെ നമുക്ക് പരിചയപ്പെടാം. ക്ഷീരമേഖലയിൽ വിജയകരമായി സംരംഭകത്വം ലക്ഷ്യം വെക്കുന്നവർക്ക് മാതൃകയാണ് വയനാട് മാനന്തവാടിക്കടുത്ത് തവിഞ്ഞാൽ യവനാർകുളത്ത് പ്രവർത്തിക്കുന്ന PI തങ്കച്ചന്റെ ഡയറി ഫാം. കറവ പശുക്കളും കിടാരികളുമൊക്കെയായി നിരവധി പശുക്കൾ ഫാമിലുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പുരസ്കാരം ഇദ്ദേഹത്തെ തേടിയെത്തിയതിന്റെ കാരണവും പാൽ മികവ് തന്നെ. ശ്രീ PI തങ്കച്ചൻ,
2: ഡയറി മേഖലയിലേക്ക് വന്നിട്ട് 14 വർഷത്തോളമായി. ഒരു പശുവായി തുടങ്ങിയതാണ്, ഇപ്പോ 40 ഹൈ യീൽഡ് പശുക്കളെ വളർത്തുന്നത്. ഞാൻ ആദ്യമൊക്കെ ഈ 2014-15 കാലഘട്ടങ്ങളിൽ തമിഴ്നാട് നിന്ന് പശുക്കളെ കൊണ്ടുവരുമായിരുന്നു. ഈ 2018 വരെയും പിന്നീട് അത് നിർത്തി അതില് എന്റെ ഫാമിൽ തന്നെ നല്ല സമയം കുത്തിവെച്ച് ഉണ്ടാവുന്ന കുട്ടികളെ, അതിൽ 10 കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 7 നമ്മുടെ ഒരു നിലവാരത്തിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ മുഴുവനും KLD ബോർഡിന്റെ പ്രീമിയം HF7 കുത്തിവെച്ച് ഉള്ള പശുക്കളാണ് എന്റെ ഫാമിലുള്ളത്. ഇപ്പം എനിക്ക് 26 പശുക്കളും 5-8 കിടാരികളും അതേപോലെ 6-7 ചെറിയ കുട്ടികളുമായിട്ട് മൊത്തം 40 ഉണ്ട്. 20 പശുവിൽ കറവേലുണ്ട്. 20 പശുവിൽ നിന്ന് പ്രതിദിനം 500 പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വയനാട് സംബന്ധിച്ച് നമുക്ക് എല്ലാ വീട്ടിലും പശുക്കളുണ്ടായിരുന്നു. ലോക്കൽ സൈഡില് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പൂർണ്ണമായിട്ടും മിൽമയെ ആശ്രയിച്ചാണ് പാലടക്കുന്നത്. കുറച്ച് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്, അത് പേരിന് മാത്രം നെയ്യ് ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മൊത്തത്തിൽ 4 ചീത്തപ്പുൽകൃഷിയുണ്ട്. അതില് മെയിനായിട്ടും സൂപ്പർ നേപ്പിയർ പുല്ലാണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്താണ് എന്റെ ഫാം. ഇതിപ്പോ 7 ഈ ഫാം ഉണ്ടാക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനവും ഞാൻ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. അതില് ഓട്ടോമാറ്റിക് വാട്ടർ ബോൾ സംവിധാനമുണ്ട്. എല്ലാ പശുക്കൾക്കും ഒരുപോലെ റസ്റ്റ് എടുക്കാൻ സംവിധാനമായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു 27 ടെമ്പറേച്ചറിലേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫാമിനുള്ളിൽ പശുക്കൾ കുടിക്കുന്ന വെള്ളം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് പുല്ല് 200 താഴ്ന്നു റോപ്പയിലാണ് പുല്ല് വീട്ടിലേക്ക് കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 40 പശുവിനെ നോക്കാൻ ഒരു ഫാമിലി മതി, 2 മതി. അതുപോലെ ഷാപ്പ് കട്ടർ, റീമോട്ടർ, അതുപോലെ പ്രഷർ പമ്പ്, എല്ലാ സംവിധാനങ്ങളും, ഒരു ഡയറി ഫാമിന് ആവശ്യമായ എല്ലാ ടെക്നോളജിയും ഞാൻ എന്റെ ഫാമിലി നിറയിച്ചു. ചാണകം കംപ്ലീറ്റ് നമ്മള് UB ഷീറ്റ് ഉണക്കി പൊടിച്ച് കയറ്റി വിടുവാണ്. ചാക്ക പേക്കായിട്ടും ഇടുന്നുണ്ട്, അതുകൂടാതെ തന്നെ ലോഡായിട്ടും കൊടുക്കുന്നുണ്ട്. അവാർഡുകള് 2018 ബ്ലോക്കിലെ ഏറ്റവും കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ വളർത്തിയ കർഷകരുടെ ഒരു അംഗീകാരമാണ് ആദ്യം കിട്ടിയത്. അത് കഴിഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ ഫാം സ്കൂളായി യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്തു. 2018 വയനാട് ജില്ലയിലെയും മലബാർ മേഖലയിലും മികച്ച കർഷകർക്കുള്ള അവാർഡ് എന്റെ ഭാര്യ ബീനയ്ക്കായിരുന്നു. അതുപോലെ ക്ഷീര സഹകാരി അവാർഡ് കിട്ടി. പിന്നെ മിൽമേന്റെയും അതുപോലെ തന്നെ ക്ഷീരോത്സവ വകുപ്പിന്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. 24 റിസോർട്ട് പരിപാടി പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ്, അബ്ദുൽ കലാം അവാർഡ്, KPSC അവാർഡ്. ഈ 2026 പിന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള നൃസംഭവത്തിന്റെ അവാർഡ് കിട്ടി.
1: നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം കോവിഡ് കാലത്ത് നാട്ടിലെത്തി പശു വളർത്തൽ ആരംഭിച്ച വ്യക്തിയാണ് ശ്രീ വിനു. പശുവളർത്തൽ സംരംഭ മേഖലയെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടായിരുന്ന ഇദ്ദേഹം നിരവധി ഡയറി ഫാമുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. അങ്ങനെ കൊല്ലം പൂയപ്പള്ളിയിൽ ഒരു ഡയറി ഫാം തുടങ്ങി. പശുവളർത്തൽ മേഖലയിലെ തന്റെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ശ്രീ വിനു.
3: ഞങ്ങള് കുടുംബപരമായിട്ട് കർഷക കുടുംബമാണ്. ഒരു 10-13 വർഷക്കാലം ഗൾഫിൽ പോയിരുന്നു. കൊറോണ ടൈമിലാണ് നാട്ടിൽ വന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫാമായിട്ട് തുടങ്ങിയത്. 3 പശുവിൽ തുടങ്ങി ഞാൻ. ഇപ്പൊ എനിക്ക് ഏകദേശം പശുവും കുട്ടിയും എല്ലാം കൂടെ ഒരു 10-40 പശുക്കൾക്കാണ് എനിക്കുണ്ട്. ഞാൻ കൊട്ര ക്ഷീരസംഘത്തിലാണ് പാലളക്കുന്നത്. അത് എനിക്ക് 1-2 ട്രിപ്പ് ഏറ്റവും കൂടുതൽ പാലളന്ന് ക്ഷീരകർഷകനുള്ള അവാർഡുകളൊക്കെ കിട്ടിയതാണ്. നാശമെന്ന് നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ പശുക്കളെല്ലാം എഴുന്നേപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് ചാണകവും അവരുടെ ദൈനംദിന കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ നമ്മൾ ചാണകം എല്ലാം നീക്കിയതിന് ശേഷം പശുവിനെ ഫസ്റ്റേ കുളിപ്പിക്കുകയാണ്. 4 മണിക്ക് കുളിപ്പ് തൊഴുത്തും എല്ലാം അതിന് ആ രീതിയിലാണ് നമ്മൾ തൊഴുത്തെല്ലാം രൂപകൽപ്പന ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ചെയ്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല പാലൊരു 3.8 ഫാറ്റൊക്കെ ഉള്ള പശുക്കളെ കൈ ഈൽഡ് പശുക്കളുടെ മൂടികളുടെ സെമനാണ് കൊടുക്കുന്നത്. ഇമ്പോർട്ടഡ് സെമനാണ് കൊടുക്കുന്നത്. അങ്ങനെ വന്ന കിടാങ്ങൾ പ്രസവിച്ച് ഏകദേശം 4 ഫാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രസവത്തിൽ 20-22 പാല് കിട്ടുന്ന പശുക്കൾക്ക് 4 ഫാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം നിന്നിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫാറ്റിന്റെ ഒരു കാര്യം അറിയാൻ പറ്റുന്നത്. സൂപ്പർ നേപ്പിയർ, CO3, CO5, റെഡ് നേപ്പിയർ, ഇങ്ങനെ വ്യത്യസ്ത തരം പുല്ലുകളാണ് നമ്മൾ നട്ടു വളർത്തിയിരിക്കുന്നത്.
1: രണ്ടായിരത്തി 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്ന വിവരം എല്ലാ വനിതാ കർഷകരും അറിഞ്ഞു കാണുമല്ലോ. കൃഷി ചെയ്യുന്ന വനിതകൾക്ക് ആഗോള തലത്തിലുള്ള അംഗീകാരമാണ് ഈ പ്രഖ്യാപനം. കൃഷി മുഖ്യ ഉപജീവന മാർഗമാക്കി മാറ്റിയ ധാരാളം വനിതകൾ കേരളത്തിലുണ്ട്. അതിൽ ക്ഷീര കർഷകരും ഒട്ടും കുറവല്ല. ക്ഷീര കാർഷിക മേഖലയിൽ പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെ പങ്കും പങ്കാളിത്തവുമുണ്ടെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിച്ച വള്ളികുന്നം സ്വദേശിനി ശ്രീമതി വത്സല.
4: എനിക്ക് ഈ പ്രാവശ്യത്തെ ക്ഷീര സഹകാരി അവാർഡ് എനിക്കാ കിട്ടിയത്. ഞങ്ങൾ 4 പശുവിൽ നിന്ന് തുടങ്ങിയതാണ് 25 വർഷം മുമ്പ്. ഇപ്പൊ ഞങ്ങൾക്ക് 70 പശുക്കളുണ്ട്. ഇതിൽ 60 എണ്ണത്തിനെയും കറക്കുന്നതാ. അത് ചനയും കേട്ടിങ്ങനെ നിൽക്കുന്ന പശുക്കളാണ്. ഞങ്ങൾ പാല് കൊടുക്കുന്നത് പുത്തൻ ചന്ത സഹകരണ സംഘത്തിലാണ്. ഒരു ദിവസം ശരാശരി 1000 ലിറ്റർ പാലോളം രാവിലെയും വൈകിട്ടുമായിട്ട് ഉണ്ട്. അതിൽ 100 ലിറ്റർ പാല് വൈകുന്നേരം വീടുകളിൽ കൊടുക്കുന്നുണ്ട്. രാവിലെ 200 ലിറ്റർ പാല് വീടുകളിൽ കൊടുക്കുന്നുണ്ട്. അക്കി സൊസൈറ്റിയിൽ അളക്കുന്നത് ഞാനും എന്റെ ഭർത്താവും ഞങ്ങളുടെ കൂടെ പറവയ്ക്ക് 2 പേരുകൂടുണ്ട്. പുല്ല് 2 ഏക്കർ സ്ഥലത്ത് പുല്ല് വളർത്തുന്നുണ്ട്. പശുക്കൾക്ക് കൊടുക്കുന്നത് കാലിത്തീറ്റയാണ്. പിന്നെ കച്ചി വാങ്ങിക്കുന്നുണ്ട്. പുല്ല് കൃഷി ചെയ്യുന്നു. നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആ പുല്ല് വെട്ടിയിട്ട് കൊടുക്കും. ഇനിപ്പിനെ 3 മണിയാകുമ്പം പശുക്കളെ പണിയിലേക്ക് ഇറങ്ങും. അവരുടെ ചാണാനും വാരി കടിയും കൊടുത്ത് കുളിപ്പിച്ച് കറ കഴിയുമ്പോഴത്തേക്ക് 9 മണി കഴിയും. പിന്നെ ഉച്ചയ്ക്കൊരു 12:30 ആകുമ്പം വീണ്ടും വെള്ളം വേറെ തൊഴിക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്ത് 2:30 ആകുമ്പം ഞങ്ങൾ വൈകിട്ടത്തെ കറവ തുടങ്ങും. 5:30 ആകുമ്പോൾ തീരും. പിന്നെ അവർക്ക് കട്ടിയിട്ട് കൊടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ട് അവരിങ്ങനെ റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ പഴയപടി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ 2 തൊഴുത്ത. ഞങ്ങളുടെ ഫ്രണ്ടില് 40 പശുക്കളുണ്ട്. ബാക്കി പശുക്കളെ പുറവിലാണ് കിട്ടുന്നത്. പുറവിൽ ചെയ്ത് ഇപ്പൊ പുതിയ രീതിയിലെ വെള്ളമൊക്കെ അവരുടെ അരികെ തന്നെ പൈപ്പ് കൂടെ അന്നേരം തന്നെ അവർക്ക് കുടിക്കത്തക്ക സംവിധാനമാണ്. ഇപ്പുറത്ത് അങ്ങനല്ല, നമ്മള് പാത്രം വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനകത്ത് നമ്മള് വെള്ളം ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഇഷ്ടാനുസരണം കുടിക്കും. അങ്ങനെ നമ്മള് കുളിപ്പിക്കാൻ നേരം വെള്ളം കൊടുക്കുന്നത്. മറ്റേടത്ത് അങ്ങനല്ല, അവർക്ക് ഇഷ്ടമുള്ളപ്പം വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്യാം. ആ രീതിയിലുള്ള സംവിധാനമാണ് ചെയ്തേക്കുന്നത്. നല്ല അന്തരീക്ഷം എപ്പോഴും കാറ്റ് കിട്ടും. ഇപ്പുറത്ത് പിന്നെ ഫാനുണ്ട്. പഴയ തൊഴുത്തില് ചില സമയത്ത് അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. ഫോറസ്റ്റ് സേവനം ഞങ്ങൾക്ക് നല്ലതായിട്ട് മിൽമായി നിന്ന് കിട്ടുന്നുണ്ട്. ബോണസ് ഉണ്ട്. മറ്റെല്ലാ ആനുകൂല്യങ്ങളും സൊസൈറ്റിയിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും മിൽമായി നിന്ന് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് എപ്പോഴും. ഏത് കാര്യത്തിൽ പശുക്കത്തൊരസുഖം വന്നാൽ തന്നെ അവർ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് രണ്ടുപേരും. അത് ഞങ്ങളുടെ ഏറ്റവും

0: വലിയൊരു ഞങ്ങളുടെ ഒരു കാര്യം അതാ. പശുക്കളെ ഇവിടെ നാട്ടുമ്പുറത്തുനിന്ന് വാങ്ങിക്കും, പിന്നെ തമിഴ്നാട്ടിൽ പോയി വാങ്ങിച്ചതോട് ഇപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ പോകുന്നില്ല. തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഓരോരുത്തർ നമ്മളോട് വന്ന് പറയുമല്ലോ ഇന്നടുത്ത് ഒരു പശുണ്ട്, അങ്ങനെ പോയി നോക്കി നമുക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുവരിക. എനിക്ക് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാലളക്കുന്നതിനുള്ള അവാർഡ് എനിക്ക് 3 തവണ കിട്ടി. ചാണകം ഇപ്പൊ ഞങ്ങൾ മെഷീൻ ഉപയോഗിച്ച് പൊടിച്ചുണക്കി കടകൾക്ക് കൊടുക്കുക, ഫാമുകാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക. അടുത്തൊക്കെ ഉള്ളവര് ചെടി നടാനും കൃഷി സാധനങ്ങൾ നടാനും എല്ലാം വന്ന് ഇവിടുന്ന ചാണകം കൊണ്ടുപോകുന്നത്. അതിൽ നിന്നൊരു ആദായം നമുക്ക് കിട്ടുന്നുണ്ട്.
1: ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പന്നൂരുള്ള ശ്രീ ഷൈൻ ക്ഷീര കാർഷിക മേഖലയിൽ നമുക്കൊരു മാർഗദർശിയാണ്. പശുവളർത്തൽ ലാഭകരമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് മറുപടി പറയുന്നവർക്ക് ഒരു ഉദാത്ത മാതൃകയാണ് ഇദ്ദേഹം. പശുവളർത്തൽ ഒരു തപസ്യയായി ഏറ്റെടുത്ത് മൃഗപരിപാലനത്തിൽ പുതിയ മാതൃക തീർക്കുന്ന ശ്രീ ഷൈൻ.
2: ഏകദേശം 350 പശുക്കൾ നമുക്ക് നിലവിലുണ്ട്. പ്രതിദിനം ഏകദേശം 4,800 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു 2,800-3,000 ലിറ്ററോളം പാല് പെരിങ്ങാശ്ശേരി ആപ്കോസിൽ നമ്മൾ നൽകുന്നുണ്ട്. ബാക്കി പാല് നമ്മൾ ലോക്കലായിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. രാത്രി 2 മണിക്കാണ് രാവിലത്തെ കറവ ആരംഭിക്കുന്നത്. അപ്പൊ രാവിലെ പശുക്കൾക്ക് തീറ്റ കൊടുത്ത് കുളിപ്പിച്ച് കറക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. കറവയ്ക്ക് ശേഷം എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇടുവാണ് ചെയ്യുന്നത്. അത് രാവിലത്തെ കറവയും കാര്യങ്ങളെല്ലാം ഒരു 7 മണിയോടുകൂടി തീരും. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കറവ 2 മണിക്കാണ് വീണ്ടും കറവ നമ്മൾ ആരംഭിക്കുന്നത്. കറവയ്ക്ക് ശേഷം വീണ്ടും കഴുകി നമ്മൾ വൃത്തിയാക്കി ഇടുന്നു. ഏകദേശം ഒരു 6-7 മണിയോടുകൂടി വൈകുന്നേരത്തെ കറവ പണികളും തീരും. അങ്ങനെയാണ് നമ്മുടെ ദിനചര്യകൾ പോകുന്നത്. തൊഴുത്തില് നമ്മള് ഓട്ടോമാറ്റിക് വാട്ടർ ഡ്രിങ്കർ സിസ്റ്റം, പിന്നെ മിസ്റ്റ്, ഫാന്, പിന്നെ നമ്മളെ കുളിപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടി നമ്മൾ പ്രഷർ വാഷ് ആണ് ഉപയോഗിക്കുന്നത്. മെഷീനിലാണ് കറവയും കാര്യങ്ങളും ചെയ്യുന്നത്. സംഘത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസെന്റീവ് ഉള്ള സമയങ്ങളിൽ നമുക്ക് ഇൻസെന്റീവ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തീറ്റപ്പുല്ല് ഉണ്ട്, കൃഷിയുണ്ട്. പക്ഷെ നമ്മൾ തീറ്റപ്പുല്ലിനേക്കാളുപരി നമ്മുടെ പൈനാപ്പിളിന്റെ വിലയാണ് പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. ക്ഷീരവികസന വകുപ്പിൽ നിന്നും നമുക്ക് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ കിട്ടാറുണ്ട്. നമ്മളല്ലാത്ത സമയങ്ങളിൽ ഇൻസെന്റീവ്, മറ്റുള്ള പശുക്കൾക്ക് മെഷീനറീസിന് അങ്ങനെയുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ക്ഷീരവികസന വകുപ്പിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ലഭിക്കാറുണ്ട്. നമ്മൾ നല്ല കുട്ടികളെ വളർത്തിയെടുക്കുകയും പിന്നെ തമിഴ്നാട്ടിൽ നിന്നുമാണ് നമ്മൾ പശുക്കളെ വാങ്ങുന്നത്. 3 പ്രാവശ്യം സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1 പ്രാവശ്യം നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പാലളന്നതിനുള്ള ക്ഷീര സഹകാരി അവാർഡ് 2 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാനതല ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്.
1: പശുപരിപാലനത്തിലൂടെ മികച്ച വരുമാനം നേടുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കൊറ്റമ്പള്ളി സ്വദേശിയായ അഖിൽ. ലോക്ഡൌൺ കാലത്ത് ഒരു വരുമാനം എന്ന നിലയിലാണ് അഖിൽ പശുവളർത്തൽ ആരംഭിച്ചത്. പാൽ, ഉണക്കച്ചാണകം എന്നിവ വിപണനം നടത്തി കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ കാര്യക്ഷമമായും ലാഭകരമായും ഡയറി ഫാം നടത്തിക്കൊണ്ടുപോകുന്ന ശ്രീ അഖിലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ.
3: എനിക്ക് 20 കറവപ്പശുക്കളും 10 കിടാരികളുമുണ്ട്. ഏകദേശം 20 പശുക്കളിൽ നിന്ന് 230 ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട്. പാല് മിൽമേക്കിങ് കൊടുക്കുന്നുണ്ട്, അല്ലാതെ 1.5 ലിറ്ററിന്റെ പാക്കറ്റുകളാക്കി തിരുവനന്തപുരം സിറ്റിയിലെ ഫ്ലാറ്റുകളിൽ കൊണ്ടുകൊടുക്കുന്നുണ്ട്. ഗീർ ക്രോസ്, ജേഴ്സി, സുനന്ദിനി ഈ പശുക്കളാണ് ഉള്ളത്. ശുദ്ധമായ പശുമ്പാല് നേരിട്ട് ആളുകളിൽ എത്തിക്കുന്ന ഒരു ഇത് മനസ്സിലാക്കിയിട്ടാണ് 1.5 ലിറ്ററിന്റെ പാക്കറ്റുകളാക്കി രാവിലെ തന്നെ എല്ലാ വീടുകളിൽ കൊണ്ട് ഫ്ളാറ്റുകളിലാണ് കൂടുതൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആവശ്യമുള്ളവർക്ക് ചോദിക്കുന്നവർക്ക് പാല് കൊടുക്കുന്നു. സൂപ്പർ നേപ്പർ, റെഡ് നേപ്പർ മിക്സ് ചെയ്ത് 1 ഏക്കറോളം തീറ്റപ്പുൽ കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകം ഉണക്കി ചാക്കുകളിലാക്കിയാണ് കൊടുക്കുന്നത്. 1 ചാക്കിന് 150 രൂപ നിരക്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. മൃഗ ഡോക്ടറുടെ സേവനം കിട്ടുന്നുണ്ട്. നല്ല രീതിയിലാണ് ഡോക്ടർമാർ സഹായിക്കുന്നത്, തീറ്റക്രമങ്ങൾ പറഞ്ഞു തരുന്നതും പശുക്കൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങളൊക്കെ ഡോക്ടർമാരാണ് പറഞ്ഞു തരുന്നത്. ഗീർ ക്രോസ്, ജേഴ്സി, സുനന്ദിനി ഈ പശുക്കളാണ് ഉള്ളത്. 2 പശുവിൽ തുടങ്ങിയതാണ് ഫാം. കൂടുതലും വാങ്ങിയിട്ടില്ല, ഒരു 3-4 പശുക്കളെ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ പ്രസവിച്ച് കുട്ടികളെ വളർത്തിയെടുത്താണ് ഫാം ഡെവലപ്പ് ചെയ്തത്. മിൽക്ക് ഷെഡ് പദ്ധതി പ്രകാരം ക്ഷീരവകുപ്പിൽ നിന്നും 2020 2 പശുക്കളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 പശു വാങ്ങേണ്ട സബ്സിഡി കിട്ടിയിട്ടുണ്ട്. സംഘം വഴി മാറ്റ്, അതുപോലെ തന്നെ പാലിന് സബ്സിഡിയൊക്കെ നൽകാറുണ്ട്. ക്ഷീരവകുപ്പിൽ നിന്ന് സബ്സിഡി കിട്ടാറുണ്ട് പാലിന്. ഫാമിലെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 പശുക്കളുടെ ഒരു സെറ്റായിട്ടാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തത്. ഇപ്പൊ മാസത്തിലൊരു പ്രസവം നൽകി. ഇപ്പൊ 20 പശുക്കളും അതിൽ ചെന്നൈയിലുള്ള 4 പേരൂടെ ഉണ്ട്. 24 പശുക്കളായിട്ട് അപ്പൊ പാലിന് കുറവ് വരില്ല, എല്ലാ സമയവും ഒരുപോലെ പാല് കിട്ടിക്കൊണ്ടിരിക്കും. മാസത്തിൽ മാസത്തിൽ ഒരു പ്രസവം കാണും, ഒരാളുടെ കറവ നിർത്തും. അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫാമിലി ജോലിക്കാരെല്ലാം ഞങ്ങൾ വീട്ടിലെ എല്ലാവരുമായിട്ടാണ് ഫാമിലി ജോലികളെല്ലാം ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 2:30 ദിനചര്യ ആരംഭിക്കുന്നത്. ആദ്യം ഫാമിലോട്ട് പോയി കഴിഞ്ഞാൽ ചാണകമൊക്കെ നീക്കി പശുക്കളെ കുളിപ്പിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് TMR കൊടുക്കുന്നുണ്ട്. TMR ഇട്ടതിന് ശേഷം കറവ നടത്തും. കറവ നടത്തിയതിന് ശേഷം കാലിത്തീറ്റയും വൈക്കോലും ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:30 ഫാം സ്റ്റാർട്ട് ആവുന്നത്. അതുപോലെ തന്നെ കുളിപ്പിക്കുന്നു, TMR ഇട്ട് കറക്കുന്നു. അത് കഴിഞ്ഞ് കാലിത്തീറ്റയും പുല്ല് അരിഞ്ഞതും കൊടുക്കുന്നുണ്ട്. വൈകിട്ട് അതുപോലെ ഒരു 7:00 ഒന്നെല്ലാവരും നോക്കി തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തിടുന്ന ഇതാണ് സാധാരണ റെഗുലർ ദിനചര്യ. അസുഖങ്ങൾ വരാതിരുന്നു കഴിഞ്ഞാൽ ലാഭമാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്നതിനേക്കാൾ അസുഖം വരാതെ നോക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ്. വേനൽ സമയത്തായപ്പം ഹീറ്റ് സ്ട്രെസ് അതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി റൂഫിന് മുകളിൽ സ്പ്രിംഗ്ലർ പോലുള്ള സാധനം സ്ഥാപിക്കുക, അതുപോലെ തന്നെ അവരുടെ ഡൈജഷൻ ക്രമീകരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 60% അസുഖം വൃത്തിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ എപ്പോഴും ഫാമിൽ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് അസുഖങ്ങൾ വരാറില്ല.
1: പശുവളർത്തൽ ഒരു ജീവനോപാധിയും സമൂഹത്തിൽ മാന്യത നേടാൻ സഹായകമായ സത് സംരംഭവുമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച കർഷകരുടെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഇവരെപ്പോലെ ഒട്ടനവധി ആളുകൾ കന്നുകാലി വളർത്തലിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിക്കാനായി കഷ്ടപ്പെടുന്നുണ്ട്. പശുക്കളുടെ സമയാസമയങ്ങളിലുള്ള പരിചരണ മുറകളിലും അതിലൂടെയുള്ള പാൽ വിൽപ്പനയിലും അതിനേക്കാൾ ഉപരി അധ്വാനിക്കാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ ആദായകരം തന്നെയാണ്.
4: ക്ഷീരകേരളം നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലൂടെ ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന ജി രാജമ്മ, ആഖ്യാനം അനുജ ഭാസ്കർ.

0: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം സിങ്ക്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ വൈകുന്നേരം 6:50. നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: നിന്റെ ആഗ്രഹം എന്താ?
5: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
4: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
6: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
7: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹൃദയപൂർവം എന്ന ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാം പാടിയ ഗാനമാണ് ആദ്യം. ഈ ഗാനത്തിൻ്റെ വരികൾ മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേനി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി ചിത്രം രഥോത്സവം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:02 കേൾക്കാം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആകാശവാണി അനന്തപുരി FM 101.9.

0: പ്രിയ ശ്രോതാക്കളെ, രാഗരസത്തിൽ ഇന്ന് ഹരികാംബോജി രാഗത്തെ പരിചയപ്പെടാം. രാഗം പരിചയപ്പെടുത്തുന്നത് ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ.
1: ഹരികാംബോജി 28-ാമത്തെ മേളകർത്ത രാഗമാണ്. പൂർവമേളത്തിൽ 5-ാമത്തെ ബാണചക്രത്തിൽ 4-ാമത്തെ രാഗമാണ് ബാണഭൂ. മുത്തുസ്വാമി ദീക്ഷിതർ സമ്പ്രദായപ്രകാരം ഇതിനെ ഹരികേദാരഗൗള എന്നും പറയാറുണ്ട്. ആരോഹണം അവരോഹണം ഞാൻ പാടാം.

ആരോഹണത്തിൽ ഋഷഭത്തിന് ഒരു ഗമകവും ചതുർശ്രുതി ദൈവതത്തിൽ നിന്ന് പാദ നീസാ രണ്ട് ഗമം കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അവരോഹണത്തിൽ ഷഡ്ജത്തിൽ നിന്ന് മാത്രമേ ആ നിഷാദ പ്രയോഗം വരാൻ പാടുള്ളൂ. എന്തെന്ന് വെച്ചാൽ ഈ കൃതികളിൽ കൂടുതലും അങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഷഡ്ജപജ്ജമ സ്വരങ്ങൾക്ക് പുറമെ തീവ്ര ഋഷഭം, തീവ്ര ഗാന്ധാരം, കോമള മധ്യമം, തീവ്ര ദൈവതം, കോമള നിഷാദം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരസ്ഥാനങ്ങളാണ്. മൂർച്ഛനാകാരകമായ ഈ രാഗത്തിലെ ഋഷഭം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം നീ ഓരോന്നിനെയും ആധാരഷഡ്ജമായി സ്വീകരിച്ചുകൊണ്ട് ഗ്രഹസ്വരഭേദം ചെയ്യുന്ന പക്ഷം നടഭൈരവി, ധീരശങ്കരാഭരണം, ഖരഹരപ്രിയ, ഹനുമത്തോടി, മേജകല്യാണി എന്നീ രാഗങ്ങൾ ജനിക്കും. ഇതൊരു രക്തിരാഗമാണ്. ഗാന്ധാരം, മധ്യമം, നിഷാദം എന്നിവ ഇതിലെ രാഗഛായ സ്വരങ്ങളാണ്. ഈ രാഗം ഭക്തിയെയും വീരരസത്തെയും ശാന്തരസത്തെയും ഉളവാക്കുന്ന ഒരു രാഗമാണ്. ഈ രാഗത്തിൽ ധാരാളം കൃതികൾ വാഗ്ഗേയകാരന്മാർ രചിച്ചിട്ടുണ്ട്. എന്തുക്കു നിർദയ, എന്തരാ നീതന, രാമനന്നുബ്രോവര, ദിനമണി വംശ ഇതെല്ലാം ത്യാഗരാജസ്വാമികൾ രചിച്ചതാണ്. സാകേത അത് വന്ന് മൈസൂർ സദാശിവറാവുവിൻ്റെയാണ്. പരിപാലയമാം എന്ന ഒരു കൃതി രാമനാഥപുരം ശ്രീനിവാസയ്യങ്കാർ രചിച്ചിട്ടുണ്ട്. ഈ രാഗത്തിൽ ശ്രദ്ധിക്കേണ്ടവ

മധ്യമത്തിനും ചെറുതായിട്ട് ഗമകം കൊടുക്കും. അങ്ങനെ ഗമകം കൊടുക്കുന്ന പക്ഷം ഈ രാഗത്തിൻ്റെ രാഗച്ഛായ വളരെ വ്യക്തമായിട്ട് പ്രതിഫലിക്കും. ഈ രാഗം വയലിനിൽ കേട്ട് മനസ്സിലാക്കാം.

ഇനി ഹരികാംബോജ് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി യേശുദാസ് ആലപിച്ച സന്ധ്യമയങ്ങും നേരം എന്ന ഗാനം.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി ഗുരു എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും ലാലി അനിൽകുമാറും സംഘവും ആലപിച്ച ഗുരു ചരണം ശരണം എന്ന ഗാനവും ഹരികാംബൂജ് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരികാംബോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചലച്ചിത്ര ഗാനങ്ങൾ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി കെ എസ് ചിത്ര ആലപിച്ച എന്നുവരും നീ എന്ന ഗാനവും ഹരികാംബോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. ചിത്രം കണ്ണകി.

നീ എത്ര ധന്യ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനം ഇനി കേൾക്കാം. പാടിയത് യേശുദാസ്.

0: നിനച്ചുപോയി.
1: മധുമുട്ടത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. കെ എസ് ചിത്ര ആലപിച്ച മണിച്ചിത്രത്താഴിലെ വരുവാനില്ലാരും എന്നു തുടങ്ങുന്ന ഗാനവും ഹരികാംബൂജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്.

0: രാഗരസം സമാപിക്കുന്നു. രാഗപരിചയം എസ് ആർ മഹാദേവ ശർമ്മ. നിർവഹണ സഹായം രഞ്ജിനി സുധീരൻ. നിർവഹണം എം കെ ദിലീപ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കു സേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബജാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. തിരുവനന്തപുരം നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ഇറങ്ങി നടക്കേണ്ടി വന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സി സൈക്ലിൻ കഴിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. 22nd ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2nd സ്ഥാനം. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. റെയിൻ റെയിൻ കം അഗെയിൻ എന്ന ചിത്രത്തിനുവേണ്ടി സ്വന്തം സംഗീതത്തിൽ ജാസി ഗിഫ്റ്റ് ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496556321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ONV കുറുപ്പിൻ്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണൻ പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം വചനം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഉല്ലാസ പൂങ്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണിനി. രചന കൈതപ്പുറം, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് ആലപിച്ച ഗാനമാണിനി ചിത്രം കളിയാട്ടം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം അയാൾ കഥ എഴുതുകയാണ്.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. സഹയാത്രയ്ക്ക് സ്നേഹപൂർവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിത്താര.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെൻറ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സിദ്ധാർത്ഥ വിജയന്റെ സംഗീതത്തിൽ കലാഭവൻ മണി വരികളെഴുതി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം വാഴ 2.

ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പെടുന്നതാണ് യുണീക്ക് എന്ന ക്വിസ് ക്ലബും ലെക്ടേൺസ് എന്ന ഡിബേറ്റ് ക്ലബും. ഇത് തുടങ്ങിയത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കൈകസി മാം ആണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ഗായത്രി വർമ്മയും പാടിയ ഗാനമാണിനി. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ബീണി ഇഗ്നീഷ്യസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭിയിൽ തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി. ഇപ്പോൾ ആറ്റുവാശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഖടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. പാഹി ശൗരെ എന്നാരംഭിക്കുന്ന നാട്ടരാഗത്തിലുള്ള കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു രൂപകതാളം.

ആറ്റുവാശ്ശേരി മോഹനൻ പിള്ളയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കെ സി വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഖടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. അവസാനമായി സരോരു ഹാസനജായേ എന്നാരംഭിക്കുന്ന പന്തുവരാളി രാഗത്തിലുള്ള കൃതി ആദിതാളം.

ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയിൽ സ്വാതി തിരുനാൾ കൃതികളാണ് ഇതുവരെ കേട്ടത്. വയലിൻ കെ.സി. വിവേക്, മൃദംഗം ആലുവ ഗോപാലകൃഷ്ണൻ, ഘടം വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നിശാസുരഭിയിലെ ആദ്യ ഗാനം പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചതാണ്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.
1: പാതിമേ മറഞ്ഞതെന്തേ സൗ

നിശാസുരഭിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം ഒരാൾ മാത്രം.

നിശാസുരഭിയിലെ അടുത്ത ഗാനം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് കീരവാണി ഈണം പകർന്ന് ശ്വേതയും സംഘവും പാടിയതാണ് ചിത്രം ബാഹുബലി 2.

നിശാസുരഭി തുടരുന്നു. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: പിന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് മറക്കാതെ കേൾക്കുക ഹലോ പ്രിയ ഗീതം.
1: നിശാസുരഭിയിലെ അടുത്ത ഗാനം ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയതാണ് ചിത്രം സൂര്യഗായത്രി.

എന്നെ വീണ നീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഒരുവിടത്തെരിഞ്ഞ് ഇന്ത നാട്ടിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്കടച്ചത്. എല്ലാമേ എന്നോടൊരു കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: ഇന്നത്തെ നിശാസുരഭി ഇവിടെ സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധീർ കിടങ്ങൂർ.
1: ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തി എവിടെ എങ്ങനെയായിരുന്നു? എപ്പോഴും കൗതുകമുണർത്തുന്ന ഒരു ചോദ്യമാണിത്. ഈർപ്പവും സൂര്യപ്രകാശവുമാണ് ജീവന്റെ ആധാരം. വിത്തുകൾ മുളച്ച് സസ്യങ്ങളായി വളരുന്നത് അത്തരമൊരു സ്ഥലത്താണ്. ഷഡ്പദങ്ങളും ഉരഗങ്ങളും പരാദങ്ങളും പക്ഷികളും പിന്നെ മൃഗങ്ങളും മനുഷ്യരും പിറക്കും. തുടർന്ന് ഭാഷയും സംസ്കാരവും ഉരുവം കൊള്ളും. ഭൂമിയും ആകാശവും വായുവും ജലവും അഗ്നിയും അടങ്ങുന്ന പഞ്ചഭൂതങ്ങൾ സമ്മേളിക്കുന്ന അത്തരമൊരു സ്ഥലത്ത് മാത്രമേ ജീവൻ ഉണ്ടായി നിലനിൽക്കുകയുള്ളൂ. ഭൂമിയിൽ ആദ്യത്തെ ജീവോൽപ്പത്തി ഉണ്ടായത് തെക്കേ ഇന്ത്യയിലെ സിംഹളദ്വീപിലാണെന്ന് അഗസ്ത്യ മുനി രചിച്ച ചില പ്രാചീന കൃതികളെ ആധാരമാക്കി ചട്ടമ്പിസ്വാമികൾ തൻ്റെ ആദിഭാഷയിൽ എഴുതി. ഭാരതത്തിൻ്റെ ആദിഭാഷ തമിഴാണെന്ന് ശബ്ദശാസ്ത്രത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് സ്വാമികൾ ജീവന്റെയും ഭാഷയുടെയും ഉത്ഭവകേന്ദ്രത്തെ നിർണയിക്കുന്നത്. ആദ്യമായി പ്രാണികൾ ഉത്ഭവിച്ച സ്ഥലകാല സന്ദർഭങ്ങൾക്കായി അന്വേഷിച്ചു ചെന്ന സ്വാമികൾ ആദ്യം പ്രാണിവംശമുണ്ടായത് ഭൂഗോളത്തിൻ്റെ മറുഭാഗത്താവാമെങ്കിലും ജന്തുവർഗവും മനുഷ്യവർഗവും ആദ്യമായി ഉത്ഭവിച്ചത് സിംഹളദ്വീപിന് അഥവാ ലങ്കയ്ക്ക് 700 കാതം കിഴക്കുള്ളതും ശീതോഷ്ണങ്ങൾക്ക് മാത്രാനുഗുണ്യമുള്ളതുമായ ഒരു സർവ്വലക്ഷണ സ്ഥാനത്താണെന്നും അഗത്യർ ഞാലനൂൽ എന്ന അഗസ്ത്യരചനയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ജീവോൽപ്പത്തിയുടെ ആരംഭ സ്ഥലം കടൽക്കയറി ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. അഗസ്ത്യമുനി ആ മാതൃകാസ്ഥാനത്തെ ഇങ്ങനെയാണ് വരച്ചു കാട്ടുന്നത്. പല്ലുയിരേ മുന്നിൻ്റെ മാതാവപ്പ പരിധിമുഖം പെടുമിന്ത പാർദാനപ്പ ചൊലുമിതിൻ കിഴക്കിലങ്കൈ 700 ചുരിന്തൊൽകു മകുടയൻ ഇതുദാനപ്പ. പലതരം ജീവജാലങ്ങൾക്ക് അഥവാ ജൈവ വൈവിധ്യത്തിന് മാതാവായ ദേശം, സൂര്യമുഖം അല്ലെങ്കിൽ പ്രകാശം തെളിയുന്ന ശ്രീലങ്കയിൽ നിന്ന് 700 കാതം കിഴക്കുള്ള പ്രദേശം, ജീവൻ തിളങ്ങി വിളങ്ങുന്ന മകുടം ഇതുതന്നെയാണ്. അതാണ് ഈ വരികളുടെ അർത്ഥം. ഇതര ജീവികളോട് താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ഉയർന്ന സംസ്കാരമുള്ള ഉത്തമ ജീവിയാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ച സംസ്കാരം അഥവാ വാസന ആ വിഷയത്തിൻ്റെ ആവർത്തനയുടെ ഫലമാണല്ലോ. അങ്ങനെ വരുമ്പോൾ അനന്ത സംസ്കാര വിശേഷം കൊണ്ട് സിദ്ധിക്കുന്ന വിശിഷ്ടമായ മനുഷ്യത്വം അനേകം പരിണാമങ്ങളുടെ അവസാനത്തിൽ ലഭിച്ചതായിരിക്കണം. അതെങ്ങനെയായാലും ജന്തുസൃഷ്ടി

0: സാധകമായ സ്ഥലത്ത് മാത്രമേ മനുഷ്യരും ആദ്യം ഉണ്ടാകാനിടയുള്ളൂ എന്ന് തീർച്ചയാണ്. ആദ്യം മനുഷ്യൻ ഉണ്ടാകുന്നിടത്തായിരിക്കും ആദ്യം ഭാഷ ഉണ്ടാവുക. അങ്ങനെ ഒന്നാമതായി ഉണ്ടാകുന്ന ഭാഷ ശേഷിച്ചവയുടെ മാതൃഭാഷയും ആയിരിക്കും. അപ്പോൾ സിംഹളം തുടങ്ങിയ ദക്ഷിണദേശങ്ങളിൽ ഇന്ന് പ്രചരിക്കുന്ന ഭാഷയുടെ പൂർവ്വരൂപമായ പ്രാചീന ദ്രാവിഡ ഭാഷയായിരുന്നു ലോകത്തിലെ ആദ്യ ഭാഷ എന്നും അതുതന്നെയാണ് മറ്റെല്ലാ ഭാഷകളുടെയും ജനയിത്രി എന്നും അനുമാനിക്കാം. അതായത് പഴയ ദ്രാവിഡ ഭാഷ തന്നെയാണ് സംസ്കൃതം മുതലായ പരിഷ്കൃത ഭാഷകളുടെ മൂലഭാഷ. അഗസ്ത്യമുനി സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ജീവൻ ഉരുവം കൊള്ളുകയും ഭാഷ ഉത്ഭവിക്കുകയും ചെയ്ത ആ തുരുത്ത് കടലെടുത്തുപോയി. ഭൂപടത്തിൽ നിന്ന് ആ മഹാവിസ്മയസ്ഥാനം മാഞ്ഞുപോയി. ഉണ്ടാകുന്നതൊക്കെ പിൽക്കാലത്ത് ഇല്ലാതാകും എന്നത് നിയതിയുടെ നിയമമാണ്. എല്ലാം മായ്ച്ചു കളയുന്ന കാലം നമ്മുടെ മഹത്തായ സംസ്കൃതിയെ മായ്ച്ചു കളയാതിരിക്കട്ടെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ സുധീർ കിടങ്ങൂർ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 4 മിനിറ്റ്. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതി റിലേ. ഏവർക്കും ശുഭരാത്രി.

ും തേരെ സനം തോടി കസര ദിലായാ ബച്ചേ പഞ്ചാബ് കിട്ടുന്ന പ്യാർ ദോ മുജക്കോ ജനാ